നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 26, കൊല്ലവർഷം 1202 കന്നി 1, 2026 സെപ്റ്റംബർ 17 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് കരിപ്പൂർ ജി വി നായർ.
1: ഇന്ന് വിശ്വകർമ്മ ജയന്തിയാണ്. ആരാണ് വിശ്വകർമാവ്? ഭാരതീയമായ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും സുപ്രധാനമായ സ്ഥാനം വഹിച്ചു വിരാജിക്കുന്ന ഒരു ശ്രേഷ്ഠ സങ്കല്പജനാണ് വിശ്വകർമാവ്. ദേവലോകത്തിലെ ആസ്ഥാന ശില്പിയായിട്ടാണ് ഇദ്ദേഹത്തെ ഗണിച്ചു പോരുന്നത്. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായതിൻ്റെയൊക്കെ ആവിഷ്കർത്താവാണ് വിശ്വകർമാവ് എന്നു പറയാം. സർവ്വതിൻ്റെയും സ്രഷ്ടാവ് എന്നു പറഞ്ഞാലും അധികമാവില്ല. ലോകത്തിൻ്റെ സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ രൂപകൽപ്പനകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ആകർഷണീയമായ ശില്പസൗന്ദര്യം നൽകി സാക്ഷാത്കരിക്കുന്ന കർമ്മമാണ് വിശ്വകർമാവിൻ്റേത്. ദൈവികത്വമാർന്ന ഒരു മഹർഷിയുടെ രൂപത്തിലാണ് വിശ്വകർമാവിനെ ആരാധിക്കുന്നത്. വിശ്വകർമാവ് എന്നതിന് ബ്രഹ്മാവ് എന്നൊരു പര്യായവും ഉണ്ട്. സവിശേഷമായ മറ്റൊരറിവുള്ളത് ഇതാണ്: ബ്രഹ്മാവ് കുംഭകർണന് സമ്മാനിച്ചതും കുംഭകർണനിൽ നിന്ന് സഹോദരൻ രാവണൻ അപഹരിച്ചതും സീതയെ കട്ടുകൊണ്ടുപോകാൻ രാവണൻ ഉപയോഗിച്ചതുമായ പ്രശസ്തമായ പുഷ്പക വിമാനം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. രാവണവധം കഴിഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർ ഇതിൽ കയറിയാണ് അയോധ്യയിലെത്തിയത്. അങ്ങനെ രാമായണമെന്ന സർഗസമ്പന്നമായ ഇതിഹാസത്തിൻ്റെ പുരോഗതിയിൽ മുഖ്യ പങ്കുവഹിച്ച പുഷ്പക വിമാനത്തിലൂടെ വിശ്വകർമാവും അനിഷേധ്യമായ ഒരു സ്ഥാനം വഹിക്കുന്നു. രാമായണത്തിൽ തന്നെ മറ്റൊരിടത്ത് വിശ്വകർമാവിൻ്റെ മഹിമാതിരേകം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. വനവാസത്തിന് യാത്ര തിരിച്ച ശ്രീരാമനെ മടക്കിക്കൊണ്ടുവരുന്നതിന് പുറപ്പെട്ട ഭരതനെ ഭരദ്വാജ മഹർഷി തൻ്റെ ആശ്രമത്തിൽ സ്വീകരിച്ച് സത്കരിക്കുന്നു. ഈ സുമുഹൂർത്തത്തിൽ വിശ്വകർമാവിൻ്റെ മഹനീയ സാന്നിധ്യവും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെ ഭരദ്വാജൻ ക്ഷണിച്ചു വരുത്തുന്നു. ഇനി, ലങ്ക നിർമ്മിച്ചത് വിശ്വകർമാവാണെന്ന് ഉത്തര രാമായണത്തിൽ പറയുന്നു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ പണിത അതിവിശാലമായ ആ അത്ഭുത നഗരം പിൽക്കാലത്ത് രാവണൻ്റെ അധീനതയിലായി. ദേവലോകത്തിലെ അതിസുന്ദരിമാരായ അപ്സര സ്ത്രീകളിൽ ഒരുവളാണ് തിലോത്തമ. വിശ്വകർമാവാണ് തിലോത്തമയെ സൃഷ്ടിച്ചത്. ലോകത്തിലുള്ള സകല ചരാചരങ്ങളിൽ നിന്നും സുന്ദരമായ എല്ലാ വസ്തുക്കളെയും ശേഖരിച്ച് അവയുടെ സാരാംശം കൊണ്ടാണത്രേ തിലോത്തമയെ സൃഷ്ടിച്ചത്. പാണ്ഡവരാജധാനിയായ ഇന്ദ്രപ്രസ്ഥം പണിത മയൻ വിശ്വകർമാവിൻ്റെ ഒരവതാരമായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്. വിശ്വകർമാവ് ഒരിക്കൽ സൂര്യനെപ്പോലും കടഞ്ഞു എന്ന് പുരാണ പരാമർശമുണ്ട്. സംഭവം ഇതാണ്: സൂര്യൻ്റെ പത്നിയായ സപ്ന വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. ഭർത്താവായ സൂര്യൻ്റെ ചൂട് അസഹ്യമാണെന്ന് സപ്ന

0: അച്ഛനോട് പരാതിപ്പെട്ടു. വിശ്വകർമാവ് എന്ന പിതാവ് സൂര്യനെ തൻ്റെ ഉരകല്ലിൽ കയറ്റി വച്ച് കടഞ്ഞു സൂര്യൻ്റെ തേജസ് കുറയ്ക്കുന്നതിന് വേണ്ടി. പക്ഷേ ആ തേജസ്സിൻ്റെ എട്ടിലൊരംശം കുറയ്ക്കാനേ ആ വിശ്വശില്പിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ കടഞ്ഞെടുത്ത സൂര്യൻ്റെ എട്ടിലൊന്ന് തേജസ് കൊണ്ടാണ് വൈഷ്ണവചക്രം, തൃശൂലം, പുഷ്പക വിമാനം, സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന ആയുധം എന്നിവ നിർമ്മിച്ചത്. എന്തു തന്നെയായാലും പ്രപഞ്ചസ്രഷ്ടാവിനോളം മഹത്വമാർന്ന ഒരു ദേവൻ തന്നെയാണ് വിശ്വകർമാവ്. അർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കല്പശില്പി, ആരാധ്യനായ ഒരു വിശ്വശില്പി.
1: കരിപ്പൂര് ജീവി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് എന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം എന്ന ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കായി നാളെ സെമിനാർ നടത്തും. രാവിലെ 10 തൃശൂർ ടൌൺഹാളിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് വിലയിരുത്തി. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അറിയിപ്പുകൾ. ആദ്യം ആകാശവാണി അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ള എഴുതിയ മഴക്കാലം എന്ന കവിത ആലാപനം എസ് ജയ, തുടർന്ന് ഉദയഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടുന്നു പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലാസ് നോവൽ സഞ്ചാരം, ഉറു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 143-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജോലാസ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം, എപ്പിജനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം, ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു. 12:40 നാഷണൽ

ആയുഷ് മിഷൻ പ്രകാശധാര. കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു. ഒന്ന് രണ്ടിന് ഒരു വട്ടം കൂടി, രണ്ട് രണ്ടിന് നാടകം പോക്കുവരവ്. രചന എസ് ആർ സി നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകുന്നവർ കെ പി ഷാജികുമാർ, പി തങ്കച്ചൻ, ആലംകോട് അനിയൻ, കെ തങ്കച്ചൻ, രവി കെ പപ്പാട്, മിനി ചന്ദ്രൻ, ആശാറാണി, ലളിതാംബിക, ഗോറി പി കൃഷ്ണൻ തുടങ്ങിയവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട്, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം, ഡോക്ടർ അൻസാർ സി പിയുമായി അഭിമുഖം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ ടി ആർ സുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോട് കൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.4°C, കുറഞ്ഞ താപനില 26.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ശുഭദിനാശംസകളോടെ സ്വാഗതം. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എസ് ജയ.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശ്രീ വിശ്വകർമ്മണേ അഗണിത ഗുണഗണേ ആദിപരമ്പുരുളെ ദേവദേവ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി ഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തേക്ക് പുതിയ നിക്ഷേപങ്ങളും ബിസിനസ് സംരംഭങ്ങളും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സരൾ കേരളം പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒരു സംസ്ഥാനം ഒരു അനുമതി ഒരു രേഖ എന്ന നയത്തിലൂന്നി ആവശ്യമായ ലൈസൻസുകളും അനുമതികളും അതിവേഗം ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങൾക്കുള്ള ശമ്പള പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പുതുതായി 51 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വിഖ്യാത കന്നഡ നടൻ അനന്ത് നാഗിന്. 22-ന് ഗുജറാത്തിലെ കെവാഡിയയിൽ നടക്കുന്ന ചടങ്ങിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ധീരതയ്ക്കുള്ള സേനാ മെഡൽ, നാവികസേനാ മെഡൽ, വ്യോമസേനാ മെഡൽ എന്നിവ നേടിയവർക്കും ആശ്രിതർക്കും ഇനി ട്രെയിനിൽ സൌജന്യ യാത്ര. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എസി ചെയർ കാർ എന്നിവയിൽ ആജീവനാന്ത സൌജന്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവ് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കി. ആഴക്കടലിൽ വീണ്ടും പാകിസ്ഥാൻ നാവികസേനയുടെ പ്രകോപനം. വടക്കൻ അറബിക്കടലിൽ രാജ്യാന്തര സമുദ്രമേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ പാക് നാവികസേനയുടെ PNS ഹുനൈൻ എന്ന ഓഫ് ഷോർ പട്രോളിംഗ് വെസൽ ഇടിച്ചു. പാക് കപ്പൽ അതിവേഗത്തിൽ പാഞ്ഞെത്തുകയായിരുന്നുവെന്ന് ഇന്ത്യൻ നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് കൊറോഗി സ്പോർട്സ് പാർക്കിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശും ചൈനയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ രാവിലെ ജപ്പാനുമായാണ്.
1: സാനിറ്ററി മാലിന്യങ്ങളുടെ സുരക്ഷിതമായ സംസ്കരണത്തിനായി കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം മേഖലാ പ്രാദേശിക പ്ലാന്റുകളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ദിനംപ്രതി 20 ടൺ വീതം ശേഷിയുള്ള 4 സംസ്കരണ പ്ലാന്റുകളാണ് സജ്ജമാക്കുന്നത്. 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പ്രവർത്തിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ വഴി വായു മലിനീകരണം തടഞ്ഞ് പ്രതിദിനം 120 ടൺ മാലിന്യം സംസ്കരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പുതിയ സാനിറ്ററി മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തെ പ്രതിദിന സാനിറ്ററി മാലിന്യ സംസ്കരണ ശേഷി 120 ടണ്ണാക്കി ഉയർത്തുന്ന ഈ കേരള മോഡൽ പദ്ധതിയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു ക്ലീൻ കേരള കമ്പനി മാനേജിംഗ് ഡയറക്ടർ ജി കെ സുരേഷ് കുമാർ.
2: നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദിനം 100 ടണ്ണിലധികം സാനിറ്ററി വേസ്റ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ന് കേവലം 20 ടൺ വരെ സംസ്കരിക്കുന്നതിനുള്ള ഫെസിലിറ്റിയാണ് കേരളത്തിൽ ഉള്ളത്. അതുതന്നെ എല്ലാ ലോക്കൽ ബോഡികളിലും അതിനുള്ള ക്രമീകരണം ഇല്ല. ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റീജിയണലായി 4 ഫെസിലിറ്റികൾ സാനിറ്ററി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ക്ലീൻ കേരള കമ്പനിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. കണ്ണൂര്, പാലക്കാട്, എറണാകുളം, കൊല്ലം ഈ ജില്ലകളിൽ പ്രതിദിനം 20 ടൺ സംസ്കരിക്കാൻ ശേഷിയുള്ള 1300 ഡിഗ്രിയിലധികം ചൂടിൽ ഇൻസിനറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ ആണ് ഈ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് കിൻഫ്രാ പാർക്കിൽ പണിപൂർത്തിയായ സാനിറ്ററി ഇൻസിനറേഷൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്.
1: 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും വായു മലിനീകരണമില്ലാതെ സംസ്കരിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനറേഷൻ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിശദീകരിക്കുന്നു ക്ലീൻ കേരള കമ്പനി പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഫൗസിയ ജലാലുദ്ദീൻ.
3: നിലവിലെ നമ്മുടെ

0: സാനിറ്ററി, പാലക്കാട് വരുന്ന സാനിറ്ററി ഇൻസിനറേറ്റർ ഫെസിലിറ്റിക്കകത്ത് യൂസ് ചെയ്യുന്നത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമപ്രകാരം ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊരു മാനദണ്ഡം നമുക്കുള്ളതാണ്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സിൽ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ രണ്ട് മെയിൻ ചേംബേഴ്സ് ആണ്. ഒന്ന് പ്രൈമറി ചേംബർ, ഒന്ന് സെക്കൻഡറി ചേംബർ. നമ്മളുടെ വേസ്റ്റ്, നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വേസ്റ്റ് ഡയറക്ട്ലി നമ്മൾ പ്രൈമറി ചേംബറിലേക്ക് ഫീഡ് ചെയ്യാണ്. ഈ പ്രൈമറി ചേംബർ വർക്ക് ചെയ്യുന്നത് 850 to 950 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ വേസ്റ്റിന്റെ അകത്ത് കൂടുതലും മോയ്സ്ചർ കണ്ടന്റ്, 30 to 45% വരെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഈ മോയ്സ്ചർ കണ്ടന്റിനെ എല്ലാം ഡ്രൈ ആക്കി ഇതിനെ കത്തിക്കലാണ് പ്രൈമറി ചേംബർ പ്രധാനമായും ചെയ്യുന്നത്. ഇത് കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ ആഷ് ലഭ്യമാവും. ഈ ആഷിന് നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് അത് പിന്നീട് ലാൻഡ്ഫില്ലിലേക്ക് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ബാക്കി കത്താത്തതും ബാക്കി ഫ്യൂംസും ആയ ഫ്യുവൽ ഗ്യാസ് സെക്കൻഡറി ചേംബറിലേക്ക് എത്തുന്നു. സെക്കൻഡറി ചേംബറിലെ ഡിഗ്രി എന്ന് പറയുന്നത് 1050 degree ആണ് മിനിമം വേണ്ടത്. 1050 degree to 1200 degree വരെയാണ് സെക്കൻഡറി ചേംബറിൽ ടെമ്പറേച്ചർ പോകുന്നത്. അവിടെ നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് കമ്പഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കമ്പഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പോലെയും മറ്റ് ഡേഞ്ചറസ് ഗ്യാസസും പ്രൊഡ്യൂസ് ആവും. അതിനെ നമ്മൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് കമ്പഷൻ നടത്തി വേസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ കത്തിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ സെക്കൻഡറി ചേംബറിൽ നിന്ന് ഫ്ലൂ ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസിലേക്കാണ്. ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് ആണ് നമ്മളുടെ മലിനീകരണത്തിനെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്.
1: വീടുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും കിലോഗ്രാമിന് 27 രൂപ യൂസർ ഫീ നിരക്കിൽ സുരക്ഷിത പാക്കിംഗ് കവറുകളിൽ മാലിന്യം ശേഖരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു ക്ലീൻ കേരള കമ്പനി എറണാകുളം ജില്ലാ മാനേജർ സുബിൻ ബേബി.
2: ക്ലീൻ കേരള കമ്പനി പുതിയ കാൽവെപ്പ് സാനിറ്ററി മേഖലയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലകളിൽ നിന്നും, അതായത് സാനിറ്ററി മാലിന്യം 4 ജില്ലകളായി ക്ലസ്റ്ററുകളായിട്ട് നിലനിർത്തിരിച്ചിട്ടുണ്ട്. എറണാകുളം, പാലക്കാട്, കൊല്ലം, കണ്ണൂര്. അതിൽ എറണാകുളം ജില്ലയിലും 4 ജില്ലകളിലെ സാനിറ്ററി വേസ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ അത് നമ്മൾ 27 രൂപ 90 പൈസ എന്ന നിരക്കിലാണ് നമ്മൾ ശേഖരിക്കുന്നത്. അതായത് നമ്മൾ വീടുകളിൽ നിന്ന് നമുക്ക് ഇവർക്കൊരു ആപ്പ് നമ്മൾ കൊടുക്കും. ആപ്ലിക്കേഷൻ ക്ലീൻ കേരള കമ്പനി നമ്മൾ കൊടുക്കും. ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്കൊരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ വീടുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും സാനിറ്ററി ശേഖരിക്കാൻ എത്തുകയും കൃത്യമായി തൂക്കി കിലോയ്ക്ക് 27 രൂപ 90 പൈസ എന്ന നിലയിൽ നമ്മളത് കളക്ട് ചെയ്യുകയും ചെയ്യും.
1: പ്ലാന്റുകൾ പുറത്തുവിടുന്ന വായുവിന്റെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കുന്നതിനും മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനെയും കുറിച്ച് വിവരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് ജെ.
3: സാനിറ്ററി മാലിന്യത്തിന്റെ ശാസ്ത്രീയമായ സംസ്കരണത്തെക്കുറിച്ചും ഇതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയായ ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാകും. പ്രൈമറി സെക്കൻഡറി ചേംബറുകളിലൂടെ കടന്നു വരുന്ന ദഹനശേഷമുള്ള വാതകങ്ങൾ ഒരു സ്ക്രബിംഗ് സിസ്റ്റത്തിലൂടെ കടന്നുപോകും. സ്ക്രബ്ബറിൽ നിന്ന് വരുന്ന വാതകങ്ങൾ സ്റ്റാക്ക് അഥവാ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനിയിലൂടെ ആണ് പുറത്തേക്ക് വിടുന്നത്. പുറന്തള്ളുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ശരിയായ രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതിനാണ് ഇത്രയും ഉയരം ചിമ്മിനിക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പുറത്തു പോകുന്ന വാതകങ്ങൾ നിലവിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ചിമ്മിനിയിൽ സാമ്പിളിംഗ് പോർട്ട് നൽകിയിരിക്കുന്നു. ഇതിലൂടെ അധികൃതർക്ക് സ്റ്റാക്ക് എമിഷന്റെ സാമ്പിൾ പീരിയോഡിക്കലായി ശേഖരിച്ച് വിശദമായ പരിശോധന നടത്താൻ സാധിക്കും. അതോടൊപ്പം ഒരു കണ്ടിന്യൂസ് എമിഷൻ മോണിറ്ററിംഗ് സിസ്റ്റം വഴി പ്രധാന എമിഷൻ പാരാമീറ്റേഴ്സ് തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ പാർട്ടിക്കുലേറ്റ് മാറ്റർ, മറ്റ് ബാധകമായ വാതകങ്ങളുടെ സാന്നിധ്യം, സാന്ദ്രത എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയും. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും റെഗുലേറ്ററി അധികാരികൾക്ക് തത്സമയം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇത് എമിഷൻ കംപ്ലയൻസ് ഉറപ്പാക്കുന്നതിൽ വളരെ സഹായകരമാണ്. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് നമുക്ക് പ്ലാന്റിന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ തത്സമയ ചിത്രം നൽകുമ്പോൾ പീരിയോഡിക് ടെസ്റ്റിംഗ് അതിന്റെ സ്വതന്ത്രമായ പരിശോധനയും സ്ഥിരീകരണവും നൽകുന്നു. കൂടാതെ അവസാനം ലഭിക്കുന്ന ചാരം സുരക്ഷിതമായി ശേഖരിച്ച് ബാധകമായ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്കരിക്കുന്നു. സാനിറ്ററി മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം എന്നത് ഒരു ഇൻസിനറേറ്ററിൽ മാലിന്യം കത്തിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശരിയായ ശേഖരണം മുതൽ നിയന്ത്രിത ദഹനം, മലിനീകരണ നിയന്ത്രണം, നിരീക്ഷണം, ചാരം സുരക്ഷിതമായി കൈകാര്യം ചെയ്യൽ എന്നിവ വരെ ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനമാണ്.
1: സാനിറ്ററി മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നതും കുഴിച്ചിടുന്നതും തടഞ്ഞ് പ്രാദേശിക തലത്തിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഹുസൈൻ തൃത്താല.
4: നമ്മുടെ സമൂഹത്തിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രകൃതിക്ക് വളരെ വിരുദ്ധമായ രീതിയിൽ ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയെ അതിക്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ ഏറ്റവും അധികം അശുദ്ധീകരണം നടക്കുന്നത് നമ്മുടെ കുടിവെള്ളങ്ങളിലും ജലാശയങ്ങളിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുവരുന്ന ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കെല്ലാം നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മളെ സാനിറ്ററി നാപ്കിൻസ്.

0: നെക്കി അതുപോലെ വിളിക്കുന്ന പാമ്പ് തുടങ്ങിയുള്ള യൂസ് ചെയ്യുന്ന ചില ഐറ്റംസ് അത് ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്നുള്ളതല്ലാതെ അതിന് വ്യക്തമായ ഒരു സംസ്കരണ രീതി, അത് എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ അത് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് ചിലയിടത്തെല്ലാം ചില മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാത്തിടത്തും ഇത് ഒഴിഞ്ഞ ജലാശയങ്ങളും പുഴകളും അതുപോലുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് ഭയങ്കരമായിട്ട് ആരോഗ്യ വിഷയം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് പലരും ചിന്തിക്കുന്നില്ല. കാരണം ഒരു തരത്തിൽ നശിച്ചു പോകുന്നില്ല. നശിച്ചു പോവാത്ത പ്ലാസ്റ്റിക്കിനകത്ത് മനുഷ്യന്റെ ഏറ്റവും വൃത്തിഹീനമായ വിസർജ്യം, അത് ബ്ലഡ് ആയിക്കോട്ടെ, മലം ആയിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ആ വക സാധനങ്ങളെല്ലാം തന്നെ അതിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് അതിൻ്റെതായ രീതിയിൽ ചില പ്രത്യേക തരം ബാക്ടീരിയകൾ വളർന്നുകൊണ്ട് നമ്മുടെ നാടിലെ എല്ലാ ശുചീകരണ അവസ്ഥയും പരാജയപ്പെടുന്ന രീതിയിലേക്ക് അത് വളർന്നു വരിക. ഇത് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇതിന് സംസ്കരണത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ 4 ജില്ലകളിൽ പുതിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ സജ്ജീകരണങ്ങളിൽ അപ്പൊ നമ്മളെ മെഡിസിൻ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോഴും സിറിഞ്ചുകളും മറ്റു ഹോസ്പിറ്റൽ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ എനിക്ക് നേരിട്ടറിയാം. എന്റെ നാടായ പട്ടാമ്പിയിലെ പുഴയോരത്തെല്ലാം സുന്ദരമായിട്ട് ഇതിങ്ങനെ കെടുക്കുന്നത് കാണാം. അതിന്റെ മറ്റു രൂപമാണ് ഇപ്പൊ ഈ പാഡിന്റെ രൂപത്തിലും മറ്റുള്ളതിലും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വേണം. അതിന് ഏറ്റവും അധികം വേണ്ടത് ജനങ്ങളെ ഉത്ബോധരാക്കുക എന്നുള്ളതാണ്.
1: കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രാദേശിക പ്ലാന്റുകൾ വരുന്നതോടെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ വി ആർ സുധീർ.
2: കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെൻട്രലൈസ്ഡ് പ്ലാന്റാണ് നമുക്ക് നിലവിലുള്ളത്. കമ്പനി നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകളിൽ തുടങ്ങുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. നടപടിക്രമങ്ങൾ എടുത്തോളം എത്ര എന്നുള്ളത് വേറെ വിഷയം. അതോടൊപ്പം തന്നെ അത് വന്നതിന് വളരെ നല്ല കാര്യമാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടാണ് നമ്മൾ ബ്രഹ്മപുരത്ത് സംസ്കരിക്കുക. അത് ഒഴിവായിക്കട്ടെ, നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിനും ഭാവി കേരളത്തിനും കൊച്ചി നഗരത്തിനും വളരെ അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും തെൻ കേരള കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമാണ്. ഈ സാനിറ്ററി മാലിന്യങ്ങളും ഡയപ്പറുകളും ഒക്കെ ഈ സംസ്കരിക്കുന്ന ആധുനിക രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാരണം അല്ലാതെ വലിച്ചെറിയുന്ന സംവിധാനത്തെ മാറി ഇപ്പോൾ നമ്മൾ ആധുനിക രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും.
1: സാനിറ്ററി മാലിന്യങ്ങളുടെ ശാസ്ത്രീയവും സുരക്ഷിതവുമായ സംസ്കരണം പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. കേന്ദ്രീകൃത സംസ്കരണ സംവിധാനങ്ങളുടെ പരിമിതി മറികടന്ന് നൂതന സാങ്കേതിക വിദ്യയോടെ മേഖലാടിസ്ഥാനത്തിൽ ഉയരുന്ന ഈ ഇൻസിനറേറ്റർ പ്ലാന്റുകൾ സംസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധമാണ് നൽകുന്നത്. ഹരിതകർമ്മസേനയോടും തദ്ദേശ സ്ഥാപനങ്ങളോടും സഹകരിച്ച് വീട്ടകങ്ങളിലെ സാനിറ്ററി മാലിന്യങ്ങൾ സുരക്ഷിതമായി കൈമാറാൻ നാം ഓരോരുത്തരും തയ്യാറാകണം.

0: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495946321 9495946321 9495946321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നോവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
1: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
2: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJPയുടെ നേതൃത്വത്തിലും 1 മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ്, രാമകഥ, എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട്

0: ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മദേവ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമജ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനോടു കൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൗകര്യവും 2 ഹൈജമ്പ് ഏരിയകളും സുരക്ഷാ കേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോർട്ട് പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് M ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.

0: യേശുദാസും ലതികയും സംഘവും ഓർമ്മിക്കാൻ ഓമനിക്കാൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് കേട്ടത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ ചോദ്യം ഇതാണ്: അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിച്ച ഏകാംഗ കമ്മീഷന്റെ അധ്യക്ഷൻ 2026 ഓഗസ്റ്റിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിച്ച ഏകാംഗ കമ്മീഷന്റെ അധ്യക്ഷൻ ഈ വർഷം ഓഗസ്റ്റിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം പറയാം 8:00 പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇനി അടുത്ത ഗാനത്തിലേക്ക്. സത്യനന്ദിക്കാടിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം. ചിത്രയും സംഘവും പാടിയ ഗാനം, ചിത്രം കളിയിൽ അല്പം കാര്യം.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം
2: കാർഷിക മേഖലാ വാർത്തകൾ. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 23-24 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-276-3473 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി നാളെ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0489-234-323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-819. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000 rupees, 2nd prize 10,000 rupees, 3rd prize 5,000 rupees, പ്രോത്സാഹന സമ്മാനം 1,000 rupees വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കേക്ക് 1 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-5124 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1st prize 30 crore rupees, 2nd prize 1 crore rupees.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: രവീന്ദ്രന്റെ സംഗീതത്തിൽ P. ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ബാലു.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 9495964321 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളുടെ ദന്തസംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഡോക്ടർ ഹീര ആർ സംസാരിക്കുന്നു.
1: വളരെ സമഗ്രവും ചിട്ടയായതുമായ പരിചരണം ആവശ്യമുള്ളൊരു കാലമാണ് ഗർഭാവസ്ഥ. ഗർഭാവസ്ഥയിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഗർഭാവസ്ഥയിലെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ സാധാരണ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ പ്രയാസമോ മടിയോ ഒക്കെ കാണിക്കും. വായിലുണ്ടാകുന്ന അണുബാധ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ദോഷമായി ബാധിക്കാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് വായുടെയും പല്ലിന്റെയും ശുചിത്വവും ആരോഗ്യവും പ്രാധാന്യം അർഹിക്കുന്നത്. ഹോർമോൺ വ്യതിയാനം, ഉമിനീർ കുറവുകൊണ്ട് വായിലുണ്ടാകുന്ന വരൾച്ച, പൂപ്പൽ രോഗം, ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് മുതലായ കാരണങ്ങൾ കൊണ്ട് വായുദുർഗന്ധം ഉണ്ടാകാം. എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷം പ്രശ്നമില്ലെങ്കിലും ഇൻഫെക്ഷൻസ് കടുത്താൽ പനി വരാം. ഗർഭാവസ്ഥയിൽ പനി വന്നാൽ സാധാരണഗതിയിൽ മാറുമെന്ന് വിചാരിച്ചിരിക്കാതെ ഒരു ഫിസിഷ്യനെ കണ്ട് പരിശോധനകളും ചികിത്സയും തേടുക. ഗർഭാവസ്ഥയിൽ എപ്പോൾ എന്ത് ചികിത്സകൾ ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടി അനുവാദത്തോടും കൂടി ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, 1st trimester, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലിലെ ചെറിയ പോടുകൾ അടയ്ക്കുക എന്നിവ ചെയ്യാവുന്നതാണ്. 2nd 3 മാസം, 2nd trimester, പല്ല് ക്ലീൻ ചെയ്യുക, അത്യാവശ്യമെങ്കിൽ പല്ലെടുക്കാം, റൂട്ട് കനാൽ ചികിത്സ, വലിയ പോടുകൾ അടയ്ക്കുക മുതലായ ചികിത്സകൾ എടുക്കാവുന്നതാണ്. അവസാനത്തെ 3 മാസം അഥവാ 3rd trimesterല് നേരത്തെ പറഞ്ഞ ചികിത്സകൾക്കൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ സർജറികൾ കൂടി ചെയ്യാം, ഇലക്റ്റീവ് സർജറീസ് എന്ന് പറയും. 3rd trimesterന്റെ 2nd പകുതിയിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും പല്ലിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സാ രീതി നിശ്ചയിക്കേണ്ടതും പ്രിസിഷ്യ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സയുടെ പുരോഗതിയും നിശ്ചയിക്കുക. അതുകൊണ്ട് പല്ലില് പോട് വരുമ്പോൾ അതിനെ ഉടനെ തന്നെ അടച്ച് സംരക്ഷിക്കുകയും അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക. എക്സ്റേ എടുക്കുന്നത് കഴിയുന്നതും ഗർഭാവസ്ഥയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ് പോഷകസമ്പുഷ്ടമായ ആഹാരം. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, വൈറ്റമിൻ എ, സി എന്നിവ കൂടുതലുള്ള പാല്, മുട്ട, തൈര്, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം മുതലായവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത കുത്തരിയാണ് നല്ലത്. വൈറ്റമിൻ ബി, ഇ എന്നിവ തവിടുള്ള അരിയിൽ കൂടുതലാണ്. മാംസ്യം അഥവാ പ്രോട്ടീൻ കൂടുതലുള്ള പയർവർഗ്ഗങ്ങൾ അധികമായി കഴിക്കുക. ഗർഭിണികളിൽ സാധാരണയായി കാണുന്ന വിളർച്ചയ്ക്ക് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. സമീകൃതമായ ആഹാരം കഴിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നറിയാമല്ലോ. അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദന്തപരിശോധനയും ദന്തപരിചരണവും പ്ലാൻ ചെയ്ത് വേണ്ട ചികിത്സയും നിർദ്ദേശങ്ങളും നേടേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അറിവും അനുവാദത്തോടും കൂടി മാത്രം മറ്റു ചികിത്സകൾ തേടുക. ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളുടെ ദന്തസംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഹീര ആർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. പാടിയത് യേശുദാസും വാണി ജയറാമും.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇന്ന് സെപ്റ്റംബർ 17.
3: ചരിത്രത്തിൽ ഇന്ന്
4: സെപ്റ്റംബർ 17 ഹൈദരാബാദ് നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഔദ്യോഗികമായി ലയിച്ചത്. ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. 5 ദിവസം നീണ്ടുനിന്ന സൈനിക നടപടികൾക്കൊടുവിൽ 1948 സെപ്റ്റംബർ 17 വൈകുന്നേരം ഹൈദരാബാദ് നിസാം മിർ ഉസ്മാൻ അലി ഖാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ യൂണിയന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ദിവസം തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ഹൈദരാബാദ് വിമോചന ദിനം അല്ലെങ്കിൽ മുക്തി ദിവസമായി ആചരിച്ചുവരുന്നു. തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവായ പെരിയാർ EV രാമസ്വാമി ജനിച്ചത്

0: 1879 സെപ്റ്റംബർ 17 സെപ്റ്റംബർ 17 തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ സാമൂഹിക നീതി ദിനമായി ഔദ്യോഗികമായി ആചരിക്കുന്നു. ജാതിരഹിത സമൂഹത്തിനും സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെ മുൻനിർത്തിയാണ് ഈ ദിവസം സാമൂഹിക നീതി ദിനമാക്കിയത്. 1787 സെപ്റ്റംബർ 17 അമേരിക്കൻ ഭരണഘടന ഫിലാഡൽഫിയയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷനിൽ ഔദ്യോഗികമായി അംഗീകരിച്ച് ഒപ്പുവച്ചത്. ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജെയിംസ് മാഡിസൺ, അലക്സാണ്ടർ ഹാമിൽട്ടൺ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ 17 അമേരിക്കയിൽ ഭരണഘടനാ ദിനമായും പൌരത്വ ദിനമായും ആചരിക്കുന്നു. നിലവിലുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പഴയതും ഇന്നും നിലനിൽക്കുന്നതുമായ ലിഖിത ഭരണഘടനയാണ് US ഭരണഘടന. ആധുനിക റോക്കറ്റുകളുടെയും ബഹിരാകാശ യാത്രയുടെയും പിതാവായി അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ കോൺസ്റ്റന്റീൻ സിയോൾകോവിസ്കി 1857 സെപ്റ്റംബർ 17 ജനിച്ചത്. റോക്കറ്റുകളുടെ ചലനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ഗണിതശാസ്ത്ര സമവാക്യം അദ്ദേഹം വികസിപ്പിച്ചു. ഇന്നും ബഹിരാകാശ വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ ഇത് ഉപയോഗിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം മറികടക്കാൻ ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകൾ വേണമെന്ന ആശയം മുന്നോട്ട് വച്ചത് അദ്ദേഹമാണ്. റോക്കറ്റുകളിൽ ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഇന്ധനമായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ആദ്യമായി പ്രവചിച്ചു. എല്ലാ വർഷവും സെപ്റ്റംബർ 17 ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ചികിത്സാരംഗത്തെ പിഴവുകൾ ഒഴിവാക്കാനും രോഗികളുടെ സുരക്ഷയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്താനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. 2019 മെയ് 72 നടന്ന 72th വേൾഡ് ഹെൽത്ത് അസംബ്ലി പ്രമേയത്തിലൂടെയാണ് WHO ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2019 സെപ്റ്റംബർ 17 മുതൽ ഇത് ആഗോളതലത്തിൽ ആചരിച്ചു പോരുന്നു. ഈ വർഷത്തെ ലോക രോഗി സുരക്ഷാ ദിനത്തിന്റെ പ്രധാന പ്രമേയം സാംക്രമികേതര രോഗങ്ങൾക്ക് സുരക്ഷിതമായ പരിചരണം എന്നതാണ്. മലയാള നാടക ചലച്ചിത്ര ശാഖകൾക്ക് എക്കാലവും ഓർമ്മിക്കാനാവുന്ന നിരവധി ശക്തമായ രചനകൾ നടത്തിയ SL പുരം സദാനന്ദൻ അന്തരിച്ചത് 2005 സെപ്റ്റംബർ 17. മലയാള നാടക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ജനപ്രിയമായ കാട്ടുകുതിര എന്ന നാടകത്തിന്റെ രചയിതാവും സംവിധായകനും അദ്ദേഹമാണ്. നാടക പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം കൽപ്പന തിയേറ്റേഴ്സ്, സൂര്യസോമ തിയേറ്റേഴ്സ് എന്നീ പ്രമുഖ നാടക സമിതികൾ സ്ഥാപിച്ചു. ഒരാൾ കൂടി കള്ളനായി, വില കുറഞ്ഞ മനുഷ്യൻ, കുരുക്ഷേത്രം, കാക്കപ്പൊന്ന് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകങ്ങളാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമായ ചെമ്മീൻ എന്ന സിനിമയുടെ സംഭാഷണം നിർവഹിച്ചത് അദ്ദേഹമാണ്. കാവ്യമേള, അഗ്നിപുത്രി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാരചനയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാർ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് SL പുരം സദാനന്ദൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: പുഴയൊഴുകും വഴി എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും കൌസല്യയും പാടിയ ഗാനം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൊഴിൽ ദർശനം.
2: എറണാകുളം ഉദ്യോഗ മണ്ഡലിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ ലിമിറ്റഡിൽ ഓൺ ദി ജോബ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുണ്ട്. ഉദ്യോഗ മണ്ഡൽ കോംപ്ലക്സ്, കൊച്ചിൻ ഡിവിഷൻ, ഹെഡ് ഓഫീസ്, സബ്സിഡിയറി സ്ഥാപനങ്ങൾ, പ്രോജക്ട് സൈറ്റുകൾ എന്നിവിടങ്ങളിൽ 2 വർഷമാണ് പരിശീലനം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ട് ഫംഗ്ഷൻസ് ഒഴിവ് 15. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൊമേഴ്സ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയും. ലീഗൽ ഒഴിവ് 1. യോഗ്യത: നിയമബിരുദം. മാർക്കറ്റിംഗ് R&D ഒഴിവ് 3. യോഗ്യത: അഗ്രികൾച്ചർ ബിരുദം. പബ്ലിക് റിലേഷൻസ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒഴിവ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, ദിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒഴിവ് 2. യോഗ്യത: ബിരുദാനന്തര ബിരുദം, ദിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. HR ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഒഴിവ് 4. യോഗ്യത: ബിരുദാനന്തര ബിരുദം, ദിവത്സര പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. HR പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ വെൽഫെയർ, സോഷ്യൽ വർക്ക്, HR പേഴ്സണൽ സോഷ്യലൈസേഷൻ, ബിസിനസ് മാനേജ്മെന്റ്, HR പേഴ്സണൽ സ്പെഷ്യലൈസേഷൻ. കെമിക്കൽ പ്രോസസ് എഞ്ചിനീയറിംഗ് ഒഴിവ് 2. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ ടെക്നോളജി. മെക്കാനിക്കൽ ഒഴിവ് 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഇലക്ട്രിക്കൽ ഒഴിവ് 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം. സിവിൽ ഒഴിവ് 1. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. ഇൻസ്ട്രുമെന്റേഷൻ ഒഴിവ് 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം. IT ഒഴിവ് 4. യോഗ്യത: കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ IT കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 18-26 ഇടയിൽ. ഫാക്ടിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പ്രിന്റൌട്ട് എടുത്ത് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് മുഖേന അയക്കണം. വിലാസം: സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ പിൻ 683501. വിലാസം ഒരിക്കൽ കൂടി: സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ പിൻ 683501. ഗൂഗിൾ ഫോം മുഖേന അപേക്ഷിക്കേണ്ട അവസാന തീയതി September 20. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.fact.co.in. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484256583 അല്ലെങ്കിൽ 2567424. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0484256583 അല്ലെങ്കിൽ 2567424. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ 28 ഒഴിവ്. റെഗുലർ തസ്തികകളും ഒഴിവും: ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 1, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, ഡെപ്യൂട്ടി മാനേജർ 2, സിവിൽ 1, IT 1, അക്കൌണ്ട്സ് ഓഫീസർ ഫിനാൻസ് 1, ഓഫീസർ HR അഡ്മിൻ 2, എഞ്ചിനീയർ കോർപ്പറേറ്റ് പ്ലാനിംഗ് 1. കരാർ തസ്തികകളും ഒഴിവും: ഓഫീസർ ലീഗൽ 1, സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ 11, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ സിവിൽ പോളിസി ആൻഡ് റെഗുലേറ്ററി കമ്മീഷനിംഗ് റൂഫ് ടോപ്പ് 7. അപേക്ഷാ ഫീസ് 500 രൂപ. റെഗുലർ ഒഴിവുകൾക്ക് 1000 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 23. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.scci.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.scci.co.in.
1: തൊഴിൽ ദർശനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില:
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ:
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം. പാടിയത് യേശുദാസും S. ജാനകിയും. ചിത്രം ഈ തണലിൽ ഇത്തിരി നേരം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: Good English.
4: Good morning, everyone. I am Dr. Vishnu Narayanan, and welcome to another episode of Good English. Today, let us look at something different and interesting. What if one English word could mean two completely opposite things? Sounds confusing, doesn't it? But English il angana chila vaakkal undu. The same word can have two meanings that point in completely different directions. These words are called contronyms. C-O-N-T-R-O-N-Y-M-S. Contronyms. So let us look at some interesting examples. Let's begin with the word sanction. Suppose I say the government sanctioned the project. Here, sanctioned means approved or officially permitted. But now consider another sentence. The country imposed sanctions on another country. Here, sanctions means penalties or restrictions. So the same word is connected with two different ideas, approval and restriction.
5: ഒരു വശത്ത് അനുവാദം കൊടുക്കുകയാണ്, മറ്റൊരു വശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്.
4: How did that happen? So the word has a long history involving the ideas of making something officially valid and imposing a penalty. Over time, English developed these two contrasting uses. So when you hear sanction, you have to look at the context. Approval ano, punishment ano, in the context ana theermanikkunnathu. Now let's take a much more ordinary word, dust. D-U-S-T. We normally think of dust as something we want to remove. I dusted the table. That means I removed the dust from the table. But English also allows us to use dust in the opposite sense. That is, to put a fine powder onto something. For example, dust the cake with sugar. Here, you are not removing anything. You are actually adding a fine powder. അപ്പോൾ dust ചെയ്യുക എന്ന് പറഞ്ഞാൽ dust കളയുന്നതുമാകാം, dust ഇടുന്നതുമാകാം. One word, two opposite meanings. Now consider another word, bolt. If I say bolt the door, I mean secure the door firmly so that it cannot be opened easily. But if I say the horse bolted, we have a completely different meaning. The horse ran away suddenly. So bolt can mean to secure something or to run away suddenly. And interestingly, we use the word in both senses quite naturally without stopping to think about the difference in meaning. Then there is another word, clip, C-L-I-P. We use clip when we attach things together. For example, clip these papers together. Here you are joining or fastening the papers. But we can also say clip the ends of the plant. Here you are cutting something off. So clip can mean attach or cut away.
5: ഒന്ന് കൂട്ടിച്ചേർക്കുന്നു, മറ്റൊന്ന് മുറിച്ചു മാറ്റുന്നു. Again, the context does all the work.
4: And that is one of the fascinating things about language. We don't usually become confused because we automatically understand the intended meaning from the situation. Now, here is one that can be interesting because we use it all the time. Left, L-E-F-T. There are two people left in the room. But if I say the two people left the room, now they have gone away. So left can mean remained and also departed. ഒരേ വാക്കാണ്. ഒരു സെന്റൻസിൽ അവരവിടെ ബാക്കി നിൽക്കുന്നു, മറ്റൊരു സെന്റൻസിൽ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞു. ആൻഡ് അഗെയിൻ, there is no real confusion here because the context tells us what the word means.

0: Synonyms remind us of something very important about language. A word does not always carry its meaning by itself. The words around it, the situation, and the context all help us understand what it means. ഒരു വേർഡ് ഡിക്ഷണറിയിൽ നോക്കിയാൽ പല മീനിങ്സ് കാണാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് അർത്ഥമാണ് വേണ്ടത് എന്ന് കോണ്ടെക്സ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഈസ് ഫുൾ ഓഫ് ദീസ് ലിറ്റിൽ സർപ്രൈസസ്. എ വേർഡ് ലൈക്ക് സാങ്ഷൻ ക്യാൻ അപ്രൂവ് സംതിങ് ആൻഡ് പണിഷ് സംവൺ. എ വേർഡ് ലൈക്ക് ഡസ്റ്റ് മീൻ റിമൂവിംഗ് ഡസ്റ്റ് ഓർ ആഡിംഗ് പൗഡർ. എ വേർഡ് ലൈക്ക് ബോൾട്ട് ക്യാൻ മീൻ സെക്യൂറിംഗ് സംതിങ് ഓർ റണ്ണിംഗ് എവേ. ക്ലിപ്പ് ക്യാൻ മീൻ attaching something or cutting it away. Also, left can mean remaining or departing. Perhaps English is not always as logical as we think. Sometimes a word can argue with itself. But that's also what makes language interesting. Languages are not mathematical systems. They grow, they change, they borrow and develop through centuries of human use. So keep listening, keep learning and keep discovering the wonderful world of English. Thank you.
1: Good English.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: മകൻ എന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ ഇന്ന് മുതൽ BJP 1 മാസത്തെ സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 പരിപാടി. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10,008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ സ്മരണയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം രാവിലെ പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിക്കാനായി നിർമ്മിച്ച KG മാരാരുടെ പ്രതിമ ഉൾപ്പെടുന്നതാണ് സ്മൃതി മണ്ഡപം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമറിയണ്ടേ? ചോദ്യമൊരിക്കൽ കൂടി. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിച്ച് ഏകാംഗ കമ്മീഷന്റെ അധ്യക്ഷൻ 2026 ഓഗസ്റ്റിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം: ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ. MS ലിബർഹാൻ എന്നും അദ്ദേഹം അറിയപ്പെടും. 1992 December 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് സംഭവം അന്വേഷിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവാണ് ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ 2009 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുൻപാകെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്.

0: കേട്ടത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
4: വെൺമണി ഹരിദാസ്, കഥകളി സംഗീതജ്ഞനായിരുന്ന കലാമണ്ഡലം വെൺമണി ഹരിദാസ് 1946 സെപ്റ്റംബർ 16 ആലുവയിലെ വെൺമന മനയിൽ ജനിച്ചു. ചെറുപ്പത്തിലെ കഥകളിയോട് താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു മുണ്ടക്കൽ ശങ്കരവാര്യരാണ്. കൂടാതെ

നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കലാമണ്ഡലം ഗംഗാധരൻ എന്നിവരുടെ ശിഷ്യത്വത്തിൽ കഥകളി സംഗീതം അഭ്യസിച്ചു. കലാമണ്ഡലത്തിലെ പഠനത്തിനു ശേഷം 1968 അഹമ്മദാബാദിൽ പ്രണാളിനി സാരാഭായിയുടെ ദർപ്പണ, തുടർന്ന് തിരുവനന്തപുരം മാർഗി എന്നിവിടങ്ങളിൽ കഥകളി സംഗീതാധ്യാപകനായി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം, സ്വം എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഭാവഗായകൻ. 2005 സെപ്റ്റംബർ 17 വെൺമണി ഹരിദാസ് അന്തരിച്ചു. വെൺമണി ഹരിദാസ് ആകാശവാണിയിൽ അവതരിപ്പിച്ച കഥകളി സംഗീതത്തിന്റെ ഒരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിൽ നമുക്ക് കേൾക്കാം.

0: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: ചിത്രപാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്, ചിത്രം ജേർണലിസ്റ്റ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
4: ആരെ കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: നമുക്ക് ചുറ്റും മികവിന്റെ കേന്ദ്രങ്ങളായി PM ഫൌണ്ടേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ള രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2026 അഡ്മിഷൻ എടുത്ത 1st വിദ്യാർത്ഥികൾക്ക് PM ഫൌണ്ടേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് നൽകും. ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും PMFonline.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 20 ഒക്ടോബർ. കേന്ദ്രീയ സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബറിൽ നൽകുന്ന കുഞ്ഞുണ്ണി മാഷ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. ബാലകഥ, ബാലകവിത, ബാലനാടകം, ബാലനോവൽ, ബാലവൈജ്ഞാനികം, പുനരാഖ്യാനം, ചിത്രപുസ്തകം, കുട്ടികളുടെ രചന എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ. ഫോൺ നമ്പർ 8129929281. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8129929981.

0: വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് എന്ന പ്ലാറ്റ്ഫോം വഴി 30 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471-2301-206. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-2301-206. കഴക്കൂട്ടം സർക്കാർ വനിതാ ഐടിഐയിലെ NCVT ട്രേഡുകളിൽ സീറ്റൊഴിവ്. ചൊവ്വാഴ്ചയ്ക്കകം അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് 9744-9000536. നമ്പർ ഒരിക്കൽ കൂടി 9744-9000536. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലുള്ള വൊക്കേഷണൽ ഹയർ ട്രെയിനിംഗ് സെന്ററിൽ ഒരു വർഷത്തെ KGTE പ്രിന്റിംഗ് റെഗുലർ കോഴ്സിലേക്കും സായാഹ്ന കോഴ്സിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ചൊവ്വാഴ്ചയ്ക്കകം അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് വിളിക്കുക 9895-28-3025. നമ്പർ ഒരിക്കൽ കൂടി 9895-28-3025.
1: നീന്തര ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കണം.
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്
3: കേട്ടല്ലോ. വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
6: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ചിത്രം മായ പൊന്മാൻ, പാടിയത് MG ശ്രീകുമാറും ചിത്രയും, ഗാനരചനായ ശ്രീമീശൻ നായർ, സംഗീതം മോഹൻ സിതാര.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
3: 8590179986.
4: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
5: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
4: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
5: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
4: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
12: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
11: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1 സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2 സമ്മാനം TVS ഇ സ്കൂട്ടർ, 3 സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
12: സുബയ്യ ജ്വല്ലറി, ആരിശാല.
13: ഇപ്പോൾ സമയം 8:30.
14: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
15: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
16: നോവൽ സഞ്ചാരം.
17: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
18: എന്താ ഹിൽഡാക്ക, ആലോചിച്ചുകൊണ്ട് അങ്ങനെ പോണത്? പിന്നിൽ നിന്ന് കേട്ട ആ ചോദ്യം അവരെ ആലോചനയിൽ നിന്നുണർത്തി. ആര്? ലാസറേട്ടനോ? അവർ മുഖമുയർത്തി വണക്കത്തോടുകൂടി പുഞ്ചിരിക്കൊള്ളുകയും ചെയ്തു. സ്വതേ വണക്കമുള്ളവരാണ് ഹിൽഡാക്ക, ലാസറേട്ടനോട് വിശേഷിച്ചും. ലാസറേട്ടന് മുതലാളിയുടെ കുടുംബത്തിൽ പിടിയുണ്ട്, അതാണ് കാര്യമായിട്ടുള്ളത്. കമ്പനിയിലും കമ്പനിയുടെ പരിസരത്തും

0: കമ്പനി തൊഴിലാളികളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുതലാളിയുടെ കുടുംബത്തിൽ കുശുകുശുക്കുന്നത് അയാളാണ്. ചെവികടിക്കുന്ന ഈ ഏർപ്പാടുകൊണ്ട് സമ്പാദ്യവുമുണ്ട്. കൂടാതെ അച്ഛന്മാർക്കെല്ലാം ലാസറേട്ടനെ വലിയ മതിപ്പാണ് താനും. ഇത്രയും ശക്തിയുള്ള ആ മനുഷ്യനെ ഹിൽഡാക്ക എപ്പോഴും താഴ്ന്നു വന്ദിച്ചു. ഹിൽഡാക്ക മീറ്റിംഗിനൊന്നും പോകുന്നില്ലേ എന്നായല്ലോ ലാസറേട്ടൻ. പള്ളിയിലൊന്നും പറഞ്ഞില്ലല്ലോ. പള്ളിയിലല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പറയുന്നതല്ലല്ലോ ഇപ്പോൾ കാര്യം. തിരുസഭയെക്കാട്ടിലും അച്ഛന്മാരെക്കാട്ടിലുമെല്ലാം അറിവും മിടുക്കുമുള്ള ആളുകൾ നാട്ടിലുണ്ടല്ലോ. ആ ചോട്ടിൻ്റെ അർത്ഥം ഹിൽഡാക്ക മനസ്സിലാക്കി. വികൃതി മക്കളായാൽ എന്ത് ചെയ്യും ലാസറേട്ടാ? അമ്മയും മക്കളും കഷ്ടപ്പെടുക. ആട്ടെ, എവിടെ മീറ്റിംഗ്? മൈതാനത്താണെന്നൊക്കെ കേട്ടു. ഇവർ മീറ്റിംഗ് കൂടിയതുകൊണ്ടും കൊടി പിടിച്ചതുകൊണ്ടുമൊന്നും മുതലാളി കുഴങ്ങൂല. തമ്പുരാൻ കൊടുത്തതല്ലേ, ആ ഓർമ്മ നിങ്ങളുടെ മകനുണ്ടോ? മറുജാതിക്കാർ മറുത്തു നിൽക്കുന്നതിലല്ല മുതലാളിക്ക്, സത്യവിശ്വാസികളായിട്ടുള്ളവർ. ഏ, അതും ഹിൽഡാക്കയുടെ മകൻ. ഇന്നലെ മൂപ്പര് പറഞ്ഞു. എന്ത്? ഹിൽഡാക്ക എന്തൊരു വിശ്വാസമുള്ള സ്ത്രീ. ലാസറേട്ടാ, എനിക്കതാണ് പഴക്കം. മക്കളിങ്ങനെയാകാവോ? പറയാനല്ലാതെ എന്ത് ചെയ്യാൻ? കർത്താവേ, ഞാൻ കുഴങ്ങി. ഇന്ന് മീറ്റിംഗിന് പോകണ്ടെന്ന് പറഞ്ഞേക്കിൻ. ഞാൻ പറയാത്ത തരക്കേടാണോ ലാസറേട്ട? ആ അമ്മ ഒരു നെടുവീർപ്പോടെ നടന്നു. ലാസറേട്ടൻ മുൻപിൽ പോകുന്ന ഒരു സൂട്ടുകാരൻ്റെ ചെവി കടിക്കാനും പോയി. പോകുന്ന വഴിക്ക് വേറെയും ഒന്ന് രണ്ടു പേർ ഹിൽഡാക്കയോട് മീറ്റിംഗിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് നഗരത്തിലെ പല മൂലകളിലും അതുതന്നെയായിരുന്നു സംഭാഷണ വിഷയം. തൊഴിൽ മുടക്കം അന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒരായുധമാണ്. തൊട്ടാൽ പൊള്ളുന്ന ഒരു രാഷ്ട്രീയ കാര്യമായിട്ടേ ആളുകൾക്കത് കണക്കാക്കാൻ കഴിഞ്ഞുള്ളൂ. വാസ്തവത്തിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അതിൽ സ്വൽപ്പം രാഷ്ട്രീയമുണ്ടായിരുന്നു താനും. ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ രണ്ടു ചേരികൾ, മുതിർന്നവരും ചെറുപ്പക്കാരും. അന്താരാഷ്ട്രീയമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കുറച്ചുപേർ. അവർ സോഷ്യലിസത്തിൽ വിശ്വസിച്ചു. അകത്ത് കമ്മ്യൂണിസവും പുറത്ത് സോഷ്യലിസവുമായി വേറെ കുറച്ചുപേർ. തുടർച്ചയായ ജയിൽ ജീവിതം ഫലപ്രദമായ സ്റ്റഡി ക്ലാസുകൾക്ക് സൗകര്യം നൽകി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു മാത്രമല്ല എല്ലാ സാമ്രാജ്യത്വത്തിനും എതിരായുള്ള പ്രത്യയശാസ്ത്രം അണച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അഗ്നികുണ്ഠം എരിഞ്ഞു നിന്നതുകൊണ്ട് ഏതും അടിക്കാനും പരത്താനും മൂർച്ച കൂട്ടാനും സൗകര്യം കൂടുകയും ചെയ്തു. ഈ യുവാക്കൾ പുറത്തു വന്നപ്പോൾ ഒരു പുതിയ കാറ്റുവീശി. എല്ലാവരെയും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ എല്ലാവരുടെ താൽപ്പര്യങ്ങൾക്കും പരിഗണന നൽകണം എന്നായി മുദ്രാവാക്യം.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: നമസ്തേ. അനന്തപുരിയിൽ ഇനി
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: കൗമാരപ്രായത്തിൽ മനസ്സിൽ മുട്ടിടുന്ന പ്രണയ സ്വപ്നങ്ങൾ വളരെ തീവ്രവും മനോഹരവുമായ ഒന്നാണ്. പലപ്പോഴും യഥാർത്ഥ പ്രണയത്തെക്കാൾ ഉപരി ഒരു വ്യക്തിയോടുള്ള കടുത്ത ആകർഷണമായിരിക്കും ഇത്. പ്രിയപ്പെട്ട ആളോടൊപ്പം നടക്കുക, സംസാരിക്കുക തുടങ്ങിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഭാവനയിൽ കണ്ട് അവർ ആനന്ദിക്കുന്നു. വീട്ടുകാരോ മുതിർന്നവരോ അറിയുമോ എന്ന ഭയത്താൽ ഈ ചിന്തകൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. രഹസ്യ സ്വപ്നങ്ങളായി പൂക്കളും കാറ്റും നിലാവുമൊക്കെയാണ് ഈ രഹസ്യ സ്വപ്നങ്ങളുടെ കാവൽക്കാർ. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനം. രചന യൂസഫ് ലിക്കേച്ചേരി. സംഗീതം ജി. ദേവരാജൻ.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ്. രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: കൌമാര മനസ്സുകളിൽ മുട്ടിടുന്ന പ്രണയ സ്വപ്നങ്ങളായിരുന്നു ഇന്നത്തെ തൃശൂർ ഫാഷൻ ഷോയിലെ സ്മൃതിമധുരത്തിന്റെ വിഷയം. മറ്റൊരാശയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35. നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
5: യോഗ എന്നാൽ വെറുമൊരു വ്യായാമ മുറയോ ശ്വസനക്രിയകളോ

0: മാത്രമല്ല, സമഗ്രമായ ഒരു ജീവിതശൈലിയാണ് യോഗ. ഹഠയോഗ, രാജയോഗ, ഭക്തിയോഗ, കർമ്മയോഗ എന്നിങ്ങനെ നിരവധി ശാഖകളുണ്ട് യോഗയ്ക്ക്. ഹഠയോഗയിലെ 8 അംഗങ്ങളാണ് അഥവാ ശാഖകളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിവ. ഇന്ന് ഇവയിലെ ആസനം, പ്രാണായാമം, ധ്യാനം മുതലായവയും മുദ്ര, ബന്ധ തുടങ്ങിയ രീതികളും ശരീര മനസ്സുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഒഴിവാക്കാനും രോഗപ്രതിരോധം മെച്ചപ്പെടുത്താനും മറ്റുമായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം യോഗ ഒരു തെറാപ്പി അഥവാ ബദൽ ചികിത്സാ മാർഗമായും ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. യോഗയിലെ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ്, ഷഡ്കർമ്മങ്ങൾ, യോഗയിലെ ആഹാര രീതികളും പഥ്യങ്ങളും മുതലായവ പ്രത്യേക രോഗാവസ്ഥകൾക്കനുസൃതമായി രോഗിയുടെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കി ഒരു ബദൽ സംവിധാനമായോ അഥവാ രോഗശമനം വേഗത്തിലാക്കുവാനുള്ള സമാന്തര രീതിയായിട്ടെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഇതാണ് യോഗ തെറാപ്പി എന്നറിയപ്പെടുന്നത്. ഹഠയോഗയിലെ ഷഡ്കർമ്മങ്ങൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾക്ക് സമാനമായ ശരീര ശുദ്ധീകരണത്തിനായി പറയുന്ന ക്രിയകളാണ്. ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളി ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമാവസ്ഥയിലാക്കാൻ ഇവ സഹായിക്കുന്നു. ഷഡ്കർമ്മങ്ങളിലെ ധൗതി ദഹനവ്യവസ്ഥയെ സംബന്ധിച്ച രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ മുതലായവയിൽ ഫലപ്രദമാണ്. നേതിക്രിയ നാസാദ്വാരങ്ങളെ ശുദ്ധീകരിക്കുക വഴി അലർജി സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, തുടർച്ചയായ കഫക്കെട്ട്, ടോൺസിലൈറ്റിസ്, ചുമ, സൈനസൈറ്റിസ് പോലെയുള്ള തലവേദന എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ത്രാടകം കണ്ണിന്റെ ചില രോഗങ്ങളിലും ഏകാഗ്രത മുതലായ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കപാലഭാതി ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളിലും തലവേദനയിലും മറ്റും ആശ്വാസകരമായി ഉപയോഗപ്പെടുത്തുന്നു. യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, ധ്യാനം, മുദ്ര, ബന്ധാസ് മുതലായവ ആർത്രൈറ്റിസ്, സന്ധിവാദം, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ അസ്ഥിസന്ധിഗത രോഗങ്ങൾ, പേശീവാദം, സൈക്കോസൊമാറ്റിക് അഥവാ ശാരീരിക മാനസിക രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, മെറ്റബോളിക് അഥവാ ഉപാപചയ പ്രക്രിയയെ ബാധിക്കുന്ന രോഗാവസ്ഥകളായ തൈറോയിഡ്, PCOD, അമിതവണ്ണം മുതലായവയിലും, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, വിഷാദം, അമിതമായ ഉത്കണ്ഠ എന്നിങ്ങനെയുള്ളവയിലും ആശ്വാസം ലഭിക്കാനായി നിർദ്ദേശിക്കാറുണ്ട്. അസ്ഥിസന്ധിഗത രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ മുതലായവയിൽ പുനരധിവാസ വ്യായാമങ്ങളിൽ ഉൾപ്പെടുത്തി പേശികൾക്ക് സ്ട്രെച്ചിങ്ങും ബലവും നൽകാനായി യോഗാസനങ്ങളിൽ ചിലത് ഉൾപ്പെടുത്താറുണ്ട്. കൂടാതെ നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി മുതലായ പ്രാണായാമങ്ങൾ, ധ്യാനം മുതലായവ രോഗസംബന്ധമായോ അല്ലാതെയോ ഉള്ള മാനസിക പിരിമുറുക്കം കുറച്ച് മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതിനാൽ അതുമൂലം വേദനകൾക്കും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരുന്നു.
1: യോഗ തെറാപ്പി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
10: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
12: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
13: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
14: ഇതാരാ വിളിക്കുന്നത്?
12: ഹാപ്പി ബർത്ത്ഡേ ടു

0: അയ്യോ,
1: ഓ താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവമേ, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
6: പൂനില മഴ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. രചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ചില ചില ചില ചുമച്ച.

ഈ ഗാനത്തോടുകൂടി നമസ്തേ ആനന്ദപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും ചലച്ചിത്രഗാനങ്ങളുമൊക്കെയായി നമസ്തേ ആനന്ദപുരി വീണ്ടും എത്തും നാളെ രാവിലെ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

സമയം 9:30. ഇപ്പോൾ ഗാനോപഹാരം. 1991-ഉം 2000-ഉം ഇടയ്ക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ.

0: കൌരവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കിടേഷ്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ചിത്ര ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം, പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, ചിത്രം മംഗല്യസൂത്രം.

0: പ്രേക്ഷകരെ സൂക്ഷിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
1: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
2: എൽ വൈദ്യനാഥന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ONV കുറുപ്പ്, ചിത്രം വേനൽ കിനാവുകൾ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: ഒ എൻ വി കുറുപ്പിന്റെ മറ്റൊരു രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം, ചിത്രം മിഥുനം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും സംഘവും പാടിയതാണ് ഈ ഗാനം. രചന PK ഗോപി, സംഗീതം കീരവാണി, ചിത്രം നീലഗിരി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. 1991 2000 ഇടയ്ക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണത്തിന് നൽകിയ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കമാർന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് യോഗം വിളിച്ചു ചേർത്തത്. നിയമവിരുദ്ധമായ OPM/POP ഉൽപാദനവും വിതരണവും തടയുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്നിനെതിരെ അമേരിക്ക നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി അറിയിച്ചു. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:00 പരിപാടി. ഇന്ന് വിശ്വകർമ്മ ദിനം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും.

സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് ജില്ലാതല മത്സരങ്ങൾ മറ്റന്നാൾ കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. രാവിലെ 10:00 മത്സരങ്ങൾ ആരംഭിക്കുക. ക്രിക്കറ്റിൽ ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയവുമായി കേരളം. 3 ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ടീമിനെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 11:00.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ഹലോ ആകാശവാണി സന്ദേശഗാനം പരിപാടി, എന്റെ പേര് സന്ധ്യ. ഞാൻ ആലപ്പുഴ തുമ്പോളിയിലാണ് താമസം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആലീസ് എന്ന് ഞാൻ വിളിക്കുന്ന സരിതയെ ഒന്ന് വിളിച്ചു പറ്റിക്കണം. അവൾ നല്ലൊരു തയ്യൽക്കാരിയാണ്. അവളുടെ ഭർത്താവ് ടോണി, മക്കൾ അനീറ്റ, ആൻമരിയ. തൃശൂർ കൂർക്കഞ്ചേരിയാണ് സ്ഥലം. എന്നെ അവൾ സന്ധ്യാമ്മ എന്നാണ് വിളിക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, സരിത തയ്യലിലാണോ? തയ്യലിന്റെ തിരക്കാ? പെട്ടെന്ന് വന്നു കഴിഞ്ഞാ ഒരു ഷർട്ട് അടിച്ചു കിട്ടുവോ? അതെന്താ? ആ പക്ഷേ ഈ ഷർട്ട് ഒരു സന്ധ്യാമ്മയ്ക്കാണ്, എങ്കിൽ തയ്ക്കൂ. ഏത് നമ്പർ? മൊത്തം നമ്പറാണ്. സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടറായി അറിഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടറായി. കണ്ടാ, സ്വന്തം കൂട്ടുകാരി അത്രക്കൊക്കെ ഒരു വിലയുള്ളൂ. അതെന്താ, അത് കുറച്ച് ലോ ലെവലാണോ? ഇങ്ങനെയൊക്കെ പറയാവോ? ഈ കൂർക്കഞ്ചേരി നിന്ന് തുമ്പോളി കടപ്പുറം വരെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നിട്ടും രണ്ടും ഒരു റേഞ്ചിലാണല്ലോ. ഈ കറിവേപ്പലകൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? എന്തായിരുന്നു ആ കറുത്ത ദിനം?
1: നല്ല ദിന.
0: എന്നിട്ട് അതിന്റെ വാർഷികമൊക്കെ ആഘോഷിക്കാറുണ്ടോ? ആണല്ലേ, അങ്ങനെ മനസ്സിലിരുന്നാ പറ്റൂ, കുറച്ചൊക്കെ പ്രകടിപ്പിക്കണ്ടേ?
1: അതൊക്കെ ഞങ്ങള് പ്രകടിപ്പിക്കാറുണ്ട്. പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.
0: എന്നാൽ ഇപ്പൊ ഒരു പാട്ട് പാടി പ്രകടിപ്പിച്ചാലോ?
1: എന്ത് പാട്ട്?
0: അതെനിക്കറിഞ്ഞൂടാ, നിങ്ങള് കൂട്ടുകാരികൾ തമ്മിലുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയാം?
1: അങ്ങനെ പാട്ട് അങ്ങനെയൊന്നുമില്ല,
0: അന്നൊന്നും ഞാൻ വിശ്വസിക്കൂല.
1: പാട്ട് എന്ന് പറയാനായിട്ട്
0: അനീറ്റയോ ആൻമരിയോ ഉണ്ടോ അടുത്ത് ചോദിക്കാൻ? പിന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് പറഞ്ഞേ പറ്റൂ. അതോ ഇനി ടോണിച്ചേട്ടന അടുത്തുണ്ടോ ചോദിക്കാൻ? ടോണിച്ചേട്ടനെ അടുത്തുണ്ട്, കൊടുക്കണ്ട, ചോദിച്ചു പറഞ്ഞാ മതി. ഹലോ, പാട്ട് ചോദിക്കാൻ പോയ ആൾ അതുവഴി അങ്ങ് പോയോ? ആ അപ്പൊ പാട്ട് പോരട്ടെ. ഇതിപ്പോ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി വേണോ, ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ വേണം? ഉറപ്പിച്ച്?
1: ആ
0: ഇത് എവിടെ നിന്നാന്ന് പറഞ്ഞിട്ടാ സന്ധ്യമ്മയുടെ പേരിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റാണ് ചെയ്തത്, നിങ്ങൾക്ക് ഗിഫ്റ്റ് അല്ല തന്നത്.

0: നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പാട്ട് കേൾപ്പിക്കും.
1: സന്ധ്യാമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഇവിടെ തൃശ്ശൂർ എല്ലാവർക്കും അറിയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന്.
0: അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചാർന്ന് മനസ്സിലായി കാണുമല്ലേ അല്ലേ?
1: മനസ്സിലായി മനസ്സിലായി. ട്രൂ കോളറിൽ ഞാൻ കണ്ടു, അത് ഞാൻ എന്താ ഇങ്ങനത്തെ കോളെന്ന് വിചാരിച്ചു. എന്താ സന്ധ്യാമ്മ പറഞ്ഞതാ?
0: ആ എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ആലീസിന് വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശം അയച്ചിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ നിന്ന് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചനെ നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ട് കേൾക്കാം.
1: ഓക്കേ
0: ശരി.
1: ഓക്കേ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഹലോ സന്ദേശ ഗാനം തുടരുന്നു.
5: എനിക്കേറെ പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന് ഞാൻ ബിജു ദേവൻ എന്ന സംഗീതാധ്യാപകനാണ്. സ്ഥലം തിരുവനന്തപുരം. മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസേഷൻ സെക്ഷനിൽ ട്രെയിനിയായി വർക്ക് ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫിനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കണം. ഒരുവിധം പാടുന്ന അൻഷിഫ് സ്വന്തം വീട്ടിലിരുന്ന് പാടാറില്ല, ഫോൺ വിളിക്കാറുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് പുറത്തിറങ്ങി എന്നെ ഫോൺ വിളിക്കുമ്പോൾ മാത്രമാണ്. സായൂജ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ എന്ന ഗാനം സൂചനയായി പറഞ്ഞാൽ ഞാൻ ആരെന്ന് പുള്ളിക്കാരന് പിടികിട്ടും. എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അൻഷഫ് എന്ന് സ്നേഹപൂർവം ബിജു ദേവൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, മുഹമ്മദ് അൻഷിഫ് അല്ലേ? അൻഷിഫ്, ഇത് മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുന്ന ഒരു പരിപാടിയാണേ. അപ്പൊ മടിച്ചു നിൽക്കാതെ അൻഷിഫ് പാട്ട് പാടൂ. നിങ്ങളൊരു പാട്ടുകാരനല്ലേ, അപ്പൊ മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞങ്ങ് പാടണ്ടേ? മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ, കൂട്ടുകൂടു. അൻഷിഫ്, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ അൻഷിഫിന്റെ കിഡ്നി അല്ലല്ലോ ചോദിച്ചത്. അപ്പൊ ലൈറ്റായിട്ട്, ചെറുതായിട്ട്, സാധാരണ ഫോണിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചല്ലേ പാടുന്നത്, അതുപോലൊന്ന് പാടിയാ മതി. നിങ്ങള് ഭയങ്കര തൊട്ടാവാടിയാണല്ലേ മുഹമ്മദ് അൻഷിഫ്. ആശുപത്രിയിലെ സ്റ്റെറിലൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ഇങ്ങനെ തൊട്ടാവാടിയായ രോഗാണുക്കളെല്ലാം കൂടി നിങ്ങളെ പിടികൂടൂലേ? ഈ മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നി എന്നുള്ള പാട്ട് ഈ ഒളിച്ചു പാടുന്നത് കൊണ്ടാണോ എപ്പോഴും ഇഷ്ടം?
6: ഓ,
5: ഏതേട്ടൻ തന്നതായാലും പാടാൻ പറ്റുമോ? ഇപ്പം
6: എനിക്കറിയില്ല.
5: ഛേ, അങ്ങനെ പറയല്ലേ. എന്നാ ഈ ദേവേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് നിങ്ങളെ കൊണ്ട് ഈ പാട്ട് പാടിക്കണമെന്ന്. ദേവേട്ടന് വേണ്ടപ്പെട്ട ആളാണെന്ന് മനസ്സിലായില്ലേ? ആ, ചില സിനിമകളിലൊക്കെ ഉള്ള കോഡ് വേർഡ് പോലെ പാട്ടിന്റെ വരി പറയുമ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നു. അടിപൊളി.
6: അത് ഈ പാട്ട് എനിക്ക് പാടുന്ന ഒരേ ഉള്ള ദേവേട്ടനാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആദ്യം ഫോൺ അടിച്ചപ്പോ എടുത്തത് എന്റെ ഇൻചാർജ് ആണ്. ആദ്യം ഫോൺ നോക്കിയത് സ്റ്റേഷൻ ഡയറക്ടർ ഏറുന്നുണ്ടപ്പോ, കാരണം ഇവിടെ ഫോൺ യൂസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
5: ആണോ? അപ്പോഴേ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. ബിജു ദേവൻ, അദ്ദേഹമാണ് ഒരു സന്ദേശം അയച്ചിരുന്നു ആകാശവാണിക്ക്. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ സ്റ്റെറിലൈസേഷൻ സെക്ഷനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫ് എന്റെ വളരെ പ്രിയപ്പെട്ടൊരു സുഹൃത്താണ്. പാട്ടൊക്കെ പാടുന്ന ആളാണ്, പക്ഷേ പാടാൻ മടിയുള്ള ആളാണ്. അയാളെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പാടുന്നത് ഈ ലോകം മുഴുവൻ കേൾക്കണമെന്ന് താല്പര്യമുള്ള ഒരാള് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചത്. പക്ഷെ നിങ്ങൾ പാടുന്നില്ല, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം? സായൂജ്യത്തിലെ മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നി. യൂസഫ് അലിയുടെ വരികളാണ്, കെ ജെ ജോയുടെ സംഗീതമാണ്, ഐശ്വദാസ് പാടിയ പാട്ടാണ്. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് സംസാരിക്കാനും പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
6: ഓക്കെ,
5: പാട്ട് കേൾക്കാം.

0: സിന്ധി കണ്ണിൽ മലരായി വിടരും നീ.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ഹലോ സന്ദേശഗാനം തുടരുന്നു.
4: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, ഞാൻ ധന്യലക്ഷ്മി. പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലാണ് എന്റെ വീട്. എന്റെ അനുജത്തി ഹരിതയുടെ പിറന്നാൾ September 14. ലക്ഷ്മി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലക്ഷ്മിയെ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തി പിറന്നാൾ ആശംസ പറഞ്ഞ് ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ? ലക്ഷ്മി പാട്ട് പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ലക്ഷ്മിയുടെ മകളുടെ പേര് തന്മയ എന്നാണ്. ലക്ഷ്മിയുടെ ഭർത്താവ് രതീഷ് എനിക്ക് സർപ്രൈസുകൾ തരാറുണ്ട്. ലക്ഷ്മി വിളിക്കും എന്ന പ്രതീക്ഷയിൽ ധന്യലക്ഷ്മി തട്ടയിൽ. ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മി, വിളിച്ചു നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, ഇത് ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മിയാണോ? അതെന്താ, ഹരിതമില്ലാത്ത ലക്ഷ്മിയാണോ അതോ ലക്ഷ്മി ഇല്ലാത്ത ഹരിതയാണോ?
5: അല്ലല്ല, ഹരിതയാണ്.
4: ഹരിതയാണെങ്കിൽ അതാരാ? ആകാശവാണിയിലെ ആരെങ്കിലും എന്തിനാ ഹരിതയെ വിളിക്കുന്നത്? ഏത് സാറ്? ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പോഴേ വേറെ ആരാന്നൊക്കെ പറയുന്നു. ഇതിപ്പോ ഹാപ്പി ബർത്ത്ഡേ വേണോ വേണ്ടേ?
5: വേണം വേണം.
4: വേണമല്ലേ?
5: വേണം വേണം,
4: ഉറപ്പായിട്ടും.
5: പൊളിഞ്ഞു സാറേ, പൊളിഞ്ഞു.
4: ഇല്ല, പൊളിഞ്ഞു എന്നുള്ളതല്ല, ഹാപ്പി ബർത്ത്ഡേ തന്നാൽ അവിടെ നിന്നൊരു പാട്ട് കിട്ടും എന്നൊക്കെ.

0: പറയുന്നുണ്ടല്ലോ.
1: ഇല്ല സാറേ, ഇല്ല സാറേ, പാട്ട് പറയല്ലാതെ എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല സാറേ.
0: ആണോ? ഇത്രയും ദയനീയമായി ഇത് ആദ്യമായിട്ടായിരിക്കും എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല.
1: ഇല്ല സാറേ, ഇല്ല. സാറിന് ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല, ഞാൻ സാറിന് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, അങ്ങനെ തന്നെ ചേച്ചിയെ സാറ് വിളിച്ചായിരുന്നു.
0: ആണോ? അത് ശരി, അതിനുള്ള മറുപടിയാണ് ഇതിപ്പോ.
1: അതെ അതെ അതെ, സാറിന്റെ പരിപാടി സ്ഥിരം കേൾക്കാം. എല്ലാ പരിപാടികളും ഒരുമാതിരി കേൾക്കുന്നുണ്ട്, സാറിന്റെ പരിപാടി ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ റേഡിയോയ്ക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് ചേച്ചി എനിക്ക് എല്ലാ വ്യാഴാഴ്ച സാറിന്റെ പരിപാടി ഫോണിൽ റെക്കോർഡ് ചെയ്ത് എന്നെ കേൾപ്പിക്കും, അല്ലെ വിളിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ലാത്തൊരു പരിപാടിയായത്.
0: അത് ശരി,
1: വളരെ നല്ല പരിപാടിയാ സാറേ. എന്താ പറയാ, സാറ് സംസാരിക്കുമ്പോ നമുക്കൊരു പരിചയക്കുറവോ അല്ലെ, അത്രേ സമയം നമ്മളുടെ വീട്ടിൽ ആരോ വന്ന് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്ത് പോകുന്ന ഒരു നല്ല ഫീലാ സാറിന്റെ പരിപാടി.
0: ഞാൻ ആ വീട്ടിൽ തന്നെ ഉള്ള ആളല്ലേ.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടേ?
1: എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടാ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നുള്ള പാട്ട്.
0: മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം.
1: അതെ അതെ,
0: ഏകാന്തം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട് അല്ലേ?
1: അതെ അതെ.
0: അപ്പോ ഭർത്താവ് രതീഷിനും മകൾ തന്മയ്ക്കും പിന്നെ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ച ധനലക്ഷ്മിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോ അങ്ങനെ കൃത്യമായിട്ട് തന്നെ വിളിക്കണമല്ലോ.
1: അതെ, സാറ് അന്ന് ചേച്ചിയെ വിളിച്ചപ്പോഴും അവരുടെ വെഡിങ് ആനിവേഴ്സറി വെച്ചിട്ടായിരുന്നു, അതപ്പോ കഴിഞ്ഞിട്ടാ സാറ് വിളിച്ചേ. ഭയങ്കര സന്തോഷമായിരുന്നു.
0: നമുക്ക് ആഘോഷങ്ങൾ ഒരല്പം ലേറ്റ് ആയിട്ടായാലും നമ്മൾ ആഘോഷിക്കണം അല്ലേ?
1: നമ്മൾ
0: ജീവിതം സന്തോഷകരമാക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയുക. വീണ്ടും പിറന്നാൾ ആശംസകൾ. ജീവിതം അടിപൊളിയായിട്ട് ഇനി കുറെ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ആശംസകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം.
1: താങ്ക് യു സാറേ.
0: പാട്ട് കേൾക്കാം നമുക്ക്.
1: ശരി, ഓക്കെ സാർ.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,010 രൂപ, പവന് 112,080 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
4: സ്നേഹത്തോടെ ഹലോ സന്ദേശഗാനത്തിന് ഞാൻ രമ്യ കിഷോർ. സെപ്റ്റംബർ 23 അമ്മയുടെ പിറന്നാളാണ്. ആകാശവാണിയുടെ വർഷങ്ങളായുള്ള ശ്രോതാവാണ് അമ്മ. പാട്ടുകളുടെ ആരാധികയും ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് സ്കൂളിൽ ഹീറോ ആയിട്ടുണ്ട് ആൾ. ഇപ്പോൾ ഞങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നാഗപട്ടണത്താണ് താമസിക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ മകൻ ഭഗത് കിഷോറും അമ്മയുമാണുള്ളത്. അമ്മയ്ക്ക് 2 മക്കളാണ്, കിഷോർ, കിരൺ. ഇവിടെ ഫോണിൽ റേഡിയോ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. നാട്ടിൽ അവധി ദിവസങ്ങളിൽ ഞങ്ങളെ കാത്ത് 30 വർഷം പ്രായമായ ഒരു റേഡിയോ വിശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ ഈ പിറന്നാൾ മറക്കാത്ത ഒരു ഓർമ്മയാക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ഒരു റേഡിയോ സമ്മാനമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയുടെ പേര് നിർമ്മല, നിമ്മി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രതീക്ഷയോടെ ഞാൻ രമ്യ കിഷോർ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
5: ഹലോ,
4: നിമ്മി ബിബിയാണോ? ഹലോ.

0: നിമ്മി ബേബി തിരക്കിലാണോ?
1: അല്ല
0: ബർത്ത്ഡേ പരിപാടികളൊക്കെ എന്തൊക്കെയായി?
1: ആരാണ്?
0: ഇത് ആരാണ് ആരാന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഉന്തിത്തള്ളി വിടുന്നത്? രമ്യയാണോ? കിഷോറിന്റെയൊക്കെ രണ്ട് അമ്മയല്ലേ? ഏ, മരുമോളുടെ പേര് രമ്യ എന്നല്ലേ? അത് ശരി. ആലോചിക്കണോ മരുമോളുടെ പേര് എത്രയാ? ആലോചിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, പറയൂല. എന്ത് ചെയ്യും? അതൊക്കെ പോട്ടെ. ഈ പണ്ട് എഴുതിയെടുത്ത് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തരൂ. ഞാൻ ഇത്രയും ഓർത്തിരുന്ന് ബർത്ത്ഡേ ഒക്കെ ആശംസിച്ചില്ലേ? ഏ, അപ്പൊ പകരം എനിക്ക് പണ്ട് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തന്നൂടെ? സ്കൂൾ ടൈമിൽ പഠിച്ച കാര്യങ്ങൾ വല്ലതും നമ്മൾ മറക്കൂ. ചുമ്മാ കള്ളം പറയല്ലേ? കള്ളം പറഞ്ഞ പൂച്ചാണ്ട് പിടിച്ചോണ്ടു. അന്ന് പറഞ്ഞ അതൊക്കെ മറന്നുപോവുന്നില്ല. ഞാൻ തത്വശാസ്ത്രം ഒന്നും ചോദിച്ചില്ല. ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഇല്ലേ. ഇല്ലെങ്കിൽ ആ വീട്ടില് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആ പഴയ റേഡിയോ ഇരുന്ന് കരയും. ആ കരയിട്ടിരുന്നു. ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാത്തൊരാളാണോ? ഷു, പാവം. കണ്ണില് മാത്രം ചോരയില്ലാതെ. പണ്ട് ഈ പാട്ടൊക്കെ പാടി സ്കൂളില് ഹീറോയിൻ കളിച്ച് നടന്ന ഒരാക്ക് അതൊക്കെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാല് ഞാൻ വിശ്വസിക്കില്ല. കൂടെയുള്ള വളരെ രമ്യമായ വല്ല കൈകളുമായിരിക്കും. ആളെയൊക്കെ വെളിപ്പെടുത്തി തരാം, പക്ഷെ പാട്ട് പാടണം. ഞാൻ ഒരു പാവമല്ലേ? ആദ്യമായിട്ടല്ലേ നമ്മള് സംസാരിക്കുന്നത്? അപ്പൊ ഉറങ്ങുമ്പോ പോലും പാവമല്ല എന്നെങ്ങനെ പറയും? ഈ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്ക് പാട്ട് പാടിത്ത. പാട്ട് പാടിത്തന്ന അപ്പ ഞാൻ പറയാം ആരാന്ന്. 1 2 3 4. അത് ഓട്ടമത്സരത്തിന്റെ 1 2 3 4 ഇങ്ങനെയാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞൂടാ നിമ്മി ബേബിക്ക്. എന്നിടത്ത് ഈ വാശി പിടിച്ച് നിന്ന സമയം മതിയായിരുന്നല്ലോ എനിക്കൊരു പാട്ട് പാടിത്തരാൻ. ഏതാണ്? ഓടക്കുഴിൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിലാണോ പാടിത്തരാൻ പോകുന്നത്? ആകാശവാണിയിലെ മനീഷ് എംപിക്ക് ആണെങ്കിൽ പാടിക്കൊടുക്കൂ. ആ, എന്നാ പിന്നെ പാടിക്കൂ. സത്യമായിട്ടും രമ്യ അടുത്ത് നിപ്പുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. ഹലോ, അന്ന് എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നത്? ആ, ഞാൻ ചോദിച്ചപ്പോ തന്നെ പാട്ട് പാടിയിരുന്നെങ്കിൽ ഈ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ശരി ശരി ശരി, ആ എക്സൈറ്റ്മെന്റ് എല്ലാം മനസ്സിലാക്കുന്നു. സമാധാനായിട്ട് പറഞ്ഞു. ഏ, ആ കുട്ടി പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാട്ടൊക്കെ എഴുതി അയച്ചപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പറയാമോ? പാവമല്ലേ രമ്യ? അതൊന്നും പറ്റത്തില്ല. അതാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടല്ലേ. ആന്നും പറ്റൂല. അപ്പൊ എന്തായാലും പിന്നെ ഒരിക്കൽ പാട്ട് കേൾക്കാൻ പറ്റട്ടെ നമുക്ക്. യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. സംവിധായകൻ വിനയനാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം സാജൻ മാധവ്, മധുബാലകൃഷ്ണനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും പിറന്നാൾ ആശംസകൾ. എനിക്ക് പാടിത്തരാത്ത ഒരു പാട്ടിന്റെ കട ഉണ്ട്, ഇത് എപ്പോഴെങ്കിലും ഞാൻ പിടിച്ചോളാം. പാട്ട് കേൾക്കാം.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
7: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഹലോ സന്ദീപ്.

0: ദേശഗാനം തുടരുന്നു.
1: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന്, ഞാൻ രശ്മി, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ അമ്മയുടെ 75-ാം പിറന്നാളാണ് സെപ്റ്റംബർ 24. ഹലോ സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. അമ്മ ഗുരുവായൂരപ്പന്റെ ഭക്തയാണ്. അതുകൊണ്ട് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനം വെച്ചു തരണം. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ നിന്നാണ് എഴുതുന്നത്. അമ്മയുടെ പേര് ഭാനുമതി. നമുക്ക് വിളിച്ചു നോക്കാം.
2: ഹലോ.
1: ഹലോ ഭാനുമതി അമ്മയല്ലേ?
2: പറയൂ.
1: എന്നാണ് ഇനി ഗുരുവായൂർക്ക് പോകുന്നത്?
2: മനസ്സിലായില്ല.
1: ഈ 24-ാം തീയതി ഗുരുവായൂർക്ക് പോകുന്നില്ലേ?
2: ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല.
1: ചോദിച്ചതിന്റെ കാര്യം, അന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഗുരുവായൂർ പോകുന്നില്ലേന്ന്.
2: നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല എനിക്ക്.
1: 75 വയസ്സ് പൂർത്തിയാകുന്ന ആളല്ലേ 24-നല്ലേ പിറന്നാള്?
2: നിങ്ങൾക്ക് എങ്ങനെയാ അറിയണത്?
1: അറിയും, അത്ര അടുത്ത ഒരാളാണ്, എപ്പോഴും അടുത്തുള്ള ഒരാളാ. പക്ഷെ ഇത്രയും ദേഷ്യകാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: വളച്ചൊടിക്കാതെ കാര്യം പറയൂ.
1: ഞാൻ പിറന്നാൾ ആശംസ പറയാൻ വിളിച്ചതല്ലേ.
2: ആരാ പറയൂ? പേരും നാളൊന്നും
1: ഇല്ല.
2: ഓക്കെ, താങ്ക് യു.
1: അയ്യോ അങ്ങനെ പറയല്ലേ, നിർബന്ധമാണെങ്കിൽ ഉണ്ണിന്ന് വിളിച്ചോളൂ. ഹലോ,
2: പോയോ?
1: ആരാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ രശ്മി എന്ന് വേണമെങ്കിൽ വിളിച്ചാലും കുഴപ്പമില്ല.
2: രശ്മി എങ്ങനെ അറിയാം?
1: രശ്മി ആരാ?
2: നിങ്ങൾക്ക് എങ്ങനെ അറിയാം രശ്മിയെ?
1: അമ്മക്ക് എങ്ങനെ അറിയാം രശ്മിയെ?
2: കൊറേ രശ്മികളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ.
1: അമ്മ ഉദ്ദേശിച്ച അതേ രശ്മി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
2: എന്തായാലും വിളിച്ചതിന് നന്ദി.
1: കടവല്ലൂരിലെ ലക്ഷ്മി അല്ലേ?
2: അല്ല, ഇത്രയൊക്കെ പറയാമെങ്കിൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞൂടെ? രശ്മി എങ്ങനെയാ അറിയാന്നൊക്കെ പറഞ്ഞൂടെ?
1: രശ്മിയെ അറിയാം, അമ്മയെ അറിയാം, അമ്മ ഗുരുവായൂർ ഭക്തയാണെന്നറിയാം, അമ്മയുടെ പിറന്നാള് സെപ്റ്റംബർ 24 ആണെന്നറിയാം, അത് 75-ാമത്തെ പിറന്നാളാണെന്നറിയാം. അന്ന് അമ്മയ്ക്ക് എന്ത് സമ്മാനം തരണമെന്നിങ്ങനെ രശ്മി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നറിയാം. ഇനി എന്തറിയണം?
2: നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
1: ഇത്രയൊക്കെ അറിയുന്ന ആളാ മനസാക്ഷി.
2: ഓക്കെ, താങ്ക് യു.
1: അയ്യോ പിറങ്ങി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ച.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്റെ മോളുണ്ട് ഒരാള് രശ്മി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി അതാണോ എനിക്ക് അറിയില്ലല്ലോ.
1: ആ മോള് രശ്മി തന്നെയാണ് ഞങ്ങൾക്ക് സന്ദേശം അയച്ചത്. അമ്മയുടെ പിറന്നാളാണ് 24-ാം തീയതി, അമ്മയെ വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടത്?
2: ഓ, മോളുടെ ഇഷ്ടം ഏതാണെങ്കിൽ അത് വെച്ചു കൊടുത്താൽ.
1: രശ്മി ഒരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നവകാഭിഷേകം കഴിഞ്ഞു എന്നുള്ള പാട്ട്. പാട്ട് വെക്കട്ടെ.
2: ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാട്ടോ ഞാൻ. കാരണം
1: വെണ്ടൂല, ഞാൻ പിണങ്ങി. ഇനി ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഗുരുവായൂരപ്പൻ ബാക്കി പറഞ്ഞുതരും എന്റെ പിണക്കം. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജനെണ് നൽകി, യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോൾ അടുത്ത് ഞാൻ വീണ്ടും വിളിക്കുവേ. ആശംസകൾ.
2: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സെവൻസ് എന്ന ചിത്രത്തിന് വേണ്ടി അരുൺ ഏരാട്ടും ജയറാം രഞ്ജിത്തും ശ്രീനാഥും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം വിജിപാൽ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോൾ ടാക്സും കയറ്റുമതി തീരുവയും കേന്ദ്രം കുറച്ചു. പെട്രോൾ കയറ്റുമതിക്ക് നികുതി ലിറ്ററിന് 50 പൈസയും ഡീസലിന് 20 രൂപയും വിമാന ഇന്ധന കയറ്റുമതി തീരുവ ലിറ്ററിന് 15 രൂപയുമാണ് കുറച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ മുന്നേറുകയാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ വൈകുന്നത് തടയുന്നതിന് വ്യവസ്ഥകൾ കർശനമാക്കി പുതിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം ഈ വർഷം 1 ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചതാണ് ഇക്കാര്യം. ജമ്മുകാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ യാത്രി സേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ്. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കെ ജി മാരാർ ജന്മദിനം ആഘോഷിച്ചു. ബിജെപി പാർട്ടി സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ കെ ജി മാരാർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അധ്യാപകനും പ്രഭാഷകനും വിവർത്തകനുമായ പ്രൊഫസർ പി ജയേന്ദ്രൻ കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹി

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1,30,00,000 രൂപ, 2,00,000 രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
7: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. So that is why progress in semiconductors

0: Merck plays its part. We offer one of the broadest portfolios of innovation-critical materials in the industry. We are also a strategic partner in fab construction itself, delivering the systems and services that move
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11:04:30. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ. ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഒപ്പം ജി സന്തോഷ് കുമാർ.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമ സേവനങ്ങൾ എന്നുള്ളതാണ്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിട്ടുള്ളത് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ശ്രീ ലക്ഷ്മി കെ തമ്പിയാണ്. മാഡത്തിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, നമുക്കറിയാം നിയമ സഹായം അർഹിക്കുന്ന ആൾക്കാർക്ക്, സാധാരണക്കാരായ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക്, അതുപോലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് ഒക്കെ നിയമ സേവനം സൗജന്യമായി ലഭ്യമാക്കുക, അതുപോലെ തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ ആക്ട് പ്രകാരമുള്ള ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്നത് പ്രധാനമായിട്ടും. ഈ ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ ലോക ഈ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നുള്ള അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അത് എന്നാണ് നിലവിൽ വന്നത്, അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായിട്ടും. നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഭരണഘടനയിൽ നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതിൽ തന്നെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും തുല്യ നീതി നമ്മുടെ മൗലിക അവകാശമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 39A നിർദ്ദേശക തത്വത്തിൽ ഈ തുല്യനീതി എല്ലാവർക്കും ഉറപ്പാക്കേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള തുല്യനീതി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ

0: നിയമമാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 അഥവാ നിയമസേവന അതോറിറ്റി നിയമം. ഈ നിയമം രൂപീകരിക്കപ്പെട്ടത് 1987 നിലവിൽ വന്നത് 1995 9 നവംബറിനാണ്. ഈ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നിയമസേവന അതോറിറ്റികൾ രൂപീകരിക്കപ്പെട്ടത്.
1: അത് ദേശീയ തലത്തിലുണ്ട്, സംസ്ഥാന തലങ്ങളിലുണ്ട്, ജില്ലാ തലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ
0: തലങ്ങളിലുണ്ട്. ദേശീയ തലത്തിലുള്ളതാണ് നാൽസ അഥവാ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. അതിന്റെ പാട്രൺ ചീഫ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ,
1: സുപ്രീം കോടതിയുടെ ചീഫ്
0: ജസ്റ്റിസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റീസ്, എല്ലാ ജില്ലകളിലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലെവലിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി. ജില്ല സംസ്ഥാനത്തിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് എവറി ഹൈക്കോടതി, എല്ലാ ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ജില്ലാ തലത്തിൽ വരുമ്പോൾ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ്, എല്ലാ ജില്ലയിലെയും പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജാണ് അതിൻ്റെ ചെയർമാൻ. താലൂക്ക് തലത്തിൽ വരുമ്പോൾ താലൂക്കിലുള്ള കോടതികളിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും ഈ നിയമങ്ങളും ഈ ബാക്കിയുള്ള അതോറിറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് ചെയ് അതായത്
1: നിശ്ചയിക്കേണ്ടതും
0: തീരുമാനിക്കേണ്ടതും നമ്മുടെ നാൽസയാണ്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും പദ്ധതികളും എല്ലാം രൂപീകരിക്കുന്നത്. നാൽസയുടെ കീഴിലാണ് ബാക്കിയുള്ള ലീഗൽ സർവീസ് അതോറിറ്റീസ് ഒക്കെ വരുന്നത്.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് കെൽസ, കേരള ലീഗൽ സർവീസസ് അതോറിറ്റി, ഇപ്പം പ്രധാനമായിട്ടും ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ്, കീഴിലാണ് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തി. അപ്പോൾ നാൽസ പറയുന്ന പദ്ധതികൾ പറയുന്ന കാര്യങ്ങളായിരിക്കണം കെൽസയും ബാക്കിയുള്ള ലീഗൽ സർവീസ് അതോറിറ്റികളും നടപ്പിലാക്കേണ്ടത്. നമ്മൾ മെയിനായിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന സേവനങ്ങളെന്ന് പറയുന്നത് സൗജന്യ നിയമം സഹായം നൽകുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ്സിനെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ പാനലിൽ നിന്നും നമ്മൾ അഡ്വക്കേറ്റ്സിന് വേണ്ടവർക്ക്, സഹായം വേണ്ടവർക്ക് അഡ്വക്കേറ്റ്സിനെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന സേവനം ഇവർക്ക് കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നൽകുക ആവശ്യക്കാർക്ക്.
1: പക്ഷേ പരാതി എഴുതാൻ പോലും അറിയാൻ വയ്യാത്ത ഒരാളായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതല്ലേ.
0: അതെ, അങ്ങനെയുള്ളവർക്ക് കംപ്ലൈൻറ്റ് എഴുതി നൽകുക, അങ്ങനത്തെ സേവനങ്ങളാണ് നൽകുന്നത്. പിന്നെ അവർക്ക് വേണ്ട നിയമോപദേശവും നമ്മൾ നൽകാറുണ്ട്.
1: ഓക്കെ ഓക്കെ മാഡം, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ആ ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ സാർ കൊല്ലം പെരുന്നാപ്പിള്ളിയാണ്.
1: ആ ആരാണ്?
2: ഹലോ.
1: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? മാഡം ഉണ്ട്, മാഡത്തോട് ചോദിക്കാം.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: ഞാനേ ഒരു കാഴ്ചയില്ലാത്ത ആളാണേ. എനിക്ക് നാല് കാര്യങ്ങൾ മാഡത്തിനോട് പറയാനുള്ളത്. ഫോൺ പറഞ്ഞു തീരാതെ കട്ടാക്കരുത് കേട്ടോ.
1: പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയം അത്ര അധികം സമയം ഇല്ല. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും.
2: അതെ, പെട്ടെന്ന് തന്നെ പറഞ്ഞു ചുരുക്കി പറയാം. ഒന്നാമത് നമുക്ക് കിട്ടുന്ന നിയമ പരിരക്ഷ എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഒരു കാഴ്ചയില്ലാത്ത അധ്യാപകനെ അടിച്ചത് എന്ത് കാര്യം കൊണ്ടാണ് അടിച്ചത്? എന്തിനു വേണ്ടിയാണ് അവരടിച്ചത്? അല്ലെങ്കിൽ എന്തുണ്ടായിട്ടാണ് അടിച്ചത്? അത് അങ്ങനെ നിയമപരിരക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് അടി കിട്ടുവോ മേഡം? അതിനുള്ള ഉത്തരവെന്ന് പറഞ്ഞുതരാം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തതിന് വേണ്ടി നമ്മൾ ചീത്ത വിളിക്കുക. 10,000-30,000 രൂപയുടെ മരുന്ന് ഒരാളിന് ഒരു വൈദ്യനെ കണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത് അത് ഫ്രീ ആയിട്ട് കൊടുത്തതിന് അങ്ങോട്ടിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന ആളിനെ അത് ഇപ്പൊ ചലിക്കാൻ പോലും വയ്യാത്ത ആളിന് വേണ്ടി ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പോ ചീത്ത വിളിക്കുന്ന കാര്യമുണ്ടോ? ഇതെല്ലാം ചെയ്തത് കാഴ്ചയുള്ള ആൾക്കാരാണ് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDID പാസിന് അപ്ലൈ ചെയ്യുന്നു, 5 വർഷക്കാലമായി അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ അവര് അതിനൊരു നമുക്കൊരു അതിന് നിയമപരിരക്ഷ ഒന്നും കിട്ടിയിട്ടില്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കാര്യം

0: പറഞ്ഞ് പോലീസുകാരെ വിളിക്കുമ്പോ പോലീസുകാർ ചൂടാവുക, എന്തിനാ കാഴ്ചയില്ലാത്ത ആള് പോലീസിനെ വിളിക്കുന്ന, അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവരങ്ങ് കട്ട് ചെയ്യുക, ഫോൺ കട്ട് ചെയ്യുക. ഇനിയൊക്കെ ഉള്ള ഉത്തരം മേഡം പറഞ്ഞുതരാൻ പറ്റും എനിക്ക്.
1: നിങ്ങളുടെ സ്ഥലം ഏതാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോലീസിൽ കംപ്ലയിന്റ് ചെയ്തിട്ട് അവരെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറായ 1501000 വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു അഡ്വക്കേറ്റിനെ ഞങ്ങൾ വെച്ചു തരും, അതിന് വേണ്ടിയിട്ടുള്ള നിയമ സഹായം ചെയ്തു തരും. ഇപ്പോൾ UDID കാർഡ് എടുക്കാൻ തന്നെ നിങ്ങൾ പോയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയെ വിളിക്കുക. അവിടെ എന്താണ് വന്ന് നിങ്ങളൊരു അപേക്ഷ നൽകാൻ പറയും. അപേക്ഷ നൽകുമ്പോൾ ഞങ്ങൾ PLV നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വിട്ട് അതിനുവേണ്ടി അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്.
0: മേഡം, ഈ അപേക്ഷ 5 വർഷം കൊണ്ട് കൊടുക്കുന്നതാ?
1: അത് പക്ഷേ ഞങ്ങളുടെ അത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയെപ്പെടുത്തുക, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ
2: സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോൾ കൽസ നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ടാണല്ലോ പ്രധാനമായിട്ടും പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിയമ ഫ്രീ നിയമസേവനം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ ആക്ടിൽ തന്നെ സെക്ഷൻ 12 പ്രകാരം കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആരൊക്കെയാണ് ഈ നിയമം
2: അർഹരായുള്ള
1: എന്ന് പറയുന്നുണ്ട്. അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, മനുഷ്യക്കടത്തിനിടയായവർ, യാചകർ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, പ്രകൃതി ദുരന്തം, സാമൂഹിക കലാപം, വ്യാവസായിക ദുരന്തം, വർഗീയ കലാപം എന്നിവയ്ക്ക് ഇരയായവർ, വ്യാവസായിക തൊഴിലാളികൾ, മാനസിക രോഗികൾ, കസ്റ്റഡിയിലുള്ളവർ, പുനരധിവാസ കേന്ദ്രങ്ങളിലുള്ളവർ, പിന്നെ HIV അഫക്റ്റഡ് പേഴ്സൺസ്, സീനിയർ സിറ്റിസൺസ്, ആസിഡ് അറ്റാക്കിന് വിധേയരായവർ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവർക്കെല്ലാം ഞങ്ങൾ ഇത്രയും പേരാണ് അർഹരായിട്ടുള്ളവർ. ഡ്രഗ് അബ്യൂസിന് വിക്റ്റിമായിട്ടുള്ളവർ ഇവരെല്ലാമാണ് ആക്ട് പ്രകാരം അർഹരായിട്ടുള്ളത്,
2: സൗജന്യ നിയമ സഹായത്തിന് അർഹരായിട്ടുള്ളവർ. ഇപ്പം ഇങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ഒരു നിയമസഹായം ആവശ്യമാണെന്ന് വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? ഈ സഹായം ലഭ്യമാകാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഇവർ എല്ലാ ജില്ലകളിലും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. എല്ലാ താലൂക്കിലും താലൂക്ക് ലീഗൽ സർവീസ്
2: അതോറിറ്റി ഉണ്ട്,
1: കമ്മിറ്റിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏത് നിങ്ങളിപ്പോൾ ആറ്റിങ്ങലാണ് താമസിക്കുന്നത്, ഒരു തിരുവനന്തപുരം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ആറ്റിങ്ങൽ താലൂക്കിലുള്ള ഒരാളാണെങ്കിൽ അവിടെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ നേരിട്ട് പോകാം, അപേക്ഷ
2: നൽകാം.
1: അത് എല്ലായിടത്തും മിക്കവാറും കോടതി പരിസരത്ത് തന്നെയാണ്. ഈ താലൂക്ക് കമ്മിറ്റിയാണ് ഓഫീസാണെങ്കിലും ജില്ലാ ലീഗൽ സർവീസ് എല്ലായിടത്തും ഈ കോടതിയുടെ പരിസരത്ത് തന്നെയായിരിക്കും ഈ ഓഫീസുള്ളത്.
2: പ്രത്യേകം ഒരു ബോർഡൊക്കെ വെച്ചിട്ട് പ്രത്യേകം
1: അവിടെ നേരിട്ട് ചെല്ലുക, പരാതി പറയുക. പരാതി എഴുതി നൽകാൻ കഴിയാത്തവർക്ക് അവിടെ ഒരു ഫ്രണ്ട് ഓഫീസുണ്ട്, അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും, ഒരു PLV ഉണ്ടാവും. അവരോട് കാര്യം പറയുകയാണെങ്കിൽ അവർ ഒരു കംപ്ലയിൻ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് നൽകും. ആ കംപ്ലയിൻ്റ് അവിടെ തന്നെ നൽകുക, അതനുസരിച്ചുള്ള എന്താണ് ആവശ്യം അതനുസരിച്ചുള്ള നടപടികൾ ഈ കംപ്ലയിൻ്റ് സെക്രട്ടറിയുടെ മുമ്പേ ഹാജരാക്കും. അതിനെന്താണ് വായിച്ചു നോക്കിയിട്ട് സെക്രട്ടറി അതിന് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതനുസരിച്ചുള്ള നടപടിക്ക് ഉത്തരവിടും.
2: ഈ ഒരു നടപടിക്ക് ഒരു കാലതാമസം, ലീഗൽ സർവീസസ് അതോറിറ്റി വഴി പോകുന്ന പരാതി കൊടുക്കുമ്പോഴേ അതിനൊരു കാലതാമസം എങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്?
1: അങ്ങനെ ഒരു കാലതാമസം വരാറില്ല. ഒരു ദിവസം ചിലപ്പോൾ ഒരു 100 പരാതി അങ്ങനെയൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് പരാതികൾ എടുത്തു വരുമ്പോഴും ആൾക്കാർക്ക് നോട്ടീസ് അയച്ച് വരുമ്പോഴും ഒക്കെ ഉള്ള ഒരു കാലതാമസമേ ഉള്ളൂ. അല്ലാതെ
2: എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം? എങ്ങനെ ഒരു പരാതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നടപടിക്രമം എന്താണ്?
1: അതായത് പലതരത്തിലുള്ള പരാതികൾ വരാം.
2: അതെ,
1: അതായത് ചിലപ്പം ഒരു അഭിഭാഷകന് ഒരു കേസ് നടത്തുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞായിരിക്കണം ഒരു പരാതി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർക്കൊരു കേസ് നടത്തണം. കേസ് നടത്താൻ വക്കീലിനെ വയ്ക്കാനുള്ള സാമ്പത്തികമില്ല, അതുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തരണം എന്ന് പറഞ്ഞായിരിക്കും പരാതികൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരാതി സ്വീകരിച്ച് അതിൽ അവിടെ പാനൽ ലോയേഴ്സ് ഉണ്ട്, അവരുടെ ഒരു റൊട്ടേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ കേസിൻ്റെ ഇത് നോക്കിയിട്ട്, ഇപ്പോൾ ഫാമിലി കോടതിയിലെ കേസാണെങ്കിൽ ഫാമിലി കോടതിയിൽ പോകുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പേര് വെച്ചിട്ട് അവർക്ക് ഓതറൈസ് ചെയ്ത് നൽകും. അത് പരാതി തന്നതിൻ്റെ അന്ന് തന്നെ നൽകണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞാൽ 1 ആഴ്ചക്കകം എന്തായാലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും, 2-3 ദിവസത്തിനകം അറിയിക്കും.

0: മാഡം നേരത്തെ പറഞ്ഞ് അപേക്ഷകൾ എഴുതാൻ സഹായിക്കുന്നു അതിൽ സഹായ അപേക്ഷ, അത് അതെങ്ങനെയാ, നമ്മുടെ നേരിട്ട് വരണോ എങ്ങനെയാണ്? അത് പ്രത്യേകിച്ച് ടോൾ ഫ്രീ നമ്പറോ എല്ലാം ഉണ്ട്, എങ്ങനെയാണ്?
1: നിങ്ങൾക്ക് ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വഴി നൽകാം, ഇമെയിൽ വഴിയും പരാതി എന്താണെന്ന് നൽകാം. പക്ഷേ നേരിട്ട് വന്നാലേ ഈ സെക്ഷൻ 12 പ്രകാരം അർഹരായ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. പക്ഷേ ആണുങ്ങളാണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഒരു ഇൻകം വെച്ചിട്ടുണ്ട്, ആനുവൽ ഇൻകം 300,000. കേരളത്തിലാണെങ്കിൽ 300,000 താഴെ ഉള്ളവർക്ക് മാത്രമേ ഫ്രീ ആയിട്ട്
2: നിയമസഹായം നൽകുന്നുള്ളൂ.
1: അപ്പം അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ പറയുന്ന അർഹരായപ്പെട്ട ആൾക്കാരാണോ എന്നറിയുന്നതിന് വേണ്ടി അവർ ID കാർഡ് പ്രൂഫായിട്ട് നൽകണം. പിന്നെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു ആനുവൽ ഇൻകം കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്,
2: അതെ,
1: തെളിവ് ഹാജരാക്കണം. അപ്പം ഇത് രണ്ടും ഹാജരാക്കണം, നേരിട്ട് വരണം.
0: അത് മാത്രമല്ല, ഞാൻ ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ് എങ്കിൽ അവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് വീട്ടിലാകെ വരുമോ?
1: നമ്മൾ PLVs നിങ്ങൾ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ PLVs അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നതായിരിക്കും.
0: അപ്പോൾ ടോൾ ഫ്രീ നമ്പറിനോട് പറഞ്ഞാൽ പകരമായിരിക്കും. 1,00,000
1: 1500 ആണ് ടോൾ ഫ്രീ നമ്പർ. അതിൽ ചിലപ്പോൾ അത് ടോൾ ഫ്രീ നമ്പർ ആദ്യം വിളിക്കുമ്പോൾ കിട്ടണമെന്നില്ല, കാരണം അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ മിസ് കോൾ കാണുമ്പോൾ നിങ്ങൾ തിരിച്ച് വിളിക്കും എന്തായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1,50,100. ഇമെയിൽ വഴിയും നിങ്ങൾക്ക് പരാതി അയക്കാവുന്നതാണ്. ഇമെയിൽ TLS ഇമെയിൽ അത് വെബ്സൈറ്റിലുണ്ട് എല്ലാ ഡീറ്റെയിൽസ്.
2: ഓക്കെ, ഷാജഹാൻ വിളിച്ചത് സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞല്ലോ, ആ ടോൾ ഫ്രീ നമ്പർ ഇതൊരു നാഷണൽ ലെവലിലുള്ള ഒരു നമ്പർ.
1: അതെ,
2: അത് അപ്പം ഡൽഹിയിലാണോ അത് റിസീവ് ചെയ്യുന്നത്? അവരാണോ അത്?
1: അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ 3 അഡ്വക്കേറ്റ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുടെ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പം കോൾസ് നമുക്ക് വരും.
2: ഓക്കെ,
1: 24 hours കോൾസ് വന്നോണ്ട്
2: കേരളവുമായി ബന്ധപ്പെട്ട അതാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നോക്കിയിട്ട് അത് അനുസരിച്ച് അവർ ഇങ്ങോട്ട്
1: ഡയറക്റ്റ് ചെയ്യുന്നു.
2: ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത നടപടി എന്താണ്? ഇങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത്,
1: ഈ കോൾ വരുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ
2: 24 hours ആണോ?
1: 24 hours ആണ്.
2: ഓക്കെ,
1: അതിൽ മിസ് കോളിൻ്റെ ഇത് നമ്മുടെ ഇതിൽ കാണിക്കും, നാഷണൽ ലെവലിൽ ഇത്ര മിസ് കോളുണ്ട്, നിങ്ങൾ തിരിച്ച് വിളിക്കണമെന്ന് നമുക്ക് മെസ്സേജ് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് വിളിക്കും, കാരണം അത് ഇങ്ങനെ കിടന്നാൽ ഞങ്ങൾക്ക് ചോദ്യം വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കാറുണ്ട്. തിരിച്ച് വിളിച്ച് എന്താണ് എന്ന് അവരുടെ പ്രശ്നം കേട്ടിട്ട്, നാഷണൽ വൈഡ് ആയതുകൊണ്ടും എല്ലാ ജില്ലകളുടെ കാര്യമുണ്ട്, ചിലപ്പം മലപ്പുറത്തുള്ള ആളായിരിക്കും നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അതായത് താലൂക്കുകളുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ താലൂക്കിനെ ബന്ധപ്പെടാൻ ഉപദേശിക്കാറുണ്ട്, ഇല്ല നമ്മുടെ ഇവിടുത്തെ താലൂക്കോ ജില്ലയിലോ പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറ് ഉപദേശം നൽകും.
2: ഇപ്പോൾ ഒരു പരാതി ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെയുള്ള പരാതികൾ സ്വീകരിക്കുമോ?
1: ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള പരാതികളും സ്വീകരിക്കാറുണ്ട്, എന്നിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് വരുത്താറുണ്ട്. വരുത്തിയിട്ട് അവരെ ചർച്ച ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന്, അവരുമായിട്ട് എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ തീർത്ത് നൽകാറുണ്ട്. അവരുടെ അടുത്ത് നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകാറുണ്ട്.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി നമ്മുടെ ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: സാർ സ്വാഗതം. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി മാനേജിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട്, എന്റെ പ്രശ്നം പറയാൻ വേണ്ടിയാണ് സാർ.
2: പറഞ്ഞോളൂ.
3: മാം, ഗുഡ് മോർണിംഗ്. ഞാൻ ലീഗൽ സെല്ലിലെ ഒരു പരാതിക്കാരിയായിട്ട് പല പ്രാവശ്യം ഫേസ് ചെയ്തതാണ്. എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് മാം. എനിക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യണം. ഞങ്ങളെപ്പോലെ അഗതിയൊക്കെ AAR നമ്മളെ ലീഗൽ സെല്ലിനും ചെയ്തു തരാനുള്ള സഹായം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു മാം.
1: എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ?
3: ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലീഗലിനെ തന്നെ, പക്ഷെ അതൊന്നും ആയിട്ടില്ല.
1: പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ പരാതി എന്ന് പറഞ്ഞു.
3: എനിക്ക് എന്റെ ഹസ്ബൻഡിൽ നിന്നുണ്ടായിരുന്നു.

0: ഇതാണ്. അപ്പോൾ
1: ഹസ്ബൻഡ്
2: ഹസ്ബൻഡാണ് പരാതി എതിരെയുള്ള പരാതിയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ. പക്ഷേ അദ്ദേഹം വലിയ സർവീസിലൊക്കെ ഇരുന്ന വലിയ ഇതായതുകൊണ്ട് എനിക്ക് യാതൊരു ഫേവർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ വളരെയധികം വളരെയധികം നിരസിക്കാണ്.
1: അല്ല, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞില്ല. ഹസ്ബൻഡിനെതിരെയുള്ള പരാതിയാണ് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു.
2: ഹസ്ബൻഡിന്റെ പേര് പറയണമെന്നില്ല.
1: അല്ല, ബാക്കി എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ലീഗൽ
2: ഡീറ്റെയിൽസ് പറഞ്ഞോളൂ.
0: ആ മാം, ഹസ്ബൻഡ് ഇൻഡിപെൻഡന്റ് പോലീസ് സർവീസിലായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ 30-35 കൊല്ലമാകുന്നു മാരീഡ് ആയിട്ട്. യാതൊരു രീതിയിലുള്ള ഇതും ഇല്ല. അദ്ദേഹം ഡിഫൻസ് ലോയറെ വെച്ച് മാക്സിമം ഡിഫൻസ് ചെയ്തുകൊണ്ട് പോവാണ്. എനിക്ക് യാതൊരു രീതിയിലും ഉള്ള ഒരു ഫേവർ ഇല്ല. ഞാൻ ലീഗൽ വഴി അല്ലാതെ ഇനി കൊടുത്തിട്ടുണ്ട്.
1: ഇത് കോടതിയിൽ കേസ് നടക്കുവാണോ? കോടതിയിൽ?
0: ആ, കോടതിയിൽ ഒരെണ്ണം ഉണ്ട്. മറ്റൊരു ഫാമിലിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് മാം.
1: അല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? മെയിന്റനൻസിന് വേണ്ടിയിട്ടാണോ?
0: ഇപ്പൊ ഞാൻ ഇത് വിളിക്കുന്ന എനിക്ക് ഏറ്റവും കൂടിയ രീതിയിൽ മാമിനെ തന്നെ അവിടെ വന്നത്. ഇപ്പൊ എനിക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിയുന്നതും മാമിനെ വന്ന് കണ്ട് എന്റെ പ്രയാസം പറഞ്ഞ് എന്തെങ്കിലും ഒരു സോൾവ് കിട്ടിയാൽ.
1: നിങ്ങൾക്ക് നിയമസേവന അതോറിറ്റിയിൽ നിന്ന് അഭിഭാഷകനെ വെച്ച് തന്നിട്ടുള്ളതാണോ? അദ്ദേഹം വഴി കേസ് നടത്തുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? കേസ് പെട്ടെന്ന് തീർക്കാനാണോ? എന്താണ് ആവശ്യം?
0: അതിന് ഒരു ഫേവറായിട്ടുള്ള എന്റെ ശരീരമുള്ള അഡ്വക്കേറ്റിന്റെ ഇതിന് എനിക്ക് ഫേവറായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അല്പമെങ്കിലും നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ഇത് കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസിൽ കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിലെ അഭിഭാഷകനെ കൊണ്ട് ഈ കേസ് അദാലത്തിലോ മീഡിയേഷനോ വയ്ക്കാൻ പറഞ്ഞാൽ കോടതി കേസ് ഞങ്ങൾക്ക് റെഫർ ചെയ്ത് തരും. അപ്പം നിങ്ങളെയും മറ്റേയാളെ വിളിച്ച് ഞങ്ങൾ ഒരു മീഡിയേഷൻ മധ്യസ്ഥത സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ തീർപ്പാക്കാം.
0: അങ്ങനെയും ചെയ്തു ഷംനാ സാറിന്റെ സമയത്ത് ഞാൻ അതിനും ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഭയങ്കര ക്രൂരമാണ്. എങ്ങനെ എനിക്ക് ഇതിലൂടെ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മാമിനെ ഒന്ന് ആരോഗ്യപരമായി ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും കഴിയുന്നത് മാമിനെ ഒന്ന് അവിടെ വന്ന് കണ്ടാൽ എനിക്കൊരു കാണാനുള്ള അനുവാദവും.
1: നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് നേരിട്ട് വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ.
2: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വിളിച്ചതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ പാനലിലുള്ള അഡ്വക്കേറ്റ്സ് ഓരോന്നിനും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകം പ്രത്യേകം പാനലുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതി?
1: ഒരു പാനൽ ഓഫ് ലോയേഴ്സ് ആണ്. അത് പാനലിനെ സെലക്ട് ചെയ്യുന്നത് ഒരു നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കും. വിളിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ എക്സ്പെർട്ടീസും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പാനൽ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ്. എന്നിട്ട് കെൽസിയാണ് അത് അംഗീകരിച്ച് തരുന്നത് ഈ പാനൽ. ആ പാനലിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത് DLSA ആയിരിക്കും. ഓരോ സ്ഥലത്തുള്ള അഡ്വക്കേറ്റ്സിനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോ താലൂക്ക് ലെവലിലും പാനൽ കാണും, ജില്ലാ ലെവലിലും പാനൽ കാണും. ഓരോ മേഖലകളിലും എക്സ്പെർട്ടീസ് ആയിട്ടുള്ള, ഇപ്പോൾ ക്രിമിനൽ കേസിലാണെങ്കിൽ അങ്ങനെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവർ, സിവിൽ കേസിലാണെങ്കിൽ അങ്ങനെ, ഫാമിലി കോടതിയിലാണെങ്കിൽ അങ്ങനെ, എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവരെ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യും. എല്ലാവരുടെയും ഒറ്റ പാനൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓരോ കേസ് വരുമ്പോൾ
2: അതിനകത്ത് ആരാണ് എക്സ്പെർട്ടൈസ് ഉള്ള ആളിന് കേസ് കൊടുക്കും. അങ്ങനെയാണല്ലേ. ഓക്കെ. അപ്പം ഈ ഇവര് ഈ കക്ഷികൾ ഈ അഡ്വക്കേറ്റിന് യാതൊരു വിധത്തിലുള്ള പൈസ കൊടുക്കുകയോ അങ്ങനെയുള്ള യാതൊന്നും ആവശ്യമില്ല.
1: അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവർ വാങ്ങാനും പാടില്ല, ചോദിച്ചാൽ കൊടുക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളോട് സെക്രട്ടറിക്ക് നേരിട്ട് പരാതി നൽകാം. അങ്ങനെയുള്ളവരെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വെച്ച് ഇന്ന് റിമൂവ് ചെയ്യുകയോ അവർക്ക് വാണി നൽകുകയൊക്കെ
2: ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഒരു ദിവസം എത്രത്തോളം കേസുകൾ നമ്മുടെ ഇപ്പം തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഒരു ദിവസം എങ്ങനെ ലഭിക്കുന്നുണ്ട്?
1: ഒരു 50-ൽ കൂടുതൽ പരാതികൾ ദിവസം ലഭിക്കാറുണ്ട്.
2: ഇങ്ങനെ ലഭിക്കുന്ന പരാതികളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് നമുക്കുണ്ടോ?
1: അത്രയും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത്രയും വലിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ അഡ്വക്കേറ്റ്സിനെ 3 വർഷക്കാലത്തേക്കാണ് ഞങ്ങൾ നിയമിക്കുന്നത്. ഒരു 200-ൽ കൂടുതൽ പാനൽ ലോയേഴ്സ് ഉണ്ട്,
2: അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഈ ഇതൊക്കെ എങ്ങനെയാണ്? അവരുടെ റെന്യൂമറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: അവർക്ക് ഈ DLSA മാനുവൽ പ്രകാരം ഒരു ഓരോ കേസ് തീർപ്പാക്കുന്ന കേസ് ഓരോരുത്തർക്കും ഓരോ കേസ് അലോട്ട് ചെയ്ത് നൽകുമല്ലോ. അത് തീർപ്പാക്കുന്നതനുസരിച്ച് ഒരു കേസിന് ഇത്ര രൂപ വെച്ചെന്ന് ആ മാനുവലിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുക.
2: ഓക്കെ. അപ്പോൾ അല്ല മാസം തോറും
1: അങ്ങനെ അല്ല അല്ല അല്ല ഓരോ കേസ് കണക്കാക്കിയിട്ടാണ്.

0: ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് അവർക്ക് ട്രെയിനിങ്ങോ കാര്യങ്ങളോ കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ്
1: അഡ്വക്കേറ്റ്സിന്, ഈ പാനൽ അഡ്വക്കേറ്റ്സിന് ഞങ്ങൾ മാസം തോറും ട്രെയിനിങ് നൽകാറുണ്ട്. അവരുടെ ഒരു സീനിയർ മോസ്റ്റ് ലോയറിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ജഡ്ജിനെ വിളിച്ചിട്ടോ ഞങ്ങൾ ട്രെയിനിങ് നൽകാറുണ്ട് മാസം തോറും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പി എൽ വിസ് ഉണ്ട്, പാരാലീഗൽ വോളണ്ടിയേഴ്സ്. അവരെ ഇതുപോലെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഡി എൽ എസ് എ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടും പാരാലീഗൽ വോളണ്ടിയേഴ്സിനെ എടുക്കുന്നുണ്ട്. ഓരോ താലൂക്കിലുമുണ്ട്, ഡിസ്ട്രിക്റ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയിലുണ്ട് പാരാലീഗൽ വോളണ്ടിയേഴ്സ്, അവർക്കും ഇതുപോലെ ട്രെയിനിങ് നൽകാറുണ്ട്.
0: ഇപ്പം നമ്മുടെ സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും, ഇപ്പം സൂചിപ്പിച്ചതുപോലെ ദുർബലരായ വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോഴേ അവർക്ക് തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് സമീപിക്കാവുന്നതെന്ന് പറയുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻസാണ്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് ഗൈഡൻസ് കിട്ടാനായിട്ട് ഈ പോലീസ് സേനയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു പരിശീലനം കൊടുക്കാനോ അല്ലെങ്കിൽ നിയമ ലീഗൽ അവയർനെസ് കൊടുക്കാനോ ഒക്കെ ഉള്ള സംവിധാനം ഇന്ന് ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്നുണ്ട്?
1: അവർക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ട്രെയിനിങ്ങും അല്ലെങ്കിൽ അവയർനെസ് നൽകാറുണ്ട്. പോലീസിലുള്ള ഒഫീഷ്യൽസിനെ വിളിച്ച് നൽകാറുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ലീഗൽ എയ്ഡ് ക്ലിനിക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റീസും പഞ്ചായത്തുകൾ, സ്കൂളുകൾ, ഈവൻ ഹോസ്പിറ്റലുകൾ, അവിടെ എല്ലാം ലീഗൽ എയ്ഡ് ക്ലിനിക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പാനൽ ലോയർ കാണും. ഈ മഹിളാ മന്ദിരം അല്ല, ഒരു മാസത്തേക്ക് നമ്മൾ എല്ലാ മാസം ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക് അവിടെ സ്ഥിരമായിട്ടുണ്ട്. അവിടെ ഒരു അഡ്വക്കേറ്റും അവിടെ ഒരു പി എൽ ബിയും നിയമിച്ചിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റിനെയും പി എൽ ബിയും ചിലപ്പോൾ ഓരോ മാസം റൊട്ടേറ്റ് ചെയ്ത് നൽകാറുണ്ട്. അവരുടെ അവരവിടെ നിയമിച്ചിരിക്കുന്നത് ഈ അവിടെ വരുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പം മെൻ്റൽ ഹോസ്പിറ്റലിൽ 3 ദിവസത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അവിടെ 3 പാനൽ ലോയേഴ്സ് ഉണ്ട്, 3 PLVs ഉണ്ട്. അവരെ റൊട്ടേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഈ ആൾക്കാർക്ക് കൊണ്ടിടുന്ന, അതായത് രോഗികളുടെ റിലേറ്റീവ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും,
0: പരാതികൾ
1: കാണും. അപ്പോൾ അങ്ങനത്തെ എന്താണ് പരാതി എന്ന് ചോദിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെയുള്ള പാനൽ ലോയേഴ്സ് എഴുതിയെടുത്തിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്.
0: ഓക്കെ, നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
9: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ എസ് ആർ ടവർ, എം സി റോഡ്, കേശവദാസ് പുരത്തും.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
11: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
13: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
14: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
15: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇ സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
14: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
0: ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങളെ, സൗജന്യ നിയമസേവനങ്ങളെ കുറിച്ചിട്ടാണ് മുഖ്യമായിട്ടും ഇപ്പം ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഇതുകൂടാതെ എന്തെല്ലാം പദ്ധതികളാണ് ലീഗൽ സർവീസസ് അതോറിറ്റി ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ ഈ നിയമസേവനങ്ങളെ കൂടാതെ തന്നെ

0: ഈ ആൾക്കാർക്ക് നീതിയും അവരുടെ അവകാശവും ഉറപ്പുവരുത്തുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നാൽസ പല പദ്ധതികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിയമസേവനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ മാനസികമായ വെല്ലുവിളി നേരുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിലാവ് എന്നുള്ളൊരു പദ്ധതിയുണ്ട്, മനോന്യായ് എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്.
1: എന്താണത് ഈ പദ്ധതികൾ?
0: അത് ശരിക്കും പറഞ്ഞാൽ റോഡിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ മാനസിക അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരൊക്കെ അവരെ പോലും ഞങ്ങളുടെ PLVs അവരെ കൊണ്ടുവന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നൽകാറുണ്ട്. അല്ലാത്ത ഡെസ്റ്റിറ്റ്യൂട്ട്സിന്, അതായത് ഡെസ്റ്റിറ്റ്യൂട്സ് ഇങ്ങനെ ആരുമില്ല നോക്കാനില്ലാത്തവരെ കൊണ്ടുവന്ന് അവർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ് നൽകി അവരൊരുവിധം ശരിയാകുമ്പോൾ ചിലപ്പോൾ ആരും എടുത്തുകൊണ്ട് പോകാനില്ലായിരിക്കാം. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു ലേഡി, ഒരു പെൺകുട്ടി നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ മാനസിക വിഭ്രാന്തി കാണിച്ചിട്ട് അവരെ വിമൻസ് കമ്മീഷൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ മഹിളാ മന്ദിരത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിച്ചപ്പോൾ അവരെ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കി. മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അത് നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞില്ല ലീഗൽ എയ്ഡ് പാനൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, PLV ഉണ്ട്. അതിനുശേഷം അവർ നമ്മുടെ ഇതിലായി. അവരുടെ വെസ്റ്റ് ബംഗാൾ ആയത് കാരണം അവരുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. എന്നാലും ഒരുവിധം അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നോർമലായതിന് ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന വെസ്റ്റ് ബംഗാളാണ്, ഇന്ന സ്ഥലമാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിലുള്ള അഡ്വക്കേറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം നമ്മൾ അവിടുത്തെ DLSA അറിയിച്ചു ഇങ്ങനെ ഒരു ആളുണ്ട്, അവരുടെ അഡ്രസ്സും ഇതും
1: കണ്ടുപിടിച്ച്
0: തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവർ കണ്ടുപിടിച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് അവിടെ ഒരു അതിനുശേഷം ഇവരുമായിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവരെ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു അവരുടെ ഫാമിലി മെമ്പറിനെ. അങ്ങനെ കഴിഞ്ഞ ദിവസം അവരുടെ അമ്മ വന്നു. അവരുടെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അവർക്ക് മകളെ കിട്ടില്ല എന്നുള്ള ഒരു
1: ഇതായിരുന്നു.
0: മാനസിക എന്തോ ഒരു പ്രശ്നത്തിൽ ഇറങ്ങി വന്നതാണ്, പക്ഷെ എത്തിപ്പെട്ടത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ കഴിഞ്ഞ ദിവസം അവരുടെ അമ്മയെ ആയിട്ട് യോജിപ്പിച്ച് വിടാൻ പറ്റി. അങ്ങനെ പലതരത്തിലുള്ള
1: പദ്ധതികളുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം,
1: ആരാണ്? കുണ്ടറ ചോദിച്ചോളൂ, എന്താണ്? മാഡത്തോട് സംസാരിക്കും.
2: എനിക്കറിയാം കേരളത്തിൽ പുറത്ത് ഈ വലിയ അതോറിറ്റിയുടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, കേരളത്തിന് പുറത്തൊരു കേസ് ഉണ്ടായാല് ഒരു വക്കീലിനെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നെങ്കിൽ എങ്ങനെയാ, നമുക്ക് നേരിട്ട് ഭാഷ അറിയാൻ മേയാത്ത ആളാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്
0: എങ്ങനെയായിരിക്കും?
2: നമുക്ക് ഈ ഒറ്റ ടോൾ ഫ്രീ നമ്പർ തന്നെയാണോ? അല്ല,
0: ഈ ടോൾ ഫ്രീ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. 1-1-0-0, അത് നാഷണൽ വൈഡ് ടോൾ ഫ്രീ നമ്പറാണ്. അല്ലെങ്കിൽ
2: നമുക്ക് ഒരു കാര്യം കൂടെ, നമ്മളെ ഈ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് നമുക്ക് വരുമാനം ഒക്കെ പറയുന്നുണ്ട്, എത്ര രൂപ വരുമാനം വെച്ചേക്കുന്നത്?
0: അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്റ്റേറ്റിനും ഓരോന്നാണ്. കേരളത്തിൽ 3 ലക്ഷമാണ്, അത് ബാക്കിയുള്ള സ്റ്റേറ്റിൽ DLSA. അത് തന്നെ മാനുവലിൽ പറയുന്നുണ്ട് ഓരോ സ്റ്റേറ്റിലും.
1: പുരുഷന്മാർക്കല്ലേ?
0: അതെ അതെ,
1: നിയമസഹായം വേണ്ട ഒരു സ്ത്രീക്കാണെങ്കിൽ ബാധകമല്ല.
0: സ്ത്രീക്കോ? ഞാൻ പറഞ്ഞ സെക്ഷൻ 12
2: എനിക്കറിയേണ്ടത്.
0: ആരാണ്?
1: മഹാരാഷ്ട്ര.
0: അത് DLSA മാനുവലിൽ നോക്കിയാലേ അറിയുള്ളൂ. നമ്മുടെ സ്റ്റേറ്റിന്റെ കാര്യം എനിക്കറിയുള്ളൂ. 3 ലക്ഷം എനിക്ക് തോന്നുന്നു, അവിടെയും 3 ലക്ഷം ആണ് എന്നാണ് എന്റെ.
2: അവർക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാതിരിക്കാവോ ഈ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ?
0: അങ്ങനെ അറ്റൻഡ് നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് നിന്നിട്ട് അവർ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സെക്രട്ടറിക്ക് പരാതി നൽകാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് വേറെ അഡ്വക്കേറ്റിനെ വെച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല എന്നാണ്, ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നും വാങ്ങാനും പാടില്ല, കൊടുക്കാനും പാടില്ല. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം പറയുമ്പോൾ അവര്
1: മഹാരാഷ്ട്രയിലാണ് ഈ കേസിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം, അതിന്റെ അവിടെയാണ് സംഭവിച്ചതെങ്കിൽ അവര് DLSA മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും കൺസേൺ DLSA ഇത് ഇത് ഫോർവേഡ് ചെയ്യും, അവിടെ നിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇപ്പം നമ്മൾ നിയമസേവനങ്ങളെ കുറിച്ചിട്ടാണ്, DLSA നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ട്, പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്.
0: ഇപ്പം നിലാവ് മനോനയാന്ന് ഞാൻ പറഞ്ഞു, മാനസിക വെല്ലുവിളി നേടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വയോനന്മ എന്നുള്ള സ്കീമുണ്ട്, അത് സീനിയർ സിറ്റിസൺ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
1: അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ച് ഞങ്ങൾ എന്താണ് അവരുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
1: ചില സഹായം എന്ന് പറയുന്നത് നിയമസഹായം.

0: ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവർക്ക് ദൈനംദിനം വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്?
1: ദൈനംദിനം നേരിടുന്ന കാര്യങ്ങളല്ല, അവർക്ക് റീഹാബ് ആരും നോക്കാനില്ല. വീട്ടിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് നൽകാറുണ്ട്.
0: അതെങ്ങനെ, ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്?
1: ഇപ്പോൾ ആരും നോക്കാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ PLVs ഇടും, നമ്മൾ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അവർക്ക് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കും. നോക്കാനില്ലാത്തവരാണെങ്കിൽ അവരെ മഹിളാ മന്ദിരത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ,
0: കാരണം ബന്ധുക്കളുണ്ട് ഉണ്ടായിട്ടും അവർ നോക്കാൻ
1: മക്കളൊക്കെ ഉള്ളവരാണ്, നോക്കാൻ തയ്യാറാകാനില്ല. അവർക്ക് പരാതി കൊടുക്കണം, മറ്റേ RDOക്ക് പരാതി നൽകാനല്ല, സീനിയർ സിറ്റിസൺ മെയിൻ്റെനൻസ് ആക്ട് പറയാൻ പരാതി നൽകാം. അങ്ങനെ പരാതി നൽകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ നിന്ന് പരാതി എഴുതി വാങ്ങിച്ച് അവിടെ RDOയുടെ അവിടെ നൽകാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാറ്.
0: ഓക്കെ, പിന്നീട് വേറെ എന്തെല്ലാമാണ്?
1: പിന്നെ അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് റീകണക്ടിങ് യൂത്ത് ഡോൺ എന്നുള്ള പദ്ധതികളാണ്. അത് മെയിൻലി കുട്ടികളെ ഉദ്ദേശിച്ചാണ്, കാരണം ഇപ്പോൾ കൂടുതൽ ഡ്രഗ് അബ്യൂസ് കൂടി വരുന്ന കാലഘട്ടമാണ്. പിന്നെ പോക്സോ നിയമ പ്രകാരമുള്ള ക്രൈംസും കൂടി വരുന്ന കാലഘട്ടമാണ്. അപ്പം ഈ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ് നൽകുക. പിന്നെ ഡ്രഗ്സിലാണെങ്കിൽ അവരെ ഇതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കുക, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ള കാര്യങ്ങളാണ് ആ പദ്ധതി പ്രകാരം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളും തുറന്ന്, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സ്കൂളും, താലൂക്ക് ലെവലാണെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അവിടെയുള്ള സ്കൂളുകളിൽ ഡ്രഗ് അവയർനെസ് ക്ലാസ്സുകൾ നൽകും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂളുകൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാ സ്കൂളുകൾക്കും ക്ലാസ്, അവയർനെസ് ക്ലാസ് അവിടെ പോയി അഡ്വക്കേറ്റ്സും PLVs ലീഗൽ അവയർനെസ് ക്ലാസ് നൽകാറുണ്ട്. പിന്നെ നാടകം പോലുള്ള കാര്യങ്ങൾ പോലീസിനെ ഉൾപ്പെടുത്താറുണ്ട്, എക്സൈസിനെ ഉൾപ്പെടുത്താറുണ്ട്. ഇതിൽ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും കോർഡിനേഷൻ കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്.
0: അതിൻ്റെ പിള്ളേർക്ക് വളരെയധികം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എങ്ങനെ അതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പൊതുവേ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ യുവാക്കളിൽ നിന്നും ഒക്കെ ഉള്ള?
1: അവർക്ക് ശ്രദ്ധിച്ച് കേട്ട് എല്ലാ റെസ്പോൺസ് ഒക്കെ നല്ലത് തന്നെയാണ്. സ്കൂളുകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് സ്കൂളുകൾ ഞങ്ങളെ സമീപിക്കാറുമുണ്ട്. ഞങ്ങൾ നാടകങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ഇവർക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്.
0: ഓക്കെ, നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാർ
0: നമസ്തേ, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ.
2: രണ്ടു വർഷം മുമ്പ് ഞാൻ എനിക്ക് ഒരു പൈസ വെച്ചിട്ട് കൊടുത്തിട്ട് ഒരു ചെക്ക് തന്നിരുന്ന ഒരു പുള്ളി, ഒരാള്
1: പറഞ്ഞോളൂ.
2: ചെക്ക് എന്നിട്ട് ആ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോ അവിടെ പണമില്ലായിരുന്നു. അത് പിന്നെ കേസായിട്ട് കോടതിയിൽ കൊടുത്തായിരുന്നു, കോടതിയിൽ പോയായിരുന്നു വക്കീലിനെ കണ്ട്. കോടതിയിലായിട്ട് രണ്ടു വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. രണ്ടു വർഷമായി, ഓരോ മാസത്തിൽ അവിടെ വിളിക്കുന്നു ചെല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ, പ്രതി വരുന്നില്ലെന്നും പറഞ്ഞത് മാറ്റി മാറ്റി വെച്ച് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ അത്രയും താമസം വരുന്നതാണോ? അത് തന്നെ അറിയണമായിരുന്നു.
1: അത് നമ്മുടെ ഇവിടെ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റി എന്നുള്ള അഭിഭാഷകനാണോ പ്രൈവറ്റ് ലോയറാണോ നിങ്ങൾ വെച്ചിരിക്കണേ? അല്ല, ചെക്ക് കേസിലുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രിമിനൽ കേസിൽ നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നമുക്ക് കോടതിയിലുള്ള കേസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് ചെക്ക് കേസാണെങ്കിൽ അതിൽ പ്രതിക്ക് ആദ്യം സമൻസ് അയക്കും, സമൻസ് അയച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വാറണ്ട് അയക്കും, വാറണ്ട് അയച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനത്തെ നടപടി, പിന്നെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഈ പ്രതിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം, 82-83 സ്റ്റെപ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞ ശേഷം ഓരോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള നടപടിയെ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും കോടതിക്ക്. അതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രതി അവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സഹായത്തോടു കൂടി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയോട് പറഞ്ഞാൽ ഈ കേസ് അദാലത്തിലോ മീഡിയേഷനോ വയ്ക്കണം എന്ന് പറഞ്ഞാൽ കോടതി ഈ കേസ് മീഡിയേഷനോ അദാലത്തിലോ വയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി റെഫർ ചെയ്യും. അപ്പം നിങ്ങളും പ്രതിയും വരാൻ തയ്യാറാണെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ച് മധ്യസ്ഥ ചർച്ച ചെയ്ത് ഞങ്ങൾ അവാർഡ് പാസ്സാക്കി നൽകും. അല്ലാതെ കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ളൊരു കേസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഇത്തരം ഈ പലപ്പോഴും നമ്മുടെ നമ്മുടെ നിയമ വ്യവസ്ഥയിലെയോ അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ കാലതാമസമാണ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരുപക്ഷേ ഈ കെൽസ പോലുള്ള ഈ ലീഗൽ സർവീസസ് അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെയും എല്ലാം പരിശ്രമിക്കുന്നത്. അപ്പം കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ലീഗൽ സർവീസസ് അതോറിറ്റി വിവിധങ്ങളായ പദ്ധതികൾ

0: നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക അദാലത്തുകളും മീഡിയേഷനും പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്.
0: എന്താണ് ലോകദാലത്ത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: ലോകദാലത്ത് എന്ന് പറയുന്നത് പെൻഡിങ് കോർട്ട് കേസസ് തീർക്ക, അവിടുത്തെ കെട്ടിക്കിടക്കുന്നതന്നെ കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലോകദാലത്ത്. ലോകദാലത്തിൽ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കേസ് അദാലത്തിൻ്റെ ഒരു ഡേറ്റിൽ വയ്ക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇപ്പോൾ ഈ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞതേ ഉള്ളൂ ഒരു ലോകദാലത്ത്, ഇനി അടുത്ത ഡിസംബറിലാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് പറയും.
0: അപ്പോൾ ഏത് തരം കേസുകളാണ്, അല്ലെങ്കിൽ എത്ര കാലപരിധി ഉണ്ടോ, ഇത്ര വർഷമായ കേസുകളെന്നോ, അല്ലെങ്കിൽ ഇപ്പം ഒരു പരാതിക്കാരന് താല്പര്യമുണ്ട് ലോക അദാലത്തിലേക്ക് തൻ്റെ കേസ് വെക്കാം, പക്ഷേ പ്രതിക്ക് അല്ലെങ്കിൽ കുറ്റ ആരോപിതന് അതിന് താല്പര്യമില്ലെങ്കിൽ അത് ലോക അദാലത്തിലേക്ക് പോകും, എങ്ങനെയാണ് അതിൻ്റെ രീതി?
1: അത് കേസുകളെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകൾ, സിവിൽ കേസുകളാണെങ്കിൽ എല്ലാ സിവിൽ കേസും സിവിൽ മാറ്റേഴ്സും റെഫർ ചെയ്യാം. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള വാദിയും പ്രതിയും സംബന്ധിച്ചാൽ മാത്രമേ അദാലത്തിൽ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. മീഡിയേഷൻ ആയാലും അദാലത്ത് ആയാലും
0: പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാവുന്ന സാധ്യതകൾ വളരെ കുറവാണ്.
1: രണ്ടുപേരും വന്നാൽ മാത്രമേ, അത് ലോകദാലത്തിൽ ഇഷ്ടംപോലെ കേസുകൾ വരാറുണ്ട്, ഞങ്ങൾ നോട്ടീസ് അയക്കും. പക്ഷെ ചിലപ്പോൾ വാദി വരും, ചിലപ്പോൾ പ്രതി വരും, അങ്ങനെയുള്ളപ്പോൾ നടക്കാറില്ല. രണ്ടു കൂട്ടരും വന്ന് ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തി രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടർ എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അവാർഡ് പാസ്സാക്കും. ആ പാസ്സാക്കുന്ന അവാർഡ് അപ്പീലബിൾ അല്ല എന്നുള്ളതാണ്.
0: അതെ, രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടപ്പാക്കുന്നതാണ്.
1: അതെ, അതുകൊണ്ട് അപ്പീൽ പോലും അതിന് പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇത് അവാർഡ് പാസ്സാക്കണമെങ്കിൽ ഇരു കൂട്ടരും വരണം,
0: സമ്മതിക്കണം.
1: അതെ,
0: അല്ലാതെ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല.
1: അത് കഴിയില്ല. കോടതി ചെയ്യുന്നത് പോലെ സമൻസോ വാറണ്ടോ അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല. നിങ്ങളുടെ നോട്ടീസ് ആയിരിക്കും, ഇരു കൂട്ടർക്ക് നോട്ടീസ് ആയിരിക്കും.
0: ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു തോത്, എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ലോക അദാലത്തുകളൊക്കെ നടത്തുമ്പോൾ കേസസ് ഒക്കെ കൂടുതലായിട്ട് വരാറുണ്ടോ?
1: കോടതിയിൽ നിന്ന് കേസസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷേ നോട്ടീസ് അയക്കുമ്പോൾ കക്ഷികളുടെ പ്രസൻസ് കുറവാണ്. ഇപ്പം ഈ അദാലത്തുകളിൽ കണ്ടുവരുന്നത് ഒരു പാർട്ടിയേ വരാറുള്ളൂ എന്നുള്ളതാണ്.
0: അതെ, അന്തരം ഈ കേസ് ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നതും ഇവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കത്തില്ലേ കോടതിയിൽ നിന്ന്?
1: ലോകദാലത്തിന് അങ്ങനെ സമ്മതം വേണമെന്നില്ല.
0: അതെ,
1: കോടതിക്ക് തീരുമാനിക്കുക. ഇതിലൊരു സെറ്റിൽമെന്റ് എമൗണ്ട്, സെറ്റിൽമെന്റിന്റെ കോമ്പൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതിക്ക് റെഫർ ചെയ്ത്
0: വിടാം.
1: പക്ഷെ അതേസമയം മീഡിയേഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും സമ്മതം വേണം, അത് അവരുടെ വോളണ്ടിയർനെസ് വേണം മീഡിയേഷൻ ഉണ്ടെങ്കിൽ.
0: ലോക അദാലത്തിന്റെ നടപടിക്രമം എങ്ങനെയാണ്?
1: ലോകദാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അദാലത്ത്, ലോകദാലത്തല്ലാതെ അദാലത്തുകൾ കണ്ടക്ട് ചെയ്യാം. അതിൽ ബാങ്ക് കേസ്, BSNL കേസ്, അങ്ങനെ അല്ലാത്ത വെളിയിൽ നിന്നുള്ള ബാങ്കുകളുടെ കേസ് വരാറുണ്ട്. അത് PLP ആയിട്ട് ഇട്ടിട്ട് നോട്ടീസ് അയച്ച് അങ്ങനെ തീർക്കാറുണ്ട്. പോസ്റ്റ് ഓഫീസിൽ ഉള്ള കേസുകൾ, അങ്ങനെയുള്ള ബാങ്കിലാണെങ്കിൽ ലോൺ അടയ്ക്കാതെ അടക്കുന്ന ലോൺ കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ബാങ്കുകാർ തരും, ലിസ്റ്റ് തരും, ഞങ്ങളത് PLP ആക്കി ഇട്ടിട്ട് അവർക്ക് നോട്ടീസ് അയച്ച് അത് സാധാരണ ആഴ്ചയിൽ അദാലത്തുകൾ നടത്താറുണ്ട്. ലോക അദാലത്ത് നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം അവരിന് ഡേറ്റ്
0: നൽകി. വഴി എങ്ങനെയാണ് ഒരുപാട് കേസുകൾ എങ്ങനെ തീർപ്പായി പോകുന്നുണ്ടോ?
1: ബാങ്ക് കേസുകളും ഈ പുറത്തുള്ള കേസുകളൊക്കെ ഇഷ്ടം പോലെ, പക്ഷേ കോർട്ട് കേസുകൾ ഈ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടീസും വരാനുള്ള, പിന്നെ MSET കേസുകൾ, ഫാമിലി കേസ് അതൊക്കെ തീരാറുണ്ട്.
0: തീരാറുണ്ട്.
1: MSET ഫാമിലി കേസുകളെല്ലാം തീരാറുണ്ട്. സിവിൽ മാറ്റേഴ്സ് കുറവാണ് തീരുന്നത്. പിന്നെ ഈ ചെക്ക് ബൗണ്ട് കേസുകളും കുറവാണ്, കാരണം രണ്ട് കൂട്ടരും വരണം എന്നുള്ളതുകൊണ്ട്.
0: പക്ഷേ ഇതിന് ഈ ചെക്ക് ബൗണ്ടിനെ കേസുകളൊക്കെ ആകുമ്പോൾ അതിന് എന്തായാലും ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെക്ക് കൊടുത്ത ആൾ കുറ്റക്കാരനല്ലേ? അപ്പോൾ അതെങ്ങനെയാലും അത് അയാൾക്ക് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുന്നതല്ലേ ഉത്തമം?
1: പക്ഷേ അവർ വരാറില്ല എന്നുള്ളതാണ്, കാരണം നീട്ടിക്കൊണ്ടുപോയാൽ അവർക്ക് എത്രയും നീട്ടുക എന്നുള്ളതായിരിക്കുമല്ലോ മറ്റേ അവരുടെ ഉദ്ദേശം.
0: ഓക്കെ, ഈ ലോകദാലത്തുകളും ഈ മീഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മീഡിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത്?
1: മീഡിയേഷൻ എന്ന് പറയുന്നത് അത് കോർട്ട് അനക്സ്റ്റ് മീഡിയേഷൻ ഉണ്ട്, കോർട്ട് കേസിൽ മീഡിയേഷൻ. കാരണം ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് അതിന് മീഡിയേഷന് സ്കോപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് മീഡിയേഷന് വേണ്ടി റെഫർ ചെയ്യാം. കൂടുതലും കൊമേഴ്ഷ്യൽ സൂട്ടിലൊക്കെ നിർബന്ധമായും മീഡിയേഷൻ നടത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ മീഡിയേഷൻ്റെ സ്കോപ്പുള്ള കേസുകൾ മീഡിയേഷനു വേണ്ടിയിട്ട് കോടതിയിൽ റെഫർ ചെയ്യും. പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും വോളണ്ടിയർനെസ് വേണം, അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയേഷൻ നടക്കാറുള്ളൂ.

0: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം, ആരാണ്? ആരാണ് മാഡത്തോട് സംസാരിക്കാം?
1: ഹലോ, നമസ്കാരം ജഡ്ജി സാർ. എന്റെ പേര് ലതിക, ഞാൻ വെന്നിയോടുള്ളതാണ്, വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതുമാണ്.
2: ആ, പറഞ്ഞോളൂ, നമസ്കാരം, പറഞ്ഞു, കേൾക്കാം.
1: സാർ, എന്നെ സംബന്ധിച്ച് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൗജന്യ നിയമ സഹായം എനിക്ക് കിട്ടണം. അപ്പൊ അത് എന്റെ മകളെ സംബന്ധിച്ച്, എന്റെ ഏക മകളാണ് അവൾ, 24 വയസ്സ് ആയി, PG പാസ്സായി, PSC കോഴ്സിന് പോയിക്കൊണ്ടിരുന്ന മകളെയാണ് അപായപ്പെടുത്തി എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് 2023 March 30 കടത്തിക്കൊണ്ടുപോയി. അന്ന് മുതൽ ഞാൻ അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പലതരത്തിലും നിയമപരമായി ഞാൻ അവളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുകയും, ഇതുവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, എന്റെ വീട്ടിൽ നിന്ന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളാണ്, ഞാൻ അതിലേക്ക് അതിജീവിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ 16th June ഇതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് പുകയേണ്ടിരുന്ന സാറുടെ ആ പരിപാടി എല്ലാം ഞാൻ കേട്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ പെൻഷൻ കിട്ടിയാലേ എനിക്ക് വരാൻ പറ്റും, മറ്റു വരുമാന മാർഗം എനിക്കില്ല, എന്റെ കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പൊ എനിക്ക് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെ അതിജീവിച്ച് ഒത്തു നടക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ പൈസ കിട്ടണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് എനിക്ക് അവിടെ എത്താതെ ട്രെയിനിലോ ബസ്സിലോ എനിക്ക് കയറാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു സാർ. എന്റെ ജൂലൈയിൽ എന്റെ വിധവാ പെൻഷൻ ജൂലൈ ആഗസ്റ്റിലൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീണ്ടും ആക്രമണം, ഗുണ്ടകളെ വെച്ച് ആക്രമിച്ച് ആ കാല് തന്നെ വീണ്ടും നടക്കാത്ത പരിവം ആക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഞാൻ ത്രിവാൻഡ്രത്ത് എത്തുകയും ചെയ്തത്. അപ്പൊ എനിക്ക് ഒരു അപേക്ഷയുള്ളൂ സാർ, എനിക്ക് അവിടെ വന്നെത്താൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ അവിടെ നിന്ന് ആളിനെ എത്തിച്ച് എന്റെ സാഹചര്യവും എനിക്ക് പറയാനും എന്താ ഇവിടെ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എന്റെ കുട്ടിയെ എന്റെ മകള് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം സാർ.
2: എവിടെ നിന്നാണ്
1: വിളിച്ചത്? അതാണ് എന്റെ ആവശ്യം.
2: വർക്കല, വർക്കല നിങ്ങളുടെ പരിധി വരുന്നത് താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലിന്റെ പരിധിയിലാണ് നിങ്ങളുടെ വരുന്നത്?
1: അതെ, മണ്ഡലമാണ് സാർ.
2: അപ്പൊ അവിടെ താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലുണ്ട്, ആറ്റിങ്ങൽ കോടതിയുടെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണ് അവിടെ താലൂക്ക് ലീഗൽ സർവീസിന്റെ ഓഫീസുണ്ട്. അവിടെ നിങ്ങൾ നേരിട്ട് പോയി ഒരു പരാതി പറഞ്ഞാൽ മതി, അവരെഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുകയോ ചെയ്താൽ മതി. വേണ്ടത് ചെയ്യുക, നിങ്ങൾ പോലീസ് കംപ്ലയിൻ്റ് എടുക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വച്ചിരുന്നായിരിക്കും.
1: എനിക്ക് പുറത്തു പോകാൻ കഴിയാത്തൊരു എന്റെ കാലിനാണ് പ്രശ്നം, പിന്നെ പൈസ ഇല്ല, എനിക്ക് വീടിന്റെ പുറത്ത് ഒരർത്ഥത്തിനെ കെട്ടിയിട്ടൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് വിളിക്കാൻ തന്നെ കാര്യം. എനിക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരണം സാർ, എനിക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരണം, എനിക്ക് നീതി ലഭിക്കണം, അതിന്റെ ഒരു അപേക്ഷയാണ്.
2: ട്രിവാൻഡ്രത്താണ് വരാൻ താല്പര്യമെങ്കിൽ ട്രിവാൻഡ്രത്ത് നേരിട്ട് വന്നാ മതി, നേരിട്ട് വന്ന് പരാതി നൽകിയാ മതി.
1: സാർ, എന്റെ കാലിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എത്തുമായിരുന്നു, പക്ഷെ വീണ്ടും അതിൽ തന്നെയാണ് ആക്രമണം നടത്തി ഞാൻ ഈ പുറത്തു പോകാത്ത വിധം എന്റെ കാലാണ്.
2: നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ PLV ആറ്റിങ്ങൽ താലൂക്ക് സർവീസ് കമ്മിറ്റിയിൽ നിന്ന് ഒരു PLV അങ്ങോട്ട് വിട്ടു തരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിൽ വിളിക്കണേ, 0471 5757 257 5013.
1: വിളിച്ചാൽ
0: വളരെ സന്തോഷം. അപ്പം ഇത്തരത്തില് ഈ പലർക്കും ഈ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ കണ്ണു കാണാൻ വയ്യാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും നമ്മുടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. അപ്പം അവർക്ക് ഒരുപക്ഷെ നേരിട്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ നിയമസേവനം അവർക്ക് ലഭ്യമാക്കാൻ മറ്റുള്ള എന്തെല്ലാം വഴികളാണുള്ളത്?
2: അവരെ നമ്മൾ PLVs ഞങ്ങൾക്ക് നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വിടാൻ പറ്റും. ഈ PLVs സഹായത്തോടു കൂടി അവർക്ക് കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ സാധ്യമാക്കാൻ പറ്റും.
0: അത്തരത്തിലുള്ള ഒരു നമ്പറായിരിക്കും ഇപ്പം കൊടുത്തത്, അല്ലേ?
2: അത് നമ്മുടെ DLSA നമ്പറാണ്. അവിടെ വിളിച്ച് അവർ പരാതി പറയുമ്പോൾ എന്താണെന്ന് കേട്ടിട്ട് എവിടെ നമ്മൾ താലൂക്കിൽ ഇപ്പം ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ താലൂക്കിന് നിർദ്ദേശം നൽകും, ഒരു PLV വിടണമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകും.
0: ഓക്കെ, അവർ പോയിട്ട് ഇവരെ കണ്ടിട്ട് വേണ്ടുന്ന നിയമ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മീഡിയേഷൻ്റെ ഒരു ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രസക്തി എന്താണ് ശരിക്കും?
2: മീഡിയേഷൻ്റെ പ്രസക്തി ഈ പറഞ്ഞതുപോലെ ഒരു കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് മീഡിയേഷൻ നടത്തി തീർക്കാൻ പറ്റും. അത് റൂട്ട് ലെവലിലെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റും. പക്ഷേ രണ്ട് കക്ഷികളുടെ സമ്മതത്തോട് മാത്രമേ നേരത്തെ പറഞ്ഞ
0: ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് ഒരു തർക്കം ഉണ്ടാവുന്ന രണ്ട് വ്യക്തികളായ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പരാതികളൊക്കെ വരുമ്പോഴേ അവർക്ക് കേസിന് പോകാതെ തന്നെ നേരിട്ട് ഡി എൽ എസ് ഐ ബന്ധപ്പെട്ട് ഇത് മീഡിയേഷന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും വെക്കാൻ പറ്റും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ അവർ വന്ന് ഈ തർക്കം പരിഹരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് അവാർഡ് പാസ്സാക്കാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ കേസായിട്ട് തീർപ്പാക്കി സംസാരിച്ചിട്ടും തീരാത്തതാണെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ പറയും. പിന്നെ ഞങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന മറ്റ് സഹായങ്ങളാണ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം. നമ്മുടെ ജയിലുകളിൽ എല്ലാം ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്കുണ്ട്. അവിടെ ഒരു അഡ്വക്കേറ്റ് ഇത് പറഞ്ഞ പോലെ അഡ്വക്കേറ്റും പി എൽ ബി ഉണ്ട്. അവർക്ക് നമ്മൾ ലീഗൽ അവയർനെസ് നൽകാറുണ്ട്. അതായത് അവർക്ക് കിട്ടേണ്ട നിയമസഹായം എന്തൊക്കെയാണെന്ന് അവർക്ക് പറയാറുണ്ട്. ഇതുപോലെ അവരെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ അഡ്വക്കേറ്റ്സ് ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന് വെച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്തു, 7 ദിവസം കഴിഞ്ഞിട്ടും ബെയിലിൽ ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതിയുണ്ട്. എംപവേർഡ് കമ്മിറ്റി വെച്ച് അവർക്ക് സാമ്പത്തികമായി ബി പി എൽ കുടുംബത്തിൽ പെട്ടതാണെങ്കിൽ ഒരു എംപവേർഡ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ട് സ്റ്റേറ്റിനോട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ബോണ്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ നിർദ്ദേശം നൽകും, ഡിസ്ട്രിക്ട് കളക്ടർ ബോണ്ട് സ്റ്റേറ്റ് ഫണ്ട് കെട്ടിവെക്കും. അങ്ങനെ പ്രതികൾ ഇറങ്ങാൻ സഹായിക്കാറുണ്ട്. പിന്നെ സ്പ്രൂഹ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ജയിലിൽ ഉള്ള പ്രതികളുടെയും ഈ വിക്റ്റിമായിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ ബന്ധുക്കൾക്കും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണി ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
3: ഞാൻ
0: ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
3: നമസ്കാരം സാറേ.
2: ആ നമസ്കാരം, പറഞ്ഞു
3: സാറേ. ഞാൻ ഇതിന് ഞാൻ രണ്ട് കണ്ണും രണ്ട് കാലും വയ്യാത്തൊരു ആളാണ്. എനിക്ക് ഈ ക്ഷേമ പെൻഷൻ മൊത്തം കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഞാൻ 2000 ക്ഷേമ നിധി ചേർന്നായിരുന്നു. എന്റെ ഭാര്യ അത് അടച്ചു തീർത്തത്. അപ്പൊ അതിന് ക്ഷേമനിധി 2000 പേര് ഈ ക്ഷേമ പെൻഷൻ കട്ട് ചെയ്ത് വെറും 600 രൂപ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
2: നിങ്ങൾക്ക് പോകാൻ അവിടെ പോയി ഒരു പരാതി കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതി തന്നാൽ
3: ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചു. തിരുവനന്തപുരം ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചു പറഞ്ഞ അവര് അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതിന്റെ മേൽ നടപടി നാലി വരുന്നത് എന്നൊക്കെ പറഞ്ഞു.
2: അത് ക്ഷേമ പെൻഷനൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളുടെ പി എൽ ബി ഞങ്ങളുടെ ഒരു പരാതി നൽകിയാൽ പി എൽ ബിയെ വിട്ട് എന്താണ് കാര്യം കാരണമെന്ന്
0: അന്വേഷിക്കും. കൊല്ലം ജില്ലയുടെ പരിധിയിൽ വരുന്നതാണ്.
2: പി എൽ ബിയെ വിട്ടിട്ട് അവിടുത്തെ
0: കൊല്ലം താലൂക്കാണ്, കൊല്ലം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ്.
2: ജില്ലയിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിങ്ങളൊരു പരാതി കൊടുത്താൽ അവിടെ പി എൽ ബി വിട്ട് അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് എന്താണോ സഹായം വേണ്ടത് അത് ചെയ്തു തരാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ തീരുമാനമെടുക്കേണ്ട അതാത് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അവർക്കേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഒരു പരാതി എഴുതാൻ വേണ്ടിയിട്ടും അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു പി എൽ ബിയുടെ സഹായം ആവശ്യപ്പെടാം. കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റി കൊല്ലം കോടതിയുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതെ അതെ,
3: നമ്മള് പോണെങ്കിൽ ഒരാളും കൂടെ എന്നെ പിടിച്ചോണ്ട് പോണം.
2: അല്ലെങ്കിൽ കൊല്ലം ലീഗൽ സർവീസിന്റെ ഫോൺ നമ്പർ കാണും, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ആയ 1500 വിളിച്ചാൽ മതി. നിങ്ങൾ എന്നിട്ട് കൊല്ലം ഡി എൽ അതെ അതെ
0: നമ്പർ അറിയാമോ? ആ നമ്പർ അറിയാമോ?
3: 1500.
2: അതെ,
0: ഓക്കെ. ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണ്ടപ്പെട്ടവർ താങ്കളെ കോണ്ടാക്ട് ചെയ്യും തിരിച്ച്, കേട്ടോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സമയപരിധി ഏകദേശം അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡി എൽ എസ് ഐയുടെ അല്ലെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ മാഡത്തിൽ പറയാം.
2: ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നടന്നു വരുന്ന രണ്ട് പരിപാടികളുണ്ട്, കമ്മ്യൂണിറ്റി മീഡിയേഷൻ.
0: ഓക്കെ,
2: അത് നാൽസ ഈ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും

0: ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ ജില്ലകളിലുമുണ്ട്. അതിൽ
1: എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: കമ്മ്യൂണിറ്റി മിഡീഷൻ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അഞ്ച് വില്ലേജിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റൂർ, കിളിമാനൂർ, ഒറ്റശേഖരമംഗലം, വിദുര, വെങ്ങാനൂർ, ഈ അഞ്ച് വില്ലേജുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ അഞ്ച് വില്ലേജുകളിലും വില്ലേജ് തലത്തിൽ ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് എന്താണ് പരാതി എന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ച് തന്നെ രണ്ടുപേരെയും വിളിച്ച് നിർത്തി മീഡിയേഷൻ വെച്ച് തീർപ്പാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി മീഡിയേഷൻ. അതിപ്പം ഒക്ടോബർ 30 വരെയേ ഉള്ളൂ അതിൻ്റെ ഒരു കാലാവധി. അപ്പം നാട്ടുകാരിൽ
1: ഏതുതരം കേസുകളായിരിക്കും എടുക്കുന്നത്?
0: എല്ലാ കേസുകളും, എന്തൊക്കെ പരാതി, അവർ പരാതികൾ വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് എന്താണ് അവരുടെ പരാതി എന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇങ്ങനത്തെ തീർപ്പാക്കാൻ പറ്റുന്ന സിവിൽ കേസുകൾ, പിന്നെ ക്രിമിനൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസുകളെല്ലാം, തീർപ്പാക്കാൻ പറ്റുന്ന കേസുകളെല്ലാം മെഡീഷനിൽ വെച്ച്.
1: ഓൾറെഡി ഇപ്പം ഇത് ഓൺ ആണല്ലേ?
0: അതെ,
1: നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു എങ്ങനെയാണ് ഇതിനോടുള്ള പൊതുവെയുള്ള പൊതുജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്?
0: ഇപ്പോൾ അഞ്ച് റെസ്പോൺസ്, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് ഒരു അവയർനെസ് ഉണ്ട് എങ്കിലും
1: സംശയമുണ്ടോ?
0: അതെ, വില്ലേജ് തലത്തിലായതുകൊണ്ട് അവർക്ക് ആ ഒരു ഒരു എന്താ പറയണേ, ഒരു അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തിനാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ മറ്റവരെ പരാതി നൽകിയത്, അങ്ങനത്തെ ഉള്ള ഒരു ഒരു റെസ്പോൺസാണ്. അപ്പം മറ്റൊരാളെ വിളിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഒരു ഒരു ഈഗോ ക്ലാഷോ എന്തോ ഉണ്ട്, വിളിക്കുമ്പോൾ വരാറില്ല.
1: ഓക്കെ, അപ്പം കൂടുതൽ ഒരു അവയർനെസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ?
0: അതെ, മീഡിയേഷൻ, അതായത് കോടതിയിൽ വരാതെ തീർപ്പാക്കാം.
1: ഓക്കെ, അപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നിന്ന് വന്ന് പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് മേഡത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പിയാണ് മറുപടി നൽകിയത്. അതിഥിയോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, സ്റ്റുഡിയോയിൽ സോഹ്ര മമ്മു, അനീഷ് പി നായർ.
3: ആകാശവാണി അനന്തപുരി എഫ്എം 101.9, സമയം 12 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
3: ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സഹകരണം, നിക്ഷേപം, നവീകരണം, പ്രതിഭാ വികസനം എന്നിവ മുന്നോട്ടു കൊണ്ടുപോകുന്നതിലാണ് 3 ദിവസത്തെ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭീകരവാദികൾക്ക് വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും അമേരിക്കയിൽ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അൽഖ്വയ്ദ നേതൃത്വവും തമ്മിലെ ബന്ധം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യോഗത്തിൽ ഉന്നയിച്ചു. മുൻ ഹരിയാന മന്ത്രി ഗോപാൽ കാണ്ഡയുടെ വസതിയിലും ഫാം ഹൌസിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജമ്മുകാശ്മീരിൽ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രദേശത്തുടനീളം എല്ലാ വാണിജ്യ യാത്രാ വാഹനങ്ങളുടെയും പ്രവർത്തന കാലാവധിയും നിർബന്ധിത ക്ഷമതാ പരിശോധനയും സംബന്ധിച്ച സമഗ്രമായ ചട്ടങ്ങളാണ് നിലവിൽ വന്നത്. ഇന്നു മുതൽ ഈ മാസം 30 ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ KSRTC അധിക സർവീസുകൾ ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP സംഘടിപ്പിക്കുന്ന ആശീർവാദ് കാ ദിയ പ്രചാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തി. വൈകിട്ട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിൽ പരിപാടി പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. രാസലഹരി ഉപയോഗിക്കുന്നതിനിടെ തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷൻ പിടിയിൽ. സനീഷ് ജോർജാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ പിടിയിലായത്. ഉസ്ബെക്കിസ്ഥാനിലെ സമാർഖണ്ഡിൽ 46th ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ വനിതാ ടീമിന് വിജയത്തുടക്കം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ 4-0 എന്ന സ്കോറിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 33 സെക്കൻഡും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം. ഇന്ന് ശാസ്ത്രലോകത്തിൽ എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മായാ മാധവൻ സംസാരിക്കുന്നു.
2: നമ്മളിൽ പലരും ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പറയാറില്ലേ, എനിക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അതുണ്ട്, അല്ലെങ്കിൽ എന്റെ അച്ഛന് ഹൃദ്രോഗമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും വരും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ജീവിതം നമ്മുടെ ജീനുകൾ എന്നോ എഴുതി കഴിഞ്ഞ കഥയാണ് എന്നല്ലേ. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്ര ലോകം ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ജീനുകളുടെ ഘടന മാറ്റാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ അവ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതശൈലിക്ക് കഴിയും. അതായത്, നമ്മുടെ ശരീരത്തിലെ ജീനുകൾ ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ പോലെയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമവും ഉറക്കവും ഒക്കെയാണ്. ഇത്രയും കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ജീനുകളെ മാറ്റിയെഴുതാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ DNA ക്രമമോ ഘടനയോ ഇഷ്ടമുള്ള പോലെ മാറ്റാൻ ഭക്ഷണത്തിനോ വ്യായാമത്തിനോ കഴിയില്ല. പക്ഷേ ചില ജീനുകളുടെ പ്രവർത്തന രീതിയെ സ്വാധീനിക്കുന്ന ചില സ്വാഭാവിക സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ മേഖലയെയാണ് ശാസ്ത്രലോകം എപ്പിജെനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ടല്ലോ, അവയ്ക്കെല്ലാം ഏകദേശം ഒരേ DNA ആണല്ലോ ഉള്ളത്. അതായത്, ഒരു ചർമ്മകോശത്തിലും ഒരു കരൾ കോശത്തിലും ഒരു മസ്തിഷ്ക കോശത്തിലും ഒരേ ജനിതക വിവരങ്ങളാണ് ഉള്ളത്. എന്നിട്ടും ഇവ ഓരോന്നും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഒരു വലിയ വീട്ടിൽ നിരവധി വൈദ്യുത സ്വിച്ചുകൾ ഉണ്ടാവുമല്ലോ. എല്ലാ സ്വിച്ചുകളും ഒരേ സമയം ഓൺ ചെയ്യാറില്ലല്ലോ. അടുക്കളയിൽ ആവശ്യമുള്ളപ്പോൾ അവിടുത്തെ ലൈറ്റ് മാത്രം തെളിയിക്കും. കിടപ്പുമുറിയിൽ വേണമെങ്കിൽ അവിടുത്തെ ലൈറ്റ്. വീടിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വൈദ്യുതി ലഭ്യമാണെങ്കിലും ആവശ്യാനുസരണം ചില സ്വിച്ചുകൾ മാത്രം ഓണാക്കുകയും മറ്റുള്ളവ ഓഫായി തുടരുകയും ചെയ്യുന്നു. നമ്മുടെ DNA ഏതാണ്ട് അതുപോലെയാണ്. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഒരേ DNA ലഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ജീനുകളും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നില്ല. ഒരു കരൾ കോശത്തിന് ആവശ്യമായ ജീനുകൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ നാഡീകോശത്തിന് ആവശ്യമായ പല ജീനുകളും അവിടെ നിശബ്ദമായിരിക്കും. അതുപോലെ തന്നെ മസ്തിഷ്ക കോശത്തിൽ പ്രവർത്തിക്കുന്ന ചില ജീനുകൾ കരൾ കോശത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. ഇങ്ങനെയാണ് ഒരേ DNA ഉണ്ടായിട്ടും ഓരോ കോശവും അതിന്റെ പ്രത്യേക ചുമതല നിർവഹിക്കുന്നത്. ഈ ജീനുകൾ എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കാതിരിക്കണം എന്ന് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെയാണ് എപ്പിജെനറ്റിക് നിയന്ത്രണം എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സംവിധാനം DNA അടിസ്ഥാന ഘടനയെ മാറ്റുന്നില്ല, മറിച്ച് ഏതൊക്കെ ജീനുകൾ ഓൺ ആകണം, ഏതൊക്കെ ഓഫായി തുടരണം എന്നത് നിയന്ത്രിക്കുന്ന ഒരു അധിക നിയന്ത്രണ പാളിയാണ് ഇത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുക? ഈ മേഖലയിൽ നടന്ന ഗവേഷണങ്ങൾ പറയുന്നത് ഭക്ഷണരീതി, വ്യായാമം, ഉറക്കം, മാനസിക സമ്മർദ്ദം, പുകവലി, പരിസ്ഥിതി തുടങ്ങിയ പല ഘടകങ്ങളും ചില ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാമെന്നാണ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ ലളിതമായി ഒന്ന് പരിശോധിക്കാം. ആദ്യം ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. നാം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഊർജം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ചില പോഷക ഘടകങ്ങൾ കോശങ്ങളുടെ പ്രവർത്തനത്തെയും ജീനുകളുടെ നിയന്ത്രണ സംവിധാനങ്ങളെയും സ്വാധീനിക്കാം. ഉദാഹരണത്തിന്, ഫോളേറ്റ്, വൈറ്റമിൻ ബി, കോളിൻ തുടങ്ങിയ പോഷകങ്ങൾ DNA മെത്തിലേഷൻ എന്ന സ്വാഭാവിക പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ നൽകുന്നു. ജീനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രധാന എപ്പിജെനറ്റിക് സംവിധാനങ്ങളിലൊന്നാണ് ഡി എൻ എ മെത്തിലേഷൻ. സസ്യഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ പോലുള്ള ചില ഫൈറ്റോ കെമിക്കലുകൾക്കും എപ്പിജെനറ്റിക് നിയന്ത്രണത്തിൽ പങ്കുണ്ടോ എന്നത് ഇന്ന് സജീവമായി ഗവേഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ്. ചില പഠനങ്ങൾ ഇവ ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരേ ഭക്ഷണ രീതി എല്ലാവരിലും ഒരുപോലെ ഫലിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, വളരെ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ രീതി പിന്തുടരുന്ന ചിലരിൽ LDL കൊളസ്ട്രോൾ ഗണ്യമായി ഉയരുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരിൽ അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ടുതന്നെ ഭക്ഷണത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും പരിശോധനാ ഫലങ്ങളും പരിഗണിച്ചായിരിക്കണം. അതിനാലാണ് ഒരു പ്രത്യേക ഭക്ഷണത്തെ അത്ഭുത ഭക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം വൈവിധ്യമാർന്നതും സമീകൃതവുമായ ഭക്ഷണ രീതിയാണ് ദീർഘകാല ആരോഗ്യത്തിന് ഏറ്റവും വിശ്വസനീയമായ മാർഗമെന്ന് ശാസ്ത്രം പറയുന്നത്. ഭക്ഷണത്തിനൊപ്പം വ്യായാമവും ജീനുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ജീവിതശൈലി ഘടകമാണ്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ ഊർജോൽപാദനം, പേശികളുടെ പ്രവർത്തനം, ഇൻസുലിന്റെ പ്രവർത്തനം, ശരീരത്തിലെ ഇൻഫ്ലമേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ചില ജീനുകളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം വ്യായാമം നമ്മുടെ ഡി എൻ എ മാറ്റുന്നു എന്നല്ല, മറിച്ച് ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചില ജീനുകൾ കൂടുതൽ സജീവമാകുകയും ചിലത് കുറച്ചു സമയം ശാന്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാന സംഗതി, ഇതിന് അത്യധികം കഠിനമായ വ്യായാമം ആവശ്യമില്ല. ദിവസവും പതിവായുള്ള നടത്തം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ അല്ലെങ്കിൽ ശരീരത്തിന് അനുയോജ്യമായ മറ്റേതെങ്കിലും ശാരീരിക പ്രവർത്തനം പോലും ദീർഘകാല ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഇനി ഉറക്കത്തെയും മാനസിക സമ്മർദ്ദത്തെയും കുറിച്ച് നോക്കിയാലോ? നമ്മുടെ ശരീരത്തിന് വിശ്രമിക്കാനുള്ള സമയം മാത്രമല്ല ഉറക്കം. കോശങ്ങളുടെ അറ്റകുറ്റപ്പണികളും ഹോർമോണുകളുടെ സന്തുലനവും പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനവും ഉൾപ്പെടെ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങൾ ഉറക്ക സമയത്താണ് ക്രമീകരിക്കപ്പെടുന്നത്. മതിയായ ഉറക്കം ലഭിക്കാതിരുന്നാൽ ജീനുകളുടെ പ്രവർത്തനത്തിലും മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദീർഘകാല മാനസിക സമ്മർദ്ദവും ശരീരത്തെ ബാധിക്കുന്നു. സമ്മർദ്ദം തുടർച്ചയായി നിലനിൽക്കുമ്പോൾ ശരീരത്തിലെ ചില സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് ഉയരുകയും ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട ചില ജീനുകളുടെ പ്രവർത്തനത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യാമെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ മതിയായ ഉറക്കം, വിശ്രമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്നിവ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക നിയന്ത്രണ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം കൂടി നോക്കാം. നമ്മുടെ ജീവിതശൈലി മാത്രമല്ല, നാം ജീവിക്കുന്ന പരിസ്ഥിതിയും ശരീരത്തെ സ്വാധീനിക്കുന്നു. വായുമലിനീകരണം, പുകവലി, ചില രാസവസ്തുക്കളുമായുള്ള ദീർഘകാല സമ്പർക്കം എന്നിവ ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ആരോഗ്യകരമായ ജീവിതം എന്നത് വ്യക്തിപരമായ ശീലങ്ങൾ മാത്രമല്ല, ആരോഗ്യകരമായ ഒരു പരിസ്ഥിതിയും അതിന്റെ ഭാഗമാണെന്ന് ശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഗർഭകാലത്തും ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിലുമുള്ള പോഷണവും പരിസ്ഥിതിയും ഭാവിയിലെ ആരോഗ്യത്തെ സ്വാധീനിക്കാമെന്നതിന് ശക്തി

0: വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും പോഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ഇനി എപ്പിജെനറ്റിക്സിന്റെ വളരെ കൗതുകകരമായ ഒരു പ്രയോഗത്തെക്കുറിച്ച് കൂടി പറയാം. നിലവിൽ പഠനങ്ങൾ കാര്യമായി നടക്കുന്ന ഒരു മേഖലയാണ് എപ്പിജെനറ്റിക് ഏജിംഗ് ക്ലോക്ക്. സാധാരണ എത്ര പ്രായമായി എന്ന് നാം കണക്കാക്കുന്നത് ജനനത്തീയതി അടിസ്ഥാനമാക്കിയാണല്ലോ. ഇതിനെ ക്രോണോളജിക്കൽ ഏജ് എന്നാണ് വിളിക്കുക. രണ്ട് വ്യക്തികളുടെ ക്രോണോളജിക്കൽ ഏജ് സമാനമാണെങ്കിലും ഒരാൾക്ക് ചെറുപ്പക്കാരൻ്റെതിന് സമാനമായ കോശാരോഗ്യമുണ്ടായിരിക്കാം, അതേസമയം മറ്റേയാൾക്ക് പ്രായമേറിയ ഒരാളുടേതിന് സമാനമായ ശാരീരിക പ്രവർത്തനക്ഷമതയാകാം ഉള്ളത്. ശരീരത്തിലെ കോശങ്ങൾ, അവയവങ്ങൾ എന്നിവ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അളവുകോലാണ് ബയോളജിക്കൽ ഏജ്. ശരീരം ജൈവികമായി എത്ര വേഗത്തിലാണ് പ്രായമാകുന്നത് എന്നളക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു മോളിക്യുലർ ക്ലോക്കാണ് ഡി എൻ എ മെത്തിലേഷൻ എന്ന പ്രക്രിയ. ഡി എൻ എ മെത്തിലേഷനിലെ മാറ്റങ്ങൾ ആയിരക്കണക്കിന് വ്യക്തികളിൽ പഠിച്ച് മെഷീൻ ലേണിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെ വിശകലനം ചെയ്താണ് എപ്പിജെനറ്റിക് ക്ലോക്സ് വികസിപ്പിച്ചിരിക്കുന്നത്. 2013 പിറവിയെടുത്ത ആദ്യ തലമുറയിലെ ക്ലോക്കുകൾ പ്രധാനമായും ക്രോണോളജിക്കൽ ഏജ് കണക്കാക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് വന്ന ക്ലോക്കുകൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സൂചനകളും രോഗസാധ്യതയും പ്രത്യേകിച്ച് ഏജിങ്ങിന്റെ വേഗതയും കൂടുതൽ നന്നായി പ്രതിഫലിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ചവയാണ്. ഈ ക്ലോക്കുകളുടെ സാധ്യത വളരെ വലുതാണ്. ഒരു പുതിയ മരുന്നോ വ്യായാമമോ ഭക്ഷണക്രമമോ ഏജിങ്ങുമായി ബന്ധപ്പെട്ട ജൈവിക മാറ്റങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പഠിക്കുമ്പോൾ ഇത്തരം ക്ലോക്കുകൾ ഒരു ബയോമാർക്കറായി ഉപയോഗിക്കാനാവും. എന്നാലും ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നതിന് ഇവയ്ക്ക് കൂടുതൽ വിലയിരുത്തലുകൾ ആവശ്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ ജീവശാസ്ത്രത്തെ നിരന്തരം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥയായാണ് എപ്പിജെനറ്റിക്സിനെ അടയാളപ്പെടുത്താനാവുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം, നാം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നിവയെല്ലാം നമ്മുടെ ഡി എൻ എയിൽ കൃത്യമായ രാസമുദ്രകൾ പതിപ്പിക്കുന്നുണ്ട്. ജന്മനാ ലഭിക്കുന്ന ജീനുകൾ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടന നിശ്ചയിക്കുമ്പോൾ ആ ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയും ചുറ്റുപാടുകളുമാണ്. അതുകൊണ്ട് തന്നെ പൂർവികർ നൽകിയ ജനിതക ഘടനയ്ക്കപ്പുറം നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും ഒരു പരിധിവരെ സ്വന്തം നിലയിൽ സൂക്ഷിക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ ശാസ്ത്രശാഖ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്.
1: എപ്പിജെനറ്റിക്സ്, ജീനുകൾക്കപ്പുറമുള്ള ശാസ്ത്രം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മായാമാധവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം എസ് രമേശ് നായർ വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം മായ പൊന്മാൻ.

0: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: എസ് രമേശൻ നായർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് കലാഭവൻ മണിയും കൂട്ടരും പാടിയത് ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
6: ആരെ കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
8: ബിച്ചു തിരുമല വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം പട്ടാഭിഷേകം.

ശേഖരാശി തിരയും ആയിരം കലകൾ ആദിരൂപരേഖരാശി തിരയും നട്ടുവാംഗമായി ഒരു ദിനം.

0: ഫാം ടു സിറ്റി.
1: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: അടുത്ത ഗാനം ഒരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും എസ് പി വെങ്കടേഷും. യേശുദാസിന്റെ സ്വരം, ചിത്രം അവിട്ടം തിരുനാൾ, ആരോഗ്യശ്രീമാൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: കാഴ്ച വ്യക്തമായതുകൊണ്ട് മാത്രം നേത്രരോഗങ്ങളില്ല എന്ന് ഉറപ്പിക്കാനാകുമോ? പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.
4: പ്രായം കൂടുന്നതനുസരിച്ച് കാഴ്ചശക്തിയിൽ മാറ്റങ്ങളും വിവിധ നേത്രരോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. പ്രായമായവരിൽ ശ്രദ്ധിക്കേണ്ട പലതരം നേത്രരോഗങ്ങളുണ്ട്. 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക മാറ്റങ്ങളുടെ ഭാഗമായി കണ്ണിലെ ലെൻസിനും ചെറുപേശികൾക്കും മാറ്റം വരുന്നതിന്റെ ഫലമായി അടുത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് ക്രമേണ കുറയുന്നു. ഇതാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അടുത്തുള്ള അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകം കുറച്ച് അകലത്തിൽ പിടിച്ചാൽ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ എന്ന അവസ്ഥ, വായിക്കുമ്പോൾ കണ്ണിന് ക്ഷീണം, തലവേദന, ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ കൂടുതൽ വെളിച്ചം ആവശ്യമായി വരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ പരിശോധനയ്ക്ക് ശേഷം കണ്ണട വയ്ക്കാവുന്നതാണ്. വാർദ്ധക്യത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തിമിരം. നമ്മുടെ കണ്ണിലെ സ്വാഭാവിക ലെൻസ് സുതാര്യമാണ്. അത് ക്രമേണ പ്രായം കൂടുന്നതനുസരിച്ച് സുതാര്യത നഷ്ടപ്പെടുകയും കാഴ്ച മങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്നത്. കാഴ്ച മങ്ങുക, വായിക്കാനും ദൂരെയുള്ള വസ്തുക്കൾ കാണാനും പ്രയാസം വരിക, നിറങ്ങൾ മങ്ങുക, വെളിച്ചത്തിന് ചുറ്റും പ്രകാശവലയം കാണുക, ഇടയ്ക്കിടെ കണ്ണടയുടെ പവർ മാറുന്നതായി തോന്നുക, രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നിവയാണ് തിമിരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. തിമിരം വന്നാൽ മരുന്നോ കണ്ണിലൊഴിക്കുന്ന തുള്ളിമരുന്നോ കൊണ്ട് മങ്ങിപ്പോയ ലെൻസ് വീണ്ടും സുതാര്യമാക്കാൻ സാധിക്കില്ല. ശസ്ത്രക്രിയയാണ് ഫലപ്രദമായ ചികിത്സ. ശസ്ത്രക്രിയയിലൂടെ മങ്ങി

ങ്ങിയ സ്വാഭാവിക ലെൻസ് നീക്കം ചെയ്ത് പകരം ഒരു കൃത്രിമ ലെൻസ് ആ സ്ഥാനത്ത് വയ്ക്കുന്നു. ഇന്നത്തെ തിമിര ശസ്ത്രക്രിയകൾ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. പ്രായമായവരിൽ കാണുന്ന മറ്റൊരു നേത്രരോഗമാണ് ഗ്ലോക്കോമ. കാഴ്ചയെ നിശബ്ദമായി കവർന്നെടുക്കുന്ന രോഗം എന്നാണ് ഗ്ലോക്കോമയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ചയുടെ സന്ദേശം എത്തിക്കുന്ന ഒപ്റ്റിക് നാഡിക്ക് ഉണ്ടാകുന്ന കേടുപാടാണ് ഗ്ലോക്കോമ. കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, അതിനാൽ ഗ്ലോക്കോമ ഇല്ല എന്ന ധാരണ തെറ്റാണ്. ഗ്ലോക്കോമയുടെ ഏറ്റവും അപകടകരമായ പ്രത്യേകത, തുടക്കത്തിൽ പലർക്കും യാതൊരു ലക്ഷണവും ഉണ്ടാകില്ല എന്നതാണ്. രോഗം പതുക്കെ പുരോഗമിക്കുമ്പോൾ ആദ്യം വശങ്ങളിലെ കാഴ്ച നഷ്ടപ്പെടുന്നു. അത് രോഗിക്ക് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല. രോഗം പുരോഗമിക്കുമ്പോൾ കാഴ്ചയുടെ പരിധി ക്രമേണ ചുരുങ്ങുകയും പിന്നീട് പൂർണ്ണ അന്ധതയിലേക്ക് പോകുകയും ചെയ്യും. ഒരിക്കൽ കേട് സംഭവിച്ചാൽ കാഴ്ച നാഡിയുടെ കേട് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. പ്രായം ആയവർ, കുടുംബത്തിൽ ഗ്ലോക്കോമ ഉള്ളവർ, പ്രമേഹമുള്ളവർ, ഉയർന്ന പവർ കണ്ണട ധരിക്കുന്നവർ, കണ്ണിന് മുൻപ് മുറിവ് പറ്റിയവർ, ദീർഘകാലം സ്റ്റീറോയിഡ് തുള്ളിമരുന്ന് ഉപയോഗിക്കുന്നവർ എന്നിവരാണ് ഗ്ലോക്കോമ പരിശോധനയ്ക്ക് പ്രത്യേകം വിധേയരാകേണ്ടവർ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് ഗ്ലോക്കോമയുടെ പ്രധാന അപകട ഘടകമാണ്. എന്നാൽ സാധാരണ പരിധിയിലുള്ള മർദ്ദത്തിലും ചിലർക്ക് ഗ്ലോക്കോമ ഉണ്ടാകാം. അതിനാൽ കണ്ണിന്റെ മർദ്ദം മാത്രം പരിശോധിച്ചാൽ ഗ്ലോക്കോമ കണ്ടെത്താനാകില്ല. മറ്റു ചില പ്രത്യേക പരിശോധനകളായ കാഴ്ചനാഡിയുടെ അവസ്ഥ, കാഴ്ചയുടെ പരിധി അഥവാ ഫീൽഡ്, ഗോണിയോസ്കോപ്പി, OCT മുതലായ പരിശോധനകൾ മുഖേന ഒരു നേത്രരോഗ വിദഗ്ധന്റെ സഹായത്താൽ ഗ്ലോക്കോമ കണ്ടെത്താം. രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് കണ്ണിൽ തുള്ളിമരുന്ന്, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ മുതലായ ചികിത്സകൾ ലഭ്യമാണ്. പ്രായമായവരിൽ വരുന്ന മറ്റൊരു പ്രധാന നേത്രരോഗമാണ് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയുടെ മധ്യഭാഗത്താണ് മാക്കുല എന്ന പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. പ്രായം കൂടുമ്പോൾ മാക്കുലയിൽ ചെറിയ മഞ്ഞ നിറത്തിലുള്ള നിക്ഷേപങ്ങൾ അഥവാ ഡ്രൂസൻ ഉണ്ടാകാം. ചിലരിൽ ഇത് പതുക്കെ പുരോഗമിച്ച് കാഴ്ചയെ ബാധിക്കാം. മാക്കുലയാണ് നമുക്ക് വായിക്കാനും മുഖങ്ങൾ തിരിച്ചറിയാനും ടെലിവിഷൻ കാണാനും സൂക്ഷ്മമായ കാര്യങ്ങൾ വ്യക്തമായി കാണാനും സഹായിക്കുന്നത്. അതിനാൽ മാക്കുലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മധ്യ കാഴ്ചയെ കാര്യമായി ബാധിക്കും. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് കാണുന്നത്, ഡ്രൈ രൂപവും വെറ്റ് രൂപവും. ഡ്രൈ രൂപമാണ് കൂടുതലായി കാണപ്പെടുന്നത്. മാക്കുലയിലെ കോശങ്ങൾ ക്രമേണ ദുർബലമാകുന്നതാണ് പ്രധാന കാരണം. സാധാരണയായി കാഴ്ചയിലെ മാറ്റം പതുക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ വെറ്റ് രൂപം കുറച്ച് പേരിലാണ് കാണപ്പെടുന്നതെങ്കിലും കാഴ്ച വളരെ വേഗത്തിൽ കുറയാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി ചികിത്സ ആവശ്യമായ രൂപമാണ്. മാക്കുലയുടെ അടിയിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ വളരുകയും അവയിൽ നിന്ന് ദ്രാവകമോ രക്തമോ ചോർന്നൊലിക്കുകയും ചെയ്യാം. പെട്ടെന്ന് കാഴ്ച കുറയുക, നേരെയുള്ള വരികൾ വളഞ്ഞതായി കാണുക, വസ്തുക്കളുടെ വലിപ്പം വ്യത്യാസമുള്ളതായി തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. വെറ്റ് രൂപത്തിന് കണ്ണിനുള്ളിലേക്ക് നൽകുന്ന ആന്റിവെജഫ് ഇഞ്ചക്ഷനാണ് പ്രധാന ചികിത്സ. ഡ്രൈ രൂപത്തിന് രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് നിരീക്ഷണം, ജീവിതശൈലി മാറ്റങ്ങൾ, വിറ്റാമിൻ മിനറൽ സപ്ലിമെന്റുകൾ എന്നിവ പരിഗണിക്കാം. പ്രായമായവരിൽ പ്രമേഹമുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകളെ ക്രമേണ തകരാറിലാക്കുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രായമായ പലരിലും പ്രമേഹത്തോടൊപ്പം രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, വൃക്കാരോഗങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഇവ നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ റെറ്റിനോപ്പതി വേഗത്തിൽ പുരോഗമിക്കാം. പ്രമേഹ രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ യാതൊരു ലക്ഷണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായി റെറ്റിന പരിശോധന നടത്തേണ്ടത് വളരെ പ്രധാനമാണ്.
കൂടാതെ രക്ത

0: രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിൽ നിർത്തുകയും മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുകയും വേണം. പെട്ടെന്ന് കാഴ്ച കുറയുകയോ ധാരാളം കറുത്ത പുള്ളികൾ പെട്ടെന്ന് കാണുകയോ ചെയ്താൽ അടിയന്തരമായി നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് ആന്റിവെജഫ് കുത്തിവയ്പ്പുകൾ, ലേസർ ചികിത്സ, ശസ്ത്രക്രിയ എന്നിവ ആവശ്യമായി വരാം. എന്നാൽ ഏറ്റവും പ്രധാനം രോഗം ഗുരുതരമാകുന്നതിന് മുൻപ് കണ്ടെത്തുക എന്നതാണ്. പ്രായം കൂടുന്നതനുസരിച്ച് പലരിലും കാണപ്പെടുന്ന ഒരു സാധാരണ നേത്ര പ്രശ്നമാണ് കണ്ണിലെ വരൾച്ച. പ്രായം കൂടുമ്പോൾ കണ്ണുനീർ ഉൽപ്പാദനം കുറയുക, കണ്ണിലെ എണ്ണഗ്രന്ഥികളായ മീബോബിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനക്കുറവ്, കൺപോളകളിലെ മാറ്റങ്ങൾ, ചില മരുന്നുകളുടെ ദീർഘകാലത്തെ ഉപയോഗം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. കണ്ണിൽ ചൊറിച്ചിൽ, പൊടി കിടക്കുന്നത് പോലെയുള്ള തോന്നൽ, അമിതമായി വെള്ളം വരിക, കണ്ണിന് ക്ഷീണം, കാഴ്ചമങ്ങൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ശരിയായ രീതിയിൽ പരിശോധന ചെയ്ത ശേഷം ചികിത്സിക്കുകയാണ് വേണ്ടത്. സമയബന്ധിതമായ നേത്ര പരിശോധന, രോഗങ്ങൾ നേരത്തെ കണ്ടെത്തൽ, ശരിയായ ചികിത്സ, പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയിലൂടെ വയോജനങ്ങളുടെ കാഴ്ച ദീർഘകാലം സംരക്ഷിക്കാൻ കഴിയും.
1: പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽബി. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
2: ആകാശവാണി അനന്തപുരി എഫ് എം 100.1 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരചന്ദ്രവർമ്മ വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം മിഴി രണ്ടിലും

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: അനിൽ പനച്ചൂരന്റെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം പരുന്ത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയിലെ സെമിക്കോൺ എക്കോസിസ്റ്റം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് നവീകരണം, നിക്ഷേപം, വളർച്ച എന്നിവയ്ക്കായി പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും നരേന്ദ്രമോദി. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ ചാനലിന്റെ ആസ്ഥാനത്ത് പോലീസ് കയറിയത് തെറ്റാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. അന്വേഷണത്തിന്റെ മറവിൽ മാധ്യമ സ്ഥാപനത്തെ ആക്രമിക്കുന്നത് ശരിയല്ലെന്നും ഇതിനെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. മദ്യം സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആൻഡോ അഗസ്റ്റിനെ കൂടുതൽ പരിശോധനകൾക്കായി വയനാട്ടിലെത്തിച്ചു. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആൻഡോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. ആരെക്കുറിച്ചും മോശമായ കാര്യങ്ങൾ പറയാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കെ ജി മാരാറെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ. കെ ജി മാരാറുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് ബിജെപി നിർമ്മിച്ച മാരാർജി സ്മൃതിമണ്ഡപം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിൽ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുവാനും ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രദേശത്തുടനീളം എല്ലാ വാണിജ്യ യാത്രാ വാഹനങ്ങളുടെയും പ്രവർത്തന കാലാവധിയും നിർബന്ധിത ക്ഷമതാ പരിശോധനയും സംബന്ധിച്ച സമഗ്രമായ ചട്ടങ്ങളാണ് നിലവിൽ വന്നത്. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം മെക്കാനിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അനന്തപുരി എഫ് എം പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി 1980 മുതൽ 2010 വരെയുള്ള ഗാനങ്ങൾ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി കൈതപ്പുറം വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം കണ്ണകി.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
5: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: ONV കുറിപ്പ് വരികൾ എഴുതി ജോൺസൺ ഇണപ്പാർന്ന് ചിത്രം പാടിയത് ചിത്രം മഹാനഗരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. മനോയും ഗംഗയും കൂട്ടരും പാടിയത് ചിത്രം മലയാളി മാമന് വണക്കം.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
3: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ഒരു വട്ടം കൂടി ഇനി നമുക്ക് ചിത്രപാടിയ ഗാനം കേൾക്കാം. എസ് രമേശ് നായർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം പുണ്യം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം തിളക്കം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി. എസ് രമേശൻ നായർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും സുജാതയും കൂട്ടരും പാടിയത്. ചിത്രം ബാൽ കണ്ണാടി.

പ്രിയ ശ്രോതാക്കളെ, യേശുദാസും സുജാതയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് ഒരു വട്ടം കൂടിയിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് സഹകരണം, നിക്ഷേപം, നവീകരണം, പ്രതിഭാവികസനം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് 3 ദിവസത്തെ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഖനന മേഖലയിൽ കൂടുതൽ സുതാര്യത, പ്രവചനക്ഷമത, ഏകോപനം, പ്രവർത്തന കാര്യക്ഷമത എന്നിവ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഖനന ലോകമേഖലയിലെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച ഫിക്കി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാനും അവരെ ശരിയായ ദിശയിൽ നയിക്കാനും മാധ്യമമേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. വീട്ടിൽ അനധികൃത മദ്യം സൂക്ഷിച്ച കേസിൽ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ മീനങ്ങാടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചു. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം ബത്തേരി കോടതിയിൽ ഹാജരാക്കും. ഇന്നു മുതൽ ഈ മാസം 30 വരെ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കെഎസ്ആർടിസി അധിക സർവീസുകൾ ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. ഉച്ചകഴിഞ്ഞ് വ്യാപാരത്തിൽ രാജ്യത്തെ പ്രധാന ഓഹരി സൂചികകൾ നേട്ടത്തിൽ തുടരുന്നു. സെൻസെക്സ് 247 പോയിന്റ് ഉയർന്ന് 74,583-ലും നിഫ്റ്റി 121 പോയിന്റ് ഉയർന്ന് 23,339-ലുമാണ് വ്യാപാരം നടത്തുന്നത്. അനന്തപുരി എഫ് എം പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി പോക്കുവരവ് നാടകം. രചന SRC നായർ. ശബ്ദം നൽകുന്നവർ KP ഷാജികുമാർ, P തങ്കച്ചൻ, ആലങ്കോട് അനിയൻ, KK തങ്കപ്പൻ, രവി കെ പാപ്പാട്, മിനി ചന്ദ്രൻ, ഗൗരി പി കൃഷ്ണൻ, ആശാറാണി, ലളിതാംബിക. സംവിധാനം അരുവിക്കര വിജയകുമാർ. പോക്കുവരവ്.
1: അച്ഛാ, അച്ഛാ, അച്ഛൻ എവിടെയാ?
2: എന്താ മോളെ,
1: ഇന്നച്ഛന്റെ പിറന്നാളാണോ?
2: അതെന്താ നീ അങ്ങനെ ചോദിച്ചത്?
1: അമ്മ രാവിലെ അമ്പലത്തിൽ പോകുന്നത് കണ്ടു. ചോദിച്ചപ്പം അച്ഛന്റെ പിറന്നാളാണെന്നും അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കണമെന്നും അമ്മ പറഞ്ഞു. ഗണപതി ഹോമം കൊണ്ടുവന്നിട്ട് വേണം എനിക്കും ആരതിക്കും അതിന്റെ തേങ്ങാപ്പൂള് കഴിക്കാൻ. അച്ഛനും തരാം.

0: അച്ഛൻ ഇപ്പൊ എത്ര വയസ്സായി?
1: മോളെ, പിറന്നാൾ ദിവസം പ്രായം പുറത്തു പറയാൻ പാടില്ലെന്നാണ് നിയമം.
0: എന്നാ വേണ്ട, അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യോ?
1: അതെന്താ മോളെ?
0: ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, രേവതി എന്നാ പേര്. അവളുടെ അച്ഛൻ ഒരു പുതിയ വീട് പണിതു, അതിന്റെ പാലുകാച്ചാ മറ്റന്നാള്. എന്നെ വിളിച്ചിട്ടുണ്ട്, അച്ഛനെയും കൂട്ടി ചെല്ലണമെന്നാ അവള് പറഞ്ഞത്. എന്റെ കൂടെ അച്ഛൻ ഒന്ന് വരുമോ?
1: തിങ്കളാഴ്ച വരാൻ പറ്റത്തില്ല മോളെ. ഒരു കാര്യം ചെയ്യ്, മോൾ അമ്മയെ വിളിച്ചോണ്ട് പോ.
2: ഞാൻ ആരുടെയും പാലുകാച്ചിന് പോകുന്നില്ല. ആ, അതെന്റെ ഒരു തീരുമാനമാ.
1: അതെന്താ വാസന്തി, നിന്റെ മോടെ ഒരു ആഗ്രഹമല്ലേ? മോടെ ആഗ്രഹം അമ്മ മാറില്ലേ സാധിച്ചു കൊടുക്കേണ്ടത്?
2: ആഹാ, അച്ഛന്മാർക്കും സാധിച്ചു കൊടുക്കാം. ദേ, നമ്മുടെ മോൾക്കേ വേറെ ചില ആഗ്രഹങ്ങളുണ്ട്. ആ, പറ മോളെ, അച്ഛൻ സാധിച്ചു തരുമോന്നറിയാമല്ലോ.
0: അച്ഛാ, രേവതിയുടെ കൂട്ട് നമുക്കും പുതിയൊരു വീട് വേണം. എത്ര നാളാ ഇങ്ങനെ വാടക കെട്ടിടത്തിൽ കഴിയുന്നത്? രേവതിയുടെ അച്ഛൻ താലൂക്ക് ഓഫീസിൽ പിയൂണ, എന്റെ അച്ഛൻ സ്കൂളിലെ പിയൂൺ. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
2: മോള് പറയുന്നത് ശരിയാ. പെമ്പിളേ രണ്ടും ചടയേങ്ങ് വളരും. കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ വാടക വീട്ടിലാ കഴിയുന്നെന്ന് അറിഞ്ഞാൽ ഒരു കോന്തൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്?
1: ഓ, അതെനിക്കറിയത്തില്ല. വാടക കെട്ടിടത്തിൽ കഴിയുന്നവരുടെ മക്കളെ ഒന്നും കെട്ടിച്ചയക്കാറില്ലെന്ന് തോന്നുമല്ലോ നിന്റെ പറച്ചിൽ കേട്ട്.
2: പണ്ട് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ബ്രോക്കറോട് എന്തുവാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പെണ്ണ് കാണാൻ കൊള്ളാം, പക്ഷേ വീട് കൊള്ളത്തില്ല. ഞങ്ങളുടെ പുരയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? ആ, പിന്നെ വാർത്തതല്ലായിരുന്നു. അത് ശരിയാ.
1: എന്റെ വാസന്തി, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ആ ബ്രോക്കർ കൈനിട്ട് പറഞ്ഞതാ. എന്തായാലും ഞാൻ നിന്നെ കെട്ടിയില്ലേ.
2: ആ, അതാണ് എന്റെ ദുഃഖം. എത്ര എത്ര നല്ല ആലോചനകളാ വന്നത്, എല്ലാരും പോയി. അവസാനം നിങ്ങളുടെ വെളുപ്പ് കണ്ടപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു.
1: അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി?
2: വാടക വീട്ടിൽ താമസിക്കേണ്ട ഗതികേടുണ്ടായി. സ്വന്തം വീട് പെങ്ങൾക്ക് കൊടുത്തു. ഞാനും എന്റെ പിള്ളേര് വഴി ആധാരം. ദേ, ഇങ്ങോട്ട് നോക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
1: എന്തോന്നാ?
2: നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് എഴുതി തന്ന 18 സെന്റ് സ്ഥലം അവിടെ കാടുമൂടി കിടക്കയില്ലേ? അവിടെ ഒരു പുര വെച്ചാൽ എന്താ കുഴപ്പം?
1: അതിന് പൈസ വേണ്ടേടി.
2: മോളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ എങ്ങനെയാ പുതിയ കെട്ടിടം വെച്ചത്? ലോണെടുത്ത്. അതുപോലെ നിങ്ങൾക്കൊരു ലോൺ കിട്ടത്തില്ലയോ? ആ, വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കും.
0: നമുക്കും അതുപോലെ ഒരു വീട് വെക്കാ അച്ഛാ.
2: ആ, അതെങ്ങനെയാ? അച്ഛനും തോന്നണ്ടേ?
1: എടി, ലോൺ എങ്ങനെയാ തിരിച്ചടയ്ക്കുന്നേ?
2: കണ്ടോ കണ്ടോ, പിന്നെയും സംശയം. അതൊക്കെ അടയ്ക്കാം. കോഴിമുട്ട വിറ്റോ പാല് വിറ്റോ വീട്ടുകാരെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒന്നും തരണ്ട.
1: അതിന് പാലുണ്ടോ വിൽക്കാൻ?
2: ആ, ഞാനൊരു പശുവിനെ വാങ്ങും. ദേ, അതൊന്നും നിങ്ങൾ അറിയണ്ട. നാളെ തന്നെ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന വഴികൾ ചോദിക്കേ. അതുവരെ ഞാൻ നിരാഹാരത്തിലായിരിക്കും.
1: നാളെ പോകാൻ പറ്റത്തില്ല, മറ്റന്നാളി പോകാം.
0: അച്ഛാ, എനിക്കൊരു സംശയം. ഈ ഭിന്നസംഖ്യ കൂട്ടുന്നത് എങ്ങനെയാ? ഛേദത്തിന്റെ ലസാഗു എടുക്കണമെന്നൊക്കെ സാറ് പറഞ്ഞു, അച്ഛന് ലസാഗു എടുക്കാറിയോ?
1: മോളെ, അറിയാമായിരുന്നെങ്കിൽ ഞാൻ 10ാം ക്ലാസ് ജയിക്കത്തില്ലായിരുന്നു. നിന്റെ അമ്മയോട് ചോദിക്ക്, അവൾ ലസാഗു ഉസാഗുമൊക്കെ എളുപ്പത്തിൽ എടുക്കും. എനിക്ക് അത്ര ആരോഗ്യം പോരെ മോളെ.
2: അശ്വതി, ഞാൻ എടുത്തു തരാം. ഞാൻ നിന്റെ അച്ഛന്റെ കൂട്ടല്ല. ആ, എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്. ദേ, മറ്റന്നാൾ ബാങ്കിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ലോൺ എടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇവിടത്തെ അടുക്കളയിൽ ഞാൻ തീ കത്തിക്കത്തില്ല. മനസ്സിലായോ?
1: ശരി, മറ്റന്നാൾ അവധി എടുത്ത് ബാങ്കിൽ പോയി കാര്യങ്ങൾ തിരക്കാം.
0: അച്ഛന് കകത്തുള്ളായിരം പിറന്നാൾ ഉണ്ടാവട്ടെ.
1: ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ. സാർ, ഞാൻ മണികണ്ഠൻ. ആനക്കുളം ഗവൺമെന്റ് ഇപ്പിൽ സ്കൂളിലെ പിയൂണാണ്. വീട് വയ്ക്കാൻ ലോണ് കിട്ടുമോ എന്നറിയാൻ വന്നതാ.
3: ആ, ലോണൊക്കെ കിട്ടും. എത്ര രൂപയാണ് വേണ്ടത്?
1: സാർ, അത് ഒരു 10 ലക്ഷം.
3: 10 ലക്ഷമോ? സ്വന്തമായി സ്ഥലമുണ്ടോ?
1: ഉണ്ട് സാർ.
3: സ്വന്തം പേരിൽ പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ?
1: ഉണ്ട്.
3: എങ്കിൽ ലോണിന് ഒരു അപേക്ഷ തരണം. അതിന് ഏതാണ്ട് 10 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം.
1: ഓ ഓ,
3: ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് എഴുതിയെടുത്തോ.
1: ശരി സാർ.
3: ഇടത് വശത്ത് സർട്ടിഫിക്കറ്റിന്റെ പേര്, വലതുവശത്ത് എവിടെ നിന്ന് കിട്ടുമെന്നുള്ള വിവരങ്ങൾ എഴുതിക്കോ.
1: ശരി സാർ.
3: ഒന്നാമതായി, കരമൊടുക്കിയ രസീത്. ഈ വർഷം കരമൊടുക്കിയിട്ടില്ലെങ്കിൽ കരം പുതിയതായി അടയ്ക്കണം. അത് ഹാജരാക്കണം. വലതുവശത്ത് എഴുതിക്കോ, വില്ലേജ് ഓഫീസ്. രണ്ട്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്.
1: കൈവശാവകാശ സർട്ടിഫിക്കറ്റ്,
3: ഇംഗ്ലീഷിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും.
1: സാർ, ഭൂമി എന്റെ അവകാശത്തിലാ, അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വേണോ സാർ?
3: അത് ആരുടെ കൈവശമാണെന്ന് ബാങ്ക് എങ്ങനെ അറിയും? അതുകൊണ്ട് വേണം. കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ്.
1: ശരി സർ.
3: മൂന്നാമതായി വേണ്ടത് സ്കെച്ചാണ്. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കണം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ വരയ്ക്കാം. സ്ഥലത്തിൻ്റെ കിടപ്പ്, നാല് അതിരുകൾ ഇവയൊക്കെ ഉണ്ടാവണം. തനിക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വരപ്പിക്കാം.
1: ആരെ കൊണ്ടാ സാർ വരപ്പിക്കേണ്ടത്?
3: അതൊക്കെ മണികണ്ട് തന്നെ തീരുമാനിച്ചാലും മതി. നാലാമതായി ലൊക്കേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഏത് വാർഡിന്റെ ഏത് ഭാഗത്താണ് സ്ഥലമെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാ ഇത്. വലതുവശത്ത് വില്ലേജ് ഓഫീസ് എന്നെഴുതിക്കോ, അവിടെ നിന്നുമാണ് അത് കിട്ടുന്നത്. അഞ്ചാമതായി നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ആധാരം, മുന്നാധാരം മുതലായവ വേണം. ആധാരത്തിന്റെ ഒറിജിനലും സീറോക്സ് കോപ്പിയും. മുന്നാധാരത്തിന്റെ കോപ്പി മതി, ഒറിജിനൽ വേണ്ട, അത് പിന്നീട് വേണ്ടിവരും.
1: സാർ ഒരു പ്രശ്നം, മുന്നാധാരം വീട്ടിലില്ല സാർ.
3: തപ്പി നോക്ക്, എവിടെയെങ്കിലും കാണും, അതില്ലാതെ പറ്റത്തില്ല. ആറാമതായി വേണ്ടത് ബാധ്യത സർട്ടിഫിക്കറ്റ്. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാ, അങ്ങനെ എഴുതിക്കോ.
1: ശരി സാർ.
3: പിന്നെ വേണ്ടത് വീടിന്റെ പ്ലാനാണ്, എത്ര മുറി വേണം എന്നൊക്കെയുള്ള പ്ലാൻ.
1: അതിന് ചെലവുണ്ടോ സാർ?
3: തീർച്ചയായും. പ്ലാൻ വരയ്ക്കുന്നവരുണ്ട്, അവർ സ്ഥലത്തിന്റെ കിടപ്പ് നോക്കി പ്ലാൻ വരയ്ക്കും. എട്ടാമതായി വേണ്ടത് എസ്റ്റിമേറ്റ് ആണ്, വീട് പണിയാനുള്ള ചെലവാണ് എസ്റ്റിമേറ്റ്. അതും അയാൾ തന്നെ കണക്ക് കൂട്ടിത്തരും. പിന്നെ ഒൻപതാമതായി വേണ്ടത് ബിൽഡിംഗ് പെർമിറ്റ് ആണ്, അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാ. പത്ത് തണ്ടപ്പേർ എക്സ്ട്രാക്ട്. എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാ. അങ്ങനെ ഒരു വാക്ക് മണികണ്ട് കേട്ടിട്ടുണ്ടോ?
1: അയ്യോ ഇല്ല സാർ, അത് മലയാളത്തിൽ പറഞ്ഞാൽ.
3: അതിന് മലയാളമില്ല. വാക്കിന്റെ അർത്ഥം പിഴിഞ്ഞെടുക്കുക, പറിച്ചെടുക്കുക, സത്തെടുക്കുക എന്നൊക്കെയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ഒരു അപേക്ഷ എഴുതി ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് മുകളിൽ ഒട്ടിച്ച് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കണം. അപേക്ഷ വില്ലേജ് ഓഫീസർ ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുക്കും. ക്ലർക്ക് സത്ത് പിഴിഞ്ഞെടുത്ത് വില്ലേജ് ഓഫീസർക്ക് നൽകും. ചാറു നോക്കി നല്ലവണ്ണം പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസർ ഒപ്പിടും. എല്ലാം എഴുതിയല്ലോ, ഒന്ന് വായിച്ച്.
1: ഒന്ന് കരമടച്ച രസീത്, രണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുന്നതാണ്. മൂന്ന് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്. നാല് ലൊക്കേഷൻ സ്കെച്ച്, അതും വില്ലേജ് ഓഫീസിൽ നിന്ന് അല്ലേ സാർ? വില്ലേജ് ഓഫീസിൽ. അഞ്ച് ബാധ്യത സർട്ടിഫിക്കറ്റ്, അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വാങ്ങാനുള്ളത്. ആറ് ആധാരം, മുന്നാധാരം. ഏഴ് വീടിന്റെ പ്ലാൻ. എട്ട് വീടിന്റെ എസ്റ്റിമേറ്റ്. ഒൻപത് ബിൽഡിംഗ് പെർമിറ്റ്, അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ്. പത്ത് തണ്ടപ്പേർ എക്സ്ട്രാക്ട്, വില്ലേജ് ഓഫീസിൽ വാങ്ങാൻ. എല്ലാം ശരിയല്ലേ സാർ?
3: മണികണ്ഠൻ എഴുതിയതെല്ലാം ശരിയാ. ഇത്രയും സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ലോണിനുള്ള അപേക്ഷ പറഞ്ഞു തരാം.
1: ശരി സാർ. വാസന്തി, വാസന്തി.
2: എന്തോ? ആ എന്താ ഇത്ര ക്ഷീണം? മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ. രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോ മുഖം തുടുത്തിരുന്നു. എന്ത് പറ്റി?
1: ഒന്നും പറ്റിയില്ല. നീത്തി ചൂട് വെള്ളം ഇങ്ങ് കുടിക്കാൻ താ, വല്ലാത്ത ക്ഷീണം.
2: ക്ഷീണം തോന്നാ എന്താ കാരണം? ഓ, ബാങ്കിൽ വിറക് കീറായിരുന്നോ?
1: എങ്കി ഇത്രയും ക്ഷീണം തോന്നത്തില്ല. എടി, നമുക്ക് വാടക വീട് മതി. തമിഴ്നാട്ടിൽ ചിലർ സ്വന്തമായി സ്ഥലം വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്യാറില്ല. അവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നതാ ഇഷ്ടം. പൈസ ഇല്ലാഞ്ഞിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാം. അതൊരു സുഖവും സൗകര്യമല്ലേ. വീട് വച്ചാൽ അതെല്ലാം ഡെഡ് മണി എന്നാണ് അവര് പറയാറ്. നമുക്കും അത് പോരേടി.
2: എന്ത് സംഭവിച്ചെന്ന് കൃത്യമായി പറയേ, പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം.
1: നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളുടെ കിടപ്പ്, പത്ത് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കണം. അതെല്ലാം കൊനഷ്ടാ. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ.
2: അതൊക്കെ നടക്കും. രേവതിയുടെ അച്ഛൻ വീട് വെച്ചില്ലേ, അയാൾ ഇതൊക്കെ സംഘടിപ്പിച്ചല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര കുഴപ്പം? ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടാതെ ഒരു കാര്യവും നടക്കത്തില്ല. സ്ത്രീ പ്രസവവേദന അനുഭവിച്ചാലേ കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖം കാണാൻ ഒക്കൂ.
1: ഓ, എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കാണണ്ട.
2: നമുക്ക് വീട് വേണോ? നനഞ്ഞിറങ്ങിയ കുളിച്ചു കയറാനും ഇച്ചിരി മിടുക്കൊക്കെ വേണം. തുടക്കത്തിലെ തളരാൻ തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നോക്കണം, നമ്മൾ പുതിയ വീട് വയ്ക്കാൻ പോകുന്ന കാര്യം പടിഞ്ഞാറ്റയിലെ മേരിക്കുട്ടിയോട് ഞാൻ പറഞ്ഞു പോയി. വീട് വെച്ചില്ലെങ്കിൽ മേരിക്കുട്ടിയുടെ മുമ്പേ ഞാൻ കൊച്ചാവും.
1: എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ.
2: ഓ,
1: ഒരാഴ്ചത്തെ അവധിക്ക് എഴുതി കൊടുക്കാം. ഉച്ചയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് വേട്ടക്കിറങ്ങണം. നിന്റെ ഒരു വള തരണേ പണയം വെക്കാൻ. സർട്ടിഫിക്കറ്റ് എല്ലാം സംഘടിപ്പിക്കാനേ നല്ല ചെലവ് വേണ്ടി വരും.
2: അതൊക്കെ തരാം. നിങ്ങൾ വീട്

0: മതി. പിന്നെ ഒരു കാര്യം, മാസ്റ്റർ ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡ് വേണം. വയസ്സാങ്കാലത്ത് പുറത്തോട്ടൊന്നും പോവാൻ വയ്യ.
1: ശരിയാ ശരിയാ. പിന്നെ ഇരുന്നിട്ട് മതി കാല് നീട്ടുന്നത്.
0: ഓ,
1: ഭർത്താവ് ഉദ്യോഗം ഇച്ചിരി മൂപ്പാണ്.
0: എന്തുവാ പതിയെ പറഞ്ഞു?
1: ഇത്രയും സ്നേഹമുള്ള ഭാര്യയെ മഷീട്ട് നോക്കിയാൽ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതാ.
0: ഓ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു സത്യം പറഞ്ഞു.
2: വില്ലേജ് ഓഫീസർ ഉണ്ടോ?
3: ആ, അതെ അതെ അതെ, കടന്നു വരൂ. ഞാൻ അല്പം തിരക്കിലാണ്.
2: ഓ,
3: താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം താലൂക്ക് ഓഫീസിലെ സൂപ്രണ്ട് റിട്ടയർ ചെയ്യുന്നുണ്ട്.
2: ഓ,
3: അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കി കഴിയുമ്പോൾ നേരം സന്ധ്യയാവും. അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. നാളെ രാവിലെ വന്നാൽ വിശദമായി കാണാം. എന്താ കാര്യം?
1: സാറേ, എനിക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ വേണം. ഒരു ലോൺ എടുക്കാനാ. ദേ, ഈ പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ട്.
3: ഇതിൽ തണ്ടപ്പേര് എക്സ്ട്രാക്ട് ഇവിടുന്ന് തരാം. അതിന് 125 രൂപ അടയ്ക്കണം.
2: ഓ,
3: ബാക്കിയൊക്കെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാ കിട്ടുന്നത്?
1: സാറേ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. എക്സ്ട്രാക്ട് എടുത്തു വെച്ചാൽ നാളെ പൈസയുമായി വരാം.
3: ഓ, അതൊക്കത്തില്ല. ആദ്യം പൈസ അടയ്ക്കണം, എന്നിട്ട് എക്സ്ട്രാക്ട് എടുക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ഞങ്ങൾ എക്സ്ട്രാക്ട് എടുത്തെന്നിരിക്കട്ടെ, നിങ്ങൾ നാളെ പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്കാ പ്രശ്നം. അതുകൊണ്ട് നാളെ വാ.
1: ശരി സാറേ, ഞാൻ നാളെ വരാം. ഇത് തന്നെയല്ലേ അക്ഷയ കേന്ദ്രം?
4: അതെ. എന്താ വേണ്ടത്?
1: പൊസഷൻ സർട്ടിഫിക്കറ്റ് മുതലായ സർട്ടിഫിക്കറ്റ്, അതാ വേണ്ടത്.
4: ബാധ്യതാ സർട്ടിഫിക്കറ്റും കരാടച്ച രസീതും കൊണ്ടുവന്നിട്ടുണ്ടോ?
1: ഇല്ല, അത് കൊണ്ടുവരണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ.
4: ആ, അത് വേണം. സബ് രജിസ്ട്രർ ഓഫീസിൽ നിന്ന് ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ പുതുതായി കരമൊടുക്കിയ രസീതിന്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും രണ്ടും കൂടി കൊണ്ടുവരണം.
1: രണ്ടും കൊണ്ടുവന്നാൽ ഉടനെ കിട്ടുമോ കുട്ടിയെ?
4: ഉടനെ കിട്ടില്ല, ഇവിടുന്ന് ഓൺലൈൻ ചെയ്ത് വില്ലേജ് ഓഫീസിൽ കൊടുക്കും. അദ്ദേഹം റെക്കോർഡൊക്കെ നോക്കി സൈൻ ചെയ്ത് തിരിച്ചയക്കും. ഒരാഴ്ച കഴിഞ്ഞ് വന്നാ മതി, തരാം. 40 രൂപയാ അതിന്റെ ഫീസ്.
1: അടയ്ക്കാം.
4: ഇതാ രസീത്, അതിൽ വരേണ്ട ദിവസം എഴുതിയിട്ടുണ്ട്. പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റും കരമൊടുക്കിയ രസീതും എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം.
1: സാർ, പേപ്പറുകളെല്ലാം ശരിയായിട്ടുണ്ട്.
5: ഓഹോ, ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ശരിയാക്കി? സാധാരണ എല്ലാം കിട്ടാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരും.
1: സാറേ, എല്ലാം ദൈവത്തിന്റെ കൃപ. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളിൽ ചിലർ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് അങ്ങ് സാധിച്ചു.
5: പ്രമാണത്തിന്റെ ഒറിജിനലും കോപ്പിയും വേണം.
1: രണ്ടുമുണ്ട് സാർ. സാർ, പക്ഷേ ഈ മുൻ പ്രമാണമില്ല.
5: അത് പോരല്ലോ മണികണ്ട. മുൻ പ്രമാണമില്ലാതെ വക്കീൽ അഡ്വാൻസ് തരാൻ അനുവദിക്കത്തില്ല. അപേക്ഷയും പ്രമാണങ്ങളും ഒരു വക്കീലിന് നൽകും. അദ്ദേഹം പറഞ്ഞാലേ ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റൂ.
1: സാർ, ഈ വക്കീലിന് ഫീസുണ്ടോ സാർ?
5: അതെന്ത് ചോദ്യമാ മണികണ്ട. ഫീസ് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ?
1: അതെ അതെ.
5: ഫീസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ചോദിക്കുന്നത് കൊടുക്കണം.
1: ഓ,
5: മുൻ പ്രമാണം കണ്ടില്ലെന്നോ മറ്റോ പറഞ്ഞ് വക്കീലിനെ സോപ്പിട്ട് നോക്ക്, ചിലപ്പോൾ സംഗതി അടക്കും. അതും മണികണ്ഠന് ഭാഗ്യമുണ്ടെങ്കിൽ. എന്തായാലും പേപ്പേഴ്സ് എല്ലാം ഞാൻ മണികണ്ഠന്റെ കയ്യിൽ തരാം.
1: ശരി സാർ, ശരി സാർ.
5: സാധാരണ പേപ്പേഴ്സ് ബാങ്കിൽ നിന്ന് വക്കീലിന് അയക്കിയാ പതിവ്. മണികണ്ഠന് വേണ്ടി കാര്യം വേഗത്തിൽ നടക്കാൻ മണികണ്ഠന്റെ കയ്യിൽ തരാം.
1: വളരെ ഉപകാരം.
5: വക്കീലിന്റെ പേര് ജേക്കബ് ജോൺ എന്നാ. സിവിൽ സ്റ്റേഷന്റെ 3-ാമത്തെ നിലയിൽ കിഴക്കേ അറ്റത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ്. കോടതി പോകുന്നതിന് മുമ്പേ ചെന്നാൽ കാണാം. 11 മണിയോടെ വക്കീൽ കോടതി പോവും. മണികണ്ഠന് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. എന്നാ സന്തോഷത്തോടെ പോയിട്ട് വാ.
1: വളരെ ഉപകാരം. സാർ, അടുക്കൊരു ജോൺ ജേക്കബിന്റെ ഓഫീസാണോ?
6: അല്ല, ജേക്കബ് ജോണിന്റെ ഓഫീസ്.
1: പേര് തെറ്റിപ്പോയതാ, ക്ഷമിക്കണം. വക്കീൽ സാർ ഉണ്ടോ?
6: ഞാനാ ജേക്കബ് ജോൺ, എന്ത് വേണം?
1: അയ്യോ സാർ, ഞാൻ മണികണ്ഠൻ. ഞാനൊരു ലോണിന് അപേക്ഷ കൊടുത്തു. വക്കീലിന്റെ റിപ്പോർട്ട് കൂടി വേണമെന്ന് ബാങ്കുകാർ പറഞ്ഞു. അതിന് വന്നതാ ഇതാ പേപ്പേഴ്സ് എല്ലാം.
6: മണികണ്ഠൻ ഇരിക്ക്. സ്ഥലത്തിന്റെ മുൻ പ്രമാണം കാണുന്നില്ലല്ലോ മണികണ്ഠ.
1: സാർ, മുൻ പ്രമാണം ഇല്ല. വീട്ടിലെല്ലാം അരിച്ചു പറക്കി, എങ്ങും കാണുന്നില്ല.
6: ഈ സ്ഥലം മണികണ്ഠൻ ആരാ തന്നത്?
1: എന്റെ അച്ഛൻ അമ്പടെ പേരിൽ പരമേശ്വര കുറിപ്പ്.
6: അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നോ അതോ?
1: ജീവിച്ചിരിക്കുന്നു, പെങ്ങളുടെ കൂടെയാ. പോര് വഴിയില്ല താമസം.
6: അദ്ദേഹത്തിന് ആരാ ഈ സ്ഥലം കൊടുത്തത്?
1: എന്റെ അപ്പൂപ്പൻ പ്രഭാകര കുറിപ്പ്. അദ്ദേഹം മരിച്ചുപോയി.
6: എങ്കിലേ മണികണ്ഠൻ

0: അച്ഛാ, ദേ എണീക്ക്, കൊച്ചേട്ടൻ വന്നിരിക്കയാ, ഒന്ന് എഴുന്നേൽക്കുന്നേ.
1: ഏഹ്, ആര് വന്നെന്നാ നീ പറഞ്ഞത്?
0: കൊച്ചേട്ടൻ.
1: മണികണ്ഠനോ?
0: അതേന്ന്.
1: ആ, അവനെ ഇങ്ങോട്ട് കയറി വരാൻ പറ. നീ ഈ ഭൂമിയിലൊക്കെ ഉണ്ടോടാ? ഏ, നിന്നെ എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഒരു വഴിയിലെ കെട്ടുകാഴ്ചയ്ക്ക് നീയും പിള്ളേരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. അശ്വതിയെ ആരതിയെയും കാണാൻ കൊതിയായി. കഴിഞ്ഞ ഉത്സവത്തിന് കണ്ടതാ പിള്ളേരെ. കിങ്സ് ഇലവൻ പഞ്ചാബിലെ ആ ഗെയിലുണ്ടല്ലോ, ഇന്നലെ സെഞ്ചറി അടിച്ചത് കണ്ടപ്പം ഉറക്കം വന്നില്ല. സാധാരണ ഞാൻ രാവിലെ ഉണരുന്നതാ. പിള്ളേരെങ്ങനെയുണ്ട് പഠിക്കാൻ? അവര് മലയാളം മീഡിയത്തിലോ അതോ ഇംഗ്ലീഷ് മീഡിയത്തിലോ?
2: ഇംഗ്ലീഷ് മീഡിയത്തിൽ.
1: ആ, നീ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ ജോലി ചെയ്യുമ്പോ നിന്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് ശരിയല്ല.
2: അത്
1: ആ, നീ ഒന്നും പറയണ്ട. ആ, അതുപോട്ടെ. നീ ഇപ്പം ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാ? എൻ്റെ കയ്യിൽ രൂപയൊന്നും ഇപ്പോഴില്ല. ശ്രീകലയുടെ കൊച്ചിനു കൊടുത്തു. നീ അടുത്ത മാസം വാ, അന്നേരം ഉണ്ടെങ്കിൽ തരാം.
2: അതിനല്ല അച്ഛാ ഞാൻ വന്നത്. ലോൺ എടുത്തൊരു വീട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അച്ഛൻ തന്ന 18 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ലോൺ എടുക്കുന്നത്. അച്ഛന് ഈ സ്ഥലം ആരാ തന്നത്? അതിന് പ്രമാണമില്ലേ?
1: അതോ, അത് എനിക്കാരും എഴുതി തന്നതല്ല. എൻ്റെ അച്ഛൻ്റെ ഏക മകനായിരുന്നല്ലോ ഞാൻ. ഏക മകനാകുമ്പം മറ്റവകാശികളില്ലല്ലോ. അതുകൊണ്ട് പ്രമാണ ചെലവ് എന്തിനാ വെറുതെ കളയുന്നതെന്ന് അച്ഛൻ വിചാരിച്ചു. അച്ഛൻ്റെ മരണശേഷം ഞാൻ ഏക മകനാണെന്ന് അന്നത്തെ വില്ലേജ് ഓഫീസർക്ക് അറിയാവുന്നത് കൊണ്ട് എൻ്റെ പേരിൽ പോക്ക് വരവ് ചെയ്തു തന്നു. പ്രമാണമില്ല.
2: അപ്പൂപ്പൻ അച്ഛനല്ലാതെ മറ്റ് മക്കളുണ്ടായിരുന്നോ?
1: ഡാഡാടാ, ഇതെന്തോന്ന് ചോദ്യമാടാ? ഏ, ചത്ത് മോളിൽ നിൽക്കുക എൻ്റെ അച്ഛൻ. അച്ഛനെക്കുറിച്ച് അനാവശ്യം പറയുന്നതേ ദൈവദോഷമാ. പഴയകാലത്ത് കുറുപ്പന്മാരുടെ ഒരു സ്വഭാവവും എൻ്റെ അച്ഛനില്ലായിരുന്നു. അമ്മയെ അല്ലാതെ വേറൊരു സ്ത്രീയുടെ മുഖത്ത് എൻ്റെ അച്ഛൻ നോക്കിയിട്ടില്ല. അത് നിനക്കറിയാമോ?
2: അപ്പൂപ്പൻ നോക്കിയോ നോക്കിയില്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൂപ്പൻ്റെ പേരുള്ള സ്വത്ത് എങ്ങനെയായി എനിക്ക് അച്ഛൻ എഴുതി തരുന്നത്? അച്ഛൻ്റെ പേരിൽ അല്ലായിരുന്നല്ലോ 18 സെന്റ്.
1: അതെൻ്റെ അച്ഛൻ്റെ പേരിൽ ഉള്ളതായിരുന്നു. അതിന് പ്രമാണമുണ്ട്. എൻ്റെ പേരിൽ പ്രമാണമില്ലെങ്കിലും പോക്കുവരവ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോരെ?
2: അതുപോരെ, അതാണ് പ്രശ്നം. ആ, ശരിയച്ചാ, ഞാനിപ്പോ പോകുക.
0: കൊച്ചേട്ടാ, ചായ കുടിച്ചിട്ട് പോകാം.
2: ഓ, വേണ്ട. വക്കീൽ സാറേ, സാറേ, മുൻ പ്രമാണമില്ല. എന്റെ അപ്പൻ പ്രഭാകരക്കുറിപ്പ് 18 സെന്റ് സ്ഥലം ഒറ്റ മോനായതുകൊണ്ട് അച്ഛന്റെ പേരിൽ പ്രമാണം ചെയ്തില്ല. അപ്പൂപ്പന്റെ മരണശേഷം വില്ലേജ് ഓഫീസർ അച്ഛന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് മുൻ പ്രമാണമില്ല. സാറ് സഹകരിക്കണം.
1: മുൻ പ്രമാണമില്ലാതെ എങ്ങനെ സഹകരിക്കും? മണികണ്ഠന്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറിപ്പിന്റെ ഏക മകനാണ് മണികണ്ഠന്റെ അച്ഛൻ എന്നതിന് എന്താണ് ഒരു തെളിവ്?
2: അപ്പൂപ്പന് അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമില്ലായിരുന്നെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. പിന്നെന്താ കുഴപ്പം?
1: അതിനെന്താ തെളിവ്?
2: അപ്പൂപ്പനും അമ്മമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് തെളിവില്ല.
1: മരിച്ചു പോയെങ്കിലും അവർ ആനക്കുളത്ത് ജീവിച്ചിരുന്നു എന്നത് ഒരു സത്യമാണല്ലോ.
2: അതെ.
1: ഒരു കാര്യം ചെയ്യാം, മണികണ്ഠൻ വീണ്ടും വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകണം. എന്നിട്ട് മണികണ്ഠന്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറിപ്പിന് മണികണ്ഠന്റെ അച്ഛൻ പരമേശ്വരക്കുറിപ്പ് ഏക മകനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരാമോ? എങ്കിൽ സംഗതി പ്രൊസീഡ് ചെയ്യാം.
2: സാർ, ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ ഒരു പയ്യനാ. അയാൾക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയത്തില്ല.
1: മണികണ്ഠ, ടെൻസിംഗും ഹിലാരിയും ഹിമാലയത്തിൽ കയറിയ കാര്യം നമ്മൾ നേരിട്ട് കണ്ടതല്ലല്ലോ. അതുപോലെ യൂറി ഗഗാരൻ ശൂന്യാകാശത്തിന് ഇറങ്ങിയതും നമ്മൾ കണ്ടില്ലല്ലോ.
2: ഇല്ല.
1: വില്ലേജ് ഓഫീസർക്ക് ആരോടെങ്കിലും ചോദിക്കാം, അപ്പോൾ മനസ്സിലാവും. ഓ, ഒരു പിശക് പറ്റി. സർട്ടിഫിക്കറ്റ് ഏക മകനാണെന്നല്ല, ഏക സന്തതി എന്ന് വേണം. ഏക മകനെന്ന് എഴുതിയാൽ മകളുണ്ടോ എന്നൊരു സംശയം വരും. അതുകൊണ്ട് സന്തതി, ഏക സന്തതി. മണികണ്ഠൻ എത്രയും പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ നോക്കാം.
2: ഓ, ശരി സാർ. സാർ, ഞാൻ മണികണ്ഠൻ, ആനക്കുളം സ്കൂളിലെ പിയൂൺ. വീട് വയ്ക്കാൻ ഒരു ലോണിന് അപേക്ഷ കൊടുത്തൊരു മഹാപാപിയാണ് സാർ ഞാൻ. സാറൊരു സഹായം ചെയ്യണം. അമ്പഴവേലിൽ പ്രഭാകരക്കുറിപ്പെന്ന എൻ്റെ അപ്പൂപ്പൻ്റെ ഏക

0: സന്തതിയാണ് എൻ്റെ അച്ഛൻ. അമ്പഴവേലിൽ പരമേശ്വരനെ കുറിപ്പുന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. വക്കീൽ പറഞ്ഞതാ, എന്നാലേ ലോണ് കിട്ടാൻ എനിക്ക് അയാൾ അനുവാദം തരൂ.
1: മണികണ്ഠ, തൻ്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറിപ്പിനെ എനിക്കറിയില്ല. തൻ്റെ അച്ഛൻ പരമേശ്വരക്കുറിപ്പിനെയും അത്ര പരിചയം പോരാ. തൻ്റെ അപ്പൂപ്പൻ്റെ ഏക സന്തതിയാണ് തൻ്റെ അച്ഛനെന്ന് ഞാൻ എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും? വില്ലേജ് ഓഫീസറുടെ ജോലി ഇച്ചിരി ഉത്തരവാദിത്വമുള്ളതാ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് എഴുതാൻ പാടില്ല. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. തെറ്റായ സർട്ടിഫിക്കറ്റ് നൽകി വഴിയാധാരമാകാൻ എനിക്ക് പറ്റില്ല. വക്കീല് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങളെന്താ ഏഴാം കൂലികളാണോ? നടക്കില്ല മണിയണ്ട, നടക്കില്ല. പഴയ കാലത്തെ കുറുപ്പന്മാരാ. അപ്പൂപ്പന് രഹസ്യമായി വല്ല ഇടപാടും ഉണ്ടായിരുന്നോ എന്ന് ഈ പാവം വില്ലേജ് ഓഫീസർ എങ്ങനെ അറിയും?
0: ആനക്കുളത്തുള്ള ഏതെങ്കിലും പഴയ ആൾക്കാരോട് ചോദിച്ചാൽ സത്യം മനസ്സിലാവുമല്ലോ. സ്ഥലം എന്റെ അച്ഛന്റെ പേരിൽ പോക്കൂരു ചെയ്ത് കൊടുത്തിട്ട് വർഷങ്ങളായല്ലോ. ഇതേവരെ ആരും അവകാശം പറഞ്ഞുകൊണ്ട് വന്നില്ലല്ലോ.
1: അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും?
0: സാറേ, ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിന് എന്താണ് ഒരു തെളിവ്? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മളത് വിശ്വസിക്കുന്നുണ്ടല്ലോ.
1: പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
0: ഓ,
1: അത്ര
0: ശരി സാർ. ഹലോ ഹലോ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാനുള്ള ആഗ്രഹം നിങ്ങളെപ്പോലെ എനിക്ക് തോന്നിയത് തെറ്റാണോ? ലോണെടുത്ത് വീട് വയ്ക്കാൻ തീരുമാനിച്ചത് തെറ്റാണോ? പക്ഷേ നിർഭാഗ്യവനായി എനിക്ക് സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ ഭാഗ്യമില്ല. വീടില്ലാത്ത ഒരുത്തന്റെ ദുഃഖം നിങ്ങൾക്കറിയില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രന് തലയാക്കാൻ വീടില്ലെങ്കിൽ അതെങ്ങനെ സഹിക്കും? സാർമാരെ, ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. അമ്പഴവേലി പ്രഭാകരക്കുറിപ്പിന്റെ ഏക സന്തതിയാണ് എന്റെ അച്ഛൻ പരമേശ്വരക്കുറിപ്പെന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഇവിടുത്തെ വില്ലേജ് ഓഫീസറോടൊന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ പ്ലീസ്? എങ്കിൽ എനിക്ക് ലോണ് കിട്ടും. ലോണ് കിട്ടിയാൽ വീട് വയ്ക്കും. സാർമാരെ, എനിക്ക് രണ്ട് പെമ്മക്കളാ. സാർമാരെ, എന്റെ പിള്ളാരെ ഓർത്തെങ്കിലും നിങ്ങൾ വില്ലേജ് ഓഫീസറോട് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിത്തരണം. നിങ്ങൾ അറിഞ്ഞില്ലേ, എന്റെ ഭാര്യയാണെങ്കില് ലോൺ എടുക്കാത്തോണ്ട് നിരാഹാരത്തിലാ. എന്നെ നിങ്ങൾ സഹായിക്കണം. ആരാണ് എന്നെ സഹായിക്കേണ്ടത്? സഹായിക്കൂ.
2: അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടാ.
0: ആരാ നീ?
2: എന്താ ചേട്ടാ, എന്താ ഇവിടെ? ചേട്ടാ, ഞാൻ വാസന്തി, ചേട്ടന്റെ ഭാര്യ. നമുക്ക് സ്വന്തം വീട് വേണ്ട, വാടക വീട് മതി. അത്തരം ദുരാഗ്രഹങ്ങളൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം.
0: അമ്പഴവേലിൽ പ്രഭാകരക്കുറിപ്പിന്റെ ഏക സന്തതിയാ അമ്പഴവേലിൽ പരമേശ്വരക്കുറിപ്പ് അല്ലയോ?
2: അതെ.
0: ആ, അക്കാര്യം നിനക്ക് വില്ലേജ് ഓഫീസറോട് പറയാമോ?
2: വേണ്ട, എനിക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ പോകാം. സ്വന്തം വീടിനേക്കാൾ നല്ലതാ വാടക വീട്.
0: അപ്പോൾ സ്വന്തമായി വീട് വേണ്ടേ?
2: വേണ്ട, വേണ്ട ചേട്ടാ. നമ്മുടെ മക്കൾ രണ്ടുപേരും അവരുടെ അച്ഛനെ കാത്ത് വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുക. ചേട്ടാ, ലോൺ ഒന്നും വേണ്ട, ഒരു കുന്തവും വേണ്ട.
0: വേണ്ട.

പോക്കുവരവ് നാടകം സമാപിക്കുന്നു. രചന എസ് ആർ സി നായർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മണികണ്ഠൻ, കെ പി ഷാജികുമാർ, വാസന്തി, മിനി ചന്ദ്രൻ, അശ്വതി, ഗൌരി പി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ, പി തങ്കച്ചൻ, പരമേശ്വരക്കുറുപ്പ്, ആലങ്കോട് അനിയൻ, ബാങ്ക് മാനേജർ സേതുമാധവൻ, കെ കെ തങ്കപ്പൻ, വില്ലേജ് ഓഫീസർ രവി കെ പാപ്പാട്, ശ്രീകല ആശാറാണി, അക്ഷയ കേന്ദ്രത്തിലെ പെൺകുട്ടി ലളിതാംബിക. സംവിധാനം അരുവിക്കര വിജയകുമാർ.

0: സംവിധാന സഹായം ദീപ വി എൻ, ബിജു കല്ലുവാതുക്കൽ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2:30. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുസൂദനൻ നായർ വരികളെഴുതി MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്ര പാടിയത്, ചിത്രം കുലം.

സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

കായതപ്പുറം വരികൾ എഴുതി കായതപ്പുറം ക്ഷമിക്കണം കായതപ്പുറം രചനയും സംഗീതം നിർവഹിച്ച് എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിനി ചിത്രം അന്നൊരിക്കൽ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ചിത്രയും കൂട്ടരും പാടിയ ഗാനം ചിത്രം കാളിയൂഞ്ഞാൽ. കായതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഹലോ പ്രിയഗ്രഹത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇതാ തിരൈപ്പൂക്കൾ. ദേവിയുടെ സംഗീതത്തിൽ ഹരിഹരനും സുജാതയും പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം മിൻസാരക്കണ്ണ.

ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇതിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. തിരയിപ്പൂക്കളിൽ ഇനി കപിലൻ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയത്. ചിത്രം 'ദിൽ'.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വൈരമുത്തു വരികൾ എഴുതി എ ആർ റഹ്മാനെയാണ് പകർന്ന് സുജാത പാടിയത്. ചിത്രം താജ്മഹൽ.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രിയത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം സാറെ, ഞാൻ ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി, പറയൂ.
1: കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നാണ് സാറെ വിളിക്കുന്നത്. കൊല്ലത്ത്.
0: പറയൂ പറയൂ ലക്ഷ്മി, എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു സാറേ. ഞാൻ അധ്യാപികയാണ്.
0: ഓ, ടീച്ചറാണ് പറഞ്ഞപ്പോഴത്തെ എന്റെ അമ്മയും അധ്യാപികയായിരുന്നു.
1: ആണോ?
0: അതെ അതെ.
1: ടീച്ചർ എവിടെ വർക്ക് ചെയ്ത?
0: റിട്ടയറായി, തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
1: ആണോ? ശരി ശരി. ഞാനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, ചിറയൻകീഴ് എന്ന് പറയും. ഗവൺമെന്റ് യു പി എസ്.
0: അറിയാം അറിയാം അറിയാം അറിയാം.
1: അവിടാണ് സാർ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ. വീട്ടിലാരൊക്കെയുള്ള?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുഞ്ഞുങ്ങള്, ഹസ്ബൻഡിന്റെ അമ്മ, ഇത്രയും പേരാണുള്ളത്.
0: ശരി ശരി ശരി.
1: ഇപ്പോ സാറിന്റെ പാട്ടുകളുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ.
0: ഒരുപാട് സന്തോഷം.
1: പണ്ട് മുതലേ സാറ് കോമ്പറ്റീഷൻസിനൊക്കെ പാടുമായിരുന്നു, ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടിയിട്ടുണ്ട്.
0: ആ സമയം മുതലേ? അന്ന് മുതല്
1: കാണുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അന്ന് മുതല് പാട്ടുകൾ കേൾക്കുന്നത്. കുറേ പേരെ അങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരാളാണ് സാറ്.
0: സന്തോഷം.
1: പാട്ടുകളെല്ലാം കേൾക്കാറുണ്ട്. വളരെ നെഞ്ചിൽ തൊടുന്ന രീതിയിലുള്ള ആലാപനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.
0: അയ്യോ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
1: തനിയെ മിഴികളൊക്കെ കേട്ടു കഴിഞ്ഞാല് അറിയാതെ കണ്ണ് നനഞ്ഞു പോകും.
0: അയ്യോ,
1: എത്ര തവണ കേട്ടാലും അങ്ങനെ. എനിക്ക് അതിന്റെ രണ്ട് വരി ഒന്ന് പാടിത്തരാമോ?
0: ശരി, ഞാൻ എന്തായാലും
1: പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന അവസരം അപൂർവമാണല്ലോ.
0: അതെ അതെ അതെ.

0: അതിന് ആകാശവാണിയോട് നമ്മൾ നന്ദി പറയണം.
1: അതെ അതെ, ഒരുപാട് നന്ദി. നമുക്കല്ലാതെ ഒരിക്കലും നേരിട്ട് കാണാനൊന്നും അങ്ങനെയുള്ള അവസരം കിട്ടത്തില്ലല്ലോ.
0: അതെ അതെ അതെ അതെ,
1: അതുകൊണ്ട് ഒരാഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ്.
0: ഏത് പാട്ടാ പാടണ്ടേ? ഞാൻ ഏതെങ്കിലും രണ്ടുപേരെയും.
1: തനി നിരികൾ തുളും

0: പിടി അങ്ങനെ പോകുന്നു ആ പാട്ട്.
1: ഒരുപാട് സന്തോഷം സാറേ.
0: സന്തോഷം
1: എങ്ങനെ
0: സന്തോഷം.
1: ഒരു പുതിയ പാട്ട് കിട്ടുമ്പോ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ പാടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഒരുപക്ഷെ നമുക്ക് അതുപോലെ പാടാൻ പറ്റത്തില്ല എങ്കിലും പിന്നെ പാടുമ്പോ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ ഫ്രഷ് ആയിട്ടൊരു പാട്ട് കിട്ടുമ്പോ എങ്ങനെ ഇത്രയും ഫീല് വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും അല്ലേ?
0: അല്ല, അത് ആക്ച്വലി അത് അധ്വാനമാണ്. നമ്മൾ കുറെ കാലമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പ്രോസസ്സ് കുറെ കാലമായിട്ട് പരിചിതമാണ്. പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പല പല റെക്കോർഡിംഗ് പാടി പാടി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ഉള്ളൂ അത്. ഇതിനൊരു അമാനുഷികതയൊന്നും ഇല്ല. ഇപ്പം ലക്ഷ്മി വിചാരിച്ചാലും ഇത് ലക്ഷ്മിക്ക് പോസിബിൾ ആണ്. നമ്മളിതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പെരുപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും വലിയ അമാനുഷികതയൊന്നും ഇല്ല. ഇത് നമ്മൾ എല്ലാ ജോലിയും പോലെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ ഈ ജോലിയിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പ്രാവീണ്യം വരുമ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, അതിനകത്ത് കുറച്ച് നമ്മുടെ ഐഡന്റിറ്റി പ്രതിഫലിക്കും. അങ്ങനെയാണ്, അത് ലക്ഷ്മിക്കും പോസിബിൾ ആണ്, എല്ലാ മനുഷ്യർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെ. അത് തന്നെയുള്ള ഞാനും ചെയ്യുന്നുള്ളൂ.
1: അപ്പൊ ഇനി സാറിന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. പുതിയ പാട്ടുകൾ വരാൻ, ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്, പല ഭാഷകളിലായി വരാനുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എം ഗെയിം എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും വരാനുണ്ട്.
1: ഓക്കേ സാർ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
0: താങ്ക് യു ലക്ഷ്മി, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ.
1: ഒരുപാട് സന്തോഷം സാറേ. ഇന്ന് എനിക്ക് ഒരു ഒരു പാട്ട് വേണം എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മൊഴിയഴകും എന്നുള്ള പാട്ടാണ്.
0: എന്താണ് മകളുടെ പേര്? എന്താണ്
1: കൊടുക്കുന്ന പാട്ടാണ്? ദേവിക.
0: ദേവിക ഈ പാട്ട് ഞങ്ങൾ എന്തായാലും വെച്ചിരുന്നായിരിക്കും.
1: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു ലക്ഷ്മി.

0: മുന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നീടുള്ള നിരവധി തവണ കേൾവികളിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യ തവണ കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ നമ്മൾ സംഗീതം മനസ്സിലാക്കേണ്ടത്, ഒരു പാട്ടിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ പാട്ട് മോശമാണെന്നതിന് അർത്ഥമില്ല. അപ്പം നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് പല പാട്ടുകളും പല വർത്തി കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്ന്. ഈ പറയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ആൽബംസ് ഉണ്ട്. അങ്ങനെ നിരന്തരമായ ലിസണിങ്ങിൽ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കമ്പോസറും അതിനകത്ത് വർക്ക് ബാക്കി ടെക്നീഷ്യൻസ് മ്യൂഷ്യൻസൊക്കെ ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഒരു നിരന്തരമായ ലിസണിങ് കൂടിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പല കമ്പോസേഴ്സിൻ്റെ ആൽബംസും ഞാൻ അധികം അങ്ങനെ കേട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും കടന്നു വരികയും കേൾക്കുക ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രിക്കസിസിലേക്ക് കടന്നു പോകാനും ഓ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ടെക്നിക്കലി അത് അവിടെ കൊള്ളാലോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ രജനി ദേവിയാണ്.
1: പറയൂ,
2: പെരുമാനാടാണ് എന്റെ സ്ഥലം.
1: പറയൂ പറയൂ, എന്താണ് വിശേഷങ്ങൾ? ചെറിയൊരു പനി ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇപ്പോ മോശമില്ലാത്ത രീതിയിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു. ഓണം ആഘോഷമൊക്കെ മിക്കപ്പോഴും സ്റ്റേജിലാണ് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട്. ഇത്തവണ കുടുംബത്തോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നന്നായി പോയി.
2: എങ്ങനെയുണ്ടായിരുന്നു താമസിക്കുന്നത്?
1: ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്.
2: ഓണം ഓഫീസിലെ ആഘോഷം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ജിമ്മിൽ ആഘോഷം ഉണ്ടായിരുന്നു.
1: ജിമ്മിലെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അതാണ് പറയാൻ ആഗ്രഹം, ജിമ്മിലെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു? ഡംബലൊക്കെ എടുത്താണ് ആഘോഷിച്ചത്?
2: ആ സത്യം സാറേ, ജിമ്മില് ഡംബൽ എടുത്തിട്ട് ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഡംബൽ തിരുവാതിര, പുതിയ കോൺസെപ്റ്റ് ആണല്ലോ.
2: എല്ലാവരും കൂടെ ഉണ്ട്, ഒരു 10 പേര് ചേർന്നിട്ട് ഡംബൽ വെച്ചിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഓ, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ചെയ്തൊരു പ്രക്രിയയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അടുത്ത ഇനി അടുത്ത ഓണത്തിൽ പുതിയ പ്രോജക്ട്, ഒരുപാട് സിനിമകൾ വരാനുണ്ട് പാടിയിട്ടുള്ളത് പല ഭാഷകളിലായിട്ട്. അതൊക്കെ ഓരോ പാട്ടായിട്ട് അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും. വീട്ടിലാരൊക്കെ ഉള്ള? വീട്ടിലെല്ലാവർക്കും സുഖാണോ?
2: ആ, വീട്ടിലെല്ലാവർക്കും സുഖമാണ്. വീട്ടിലെ ഹസ്ബൻഡ്, അമ്മായി, പിന്നെ 2 മക്കൾ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് രജനിക്ക് കേൾക്കാൻ താല്പര്യം?
2: എനിക്ക് ആരാധിക, എന്റെ പ്ലേലിസ്റ്റിലെ നമ്പർ 1 പാട്ടാണ് ആരാധിക.
1: ഞാൻ തന്നെ പാടിയ പാട്ടാണല്ലോ.
2: അതെ സാറേ, അതെ അതെ, സത്യമാണ്. ഞാൻ സാറായതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ എടുക്കുന്ന പ്ലേലിസ്റ്റില് ആദ്യം വരുന്ന പാട്ട് ആരാധിക എന്നുള്ള പാട്ടാണ്.
1: ഓ താങ്ക് യു, ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോ. എന്തുകൊണ്ടാ പാട്ട്?

0: ഇഷ്ടപ്പെടാൻ
1: കാര്യം കേൾക്കാനേ അല്ലെ. നമ്മള് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കാൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന ഒരു സോങ്
0: ആണ്. സന്തോഷം അറിയാൻ പറ്റിയതിൽ. കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ അത്. ഞാൻ പാടിയിട്ടുള്ള പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ആരാധികയെ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമൊരു പാട്ടാണ്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം, പാട്ട് വെച്ചേരാം രജനി. ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്.
1: ശരി സാർ, ശരി,
0: താങ്ക് യു.

0: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: പാട്ട് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവ് പല കാര്യങ്ങളും നമ്മൾ നേരിട്ടാകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആ പാട്ടിനെ പറ്റിയിട്ട് വളരെ ഭയങ്കര വർണ്ണിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ചില ആസ്പെക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ആ പാട്ട് റിലീസ് ചെയ്ത സമയത്തായിക്കോട്ടെ, ഈ പാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയുന്നത് പല കേൾവിക്കാരും അത് കേട്ടിട്ട് എന്നോട് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ആ ഓക്കെ, അവർ പറഞ്ഞ ചില പോയിന്റ്സ് കറക്റ്റാണല്ലോ. പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ലിറിക്സിനെ പറ്റിയിട്ടാണ്. ആ ലിറിക്സ് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ഞാനപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ലിറിക്കൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ റീവിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. വിമർശനങ്ങളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കേൾക്കണം ഒരു കലാകാരൻ എന്ന നിലയിൽ. അതും കൂടി കണക്കിലെടുത്ത് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. സോ അതുകൊണ്ട് എല്ലായ്പ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കലാസൃഷ്ടികളെ പറ്റിയിട്ടും നമ്മൾ ഭാഗഭാഗമായിട്ടുള്ള കലാസൃഷ്ടികളെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
2: നമസ്കാരം, എന്റെ പേര് അപർണ എന്നാണ്.
1: അപർണ, പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ ഭരണിക്കാവ് എന്ന് പറയും, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്.
1: അറിയാം, ഭരണിക്കാവ് അറിയാം, അവിടുന്നാണ് വിളിക്കുന്നത്. അപർണ എന്ത് ചെയ്യുന്നു?
2: ഞാൻ വീട്ടമ്മയാണ്.
1: വീട്ടമ്മയാണ്, ഓക്കെ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
2: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അനന്തപുരി എഫ്എം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്.
1: ഓക്കെ.
2: പിന്നെ സാറിന്റെ ഗട്ടിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: ആ ഓക്കെ. കുറച്ച് മുന്നേ വിളിച്ചൊരു ശ്രോതാവും ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഗപ്പിയിലെ പാട്ട് ഇഷ്ടമാണെന്ന്. പാട്ട് പാടിയും കൊടുത്തിരുന്നു ഞാൻ.
2: അമ്പിളി സിനിമയിലെ പാട്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ്?
1: ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ പാടിയിട്ടുണ്ട്. ഓണാഘോഷമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായി പോയോ?
2: ആ, കുഴപ്പമില്ലാതെ പോയി.
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് വേണ്ട പാട്ട് അന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ പഴയ, ഇപ്പൊ ഹിറ്റായ മറ്റേ യവന
1: കഥയിൽ.
2: ആ പാട്ട്.
1: ശരി, ആ പാട്ട് വെക്കാം. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം.
2: ശരി.

0: എല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ഒരു റെക്കോർഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ജോലികൾ ചെയ്യുന്നൊരു ഒരു അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ പ്രോജക്റ്റ് ആയാലും വേറെ ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായ പ്ലാനിങ്ങും എല്ലാം തന്നെ ഉണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളൊരു റെക്കോർഡിങ്ങിലേക്കൊക്കെ പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. സോ കൃത്യമായ പ്ലാനിങ് വേണം, എല്ലാം വേണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ടായി നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഗായകനാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല മാതൃകകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മൾ, ഞാൻ വരുന്നത് ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. സോ അപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിലുള്ള എല്ലാവരെയും കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് ഞാൻ വളർന്നിരുന്നത്. അപ്പം ഞാൻ അന്ന് ഒരുപാട് സ്റ്റീരിയോ ടൈപ്സിൽ വിശ്വസിച്ചിരുന്നു. ഒരു പാട്ടുകാരനാകുമ്പോൾ ഇങ്ങനെ പാടണം, ഇങ്ങനെയായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം അതിന് മുന്നിൽ നമ്മൾ മാതൃകകളുണ്ട്. അപ്പം മാതൃകകളെ വല്ലാണ്ട് അങ്ങ് ഫോളോ ചെയ്യാമെന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പാട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഓൾറെഡി നമ്മുടെ മാതൃകകളെ നമ്മൾ അനുകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യം തന്നെ അവിടെ ഇല്ല. സോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വസ്തുത എന്ന് പറയുന്നത്, സ്വാഭാവികമായും നമ്മുടെ ശബ്ദം കൊണ്ടും നമ്മുടെ ആലാപന രീതി കൊണ്ടും നമ്മുടെ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ആരെയും തന്നെ അനുകരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞാൻ കാലക്രമത്തിൽ മനസ്സിലാക്കിയെടുത്തത്. നമസ്കാരം, ആരാണ്?
1: ഞാൻ അംബിക ആണ്.
0: പറയൂ അംബിക.

0: പൂരത്തിലാണ് ഐവർലാഷ ഗവൺമെന്റ് വീട്.
1: ഓ ഓക്കെ. റേഡിയോ ഒക്കെ എന്നും കേൾക്കുമോ?
0: ഉണ്ട് ഉണ്ട് സാർ.
1: ഓണം ഒക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് പോയോ? ആഘോഷിച്ചോ?
0: ആഘോഷം എല്ലാം വീട്ടിലാ.
1: ആ അപ്പൊ ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: തിയേറ്റർ 3 കിലോമീറ്റർ ദൂരമുണ്ട്, പുത്തൂര് വരണം, പുത്തൂർ സന്തോഷ് വരണം.
1: ഇന്നിപ്പോ ഏത് പാട്ടാ കേക്കണ്ടേ?
0: എനിക്ക് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കിനാവിന്റെ പൊന്നെഞ്ചിലം.
1: അടിപൊളി. ആ പാട്ട് എന്തായാലും നമുക്കിന്ന് കേൾക്കാം.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ലൈവിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൈവിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടും. റെക്കോർഡിംഗ് പാട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കേട്ടിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പിന്നീടായിരിക്കും അറിയുക. സോ ആ ഒരു രീതിയിൽ, അതായത് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ മേ ബി ലൈവിൽ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുള്ള കാര്യം ശരിയാണ്. മറിച്ച് ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ലൈവ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്കിൽ സെറ്റ് ആവശ്യമാണ്. ഇത് രണ്ടും ഈക്വലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ്. ഒന്നിൽ കേമനായതുകൊണ്ട് മറ്റിൽ കേമനാവണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ രണ്ടും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ്. ഞാൻ രണ്ടും ട്രൂലി എൻജോയ് ചെയ്യാറുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളിയാണ്.
1: കൊല്ലം കരുനാഗപ്പള്ളി എന്ന് വിളിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ, പറയൂ അൻസാർ.
2: നല്ല വർത്താനം.
1: നല്ല വർത്താനം. ഓണമൊക്കെ എങ്ങനെ? മലപ്പുറം ഭാഷയാണ്. ആ അതെ, എനിക്ക് മലപ്പുറം ഭാഷ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ എന്റെ 5 വയസ്സുവരെ മലപ്പുറത്താ താമസിച്ചെ. ഓണമൊക്കെ എങ്ങനെ പോയി അൻസാർ?
2: ഓണമൊക്കെ അങ്ങനെ ഇങ്ങനെ പോയി.
1: പ്രായമാകും തോറും ഓണത്തിന് മാറ്റ് കുറയും എന്നൊക്കെ നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും താല്പര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ സത്യമാണോ? അങ്ങനെ ഉണ്ടോ?
2: ഇപ്പൊ ആർക്കും അതിനു സമയമില്ലല്ലോ, എല്ലാരും മൊബൈലും കമ്പ്യൂട്ടറും ഫോണും. അല്ലേ,
1: മൊബൈലും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വേണ്ടേ?
2: വേണം, വേണ്ടാന്ന് പറയുന്നില്ല.
1: പാട്ടൊക്കെ കേൾക്കും.

0: കേൾക്കാറുണ്ടോ?
1: ആ പാട്ട് കേട്ടുണ്ട്. ഞാന് സാറിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പിളി എന്ന ചിത്രത്തിൽ ആരാധിക
0: ആരാധിക. ആ
1: ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്.
0: താങ്ക് യു താങ്ക് യു. വേറെ ഏതൊക്കെ പാട്ടുകളാണ് കേൾക്കാൻ താല്പര്യം പൊതുവേ?
1: കൂടുതൽ എനിക്കിഷ്ടം യേശുദാസിന്റെ പാട്ടൊക്കെ.
0: ആ
1: മൂപ്പര് പാട്ടില് ഏറ്റവും വലിയ ഗായകനല്ലേ?
0: ഉറപ്പായിട്ടും. അതിനെന്റെ സംശയമുണ്ടോ? ഒരു മലയാളി പോലും വേറൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു
1: മലയാളിക്കും. ശരിയാണ്.
0: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ താല്പര്യം?
1: നീർമിഴി പീലിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നോ, നല്ലൊരു പാട്ടാണ്.
0: ഓക്കെ, ആ പാട്ട് എന്തായാലും ഞാൻ സാറിന് വേണ്ടി വെച്ചായിരുന്നായിരിക്കും.
1: ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്.
0: ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ പി വി മുഹമ്മദ് വടക്കേവാനൂർ, പാലക്കാട് പട്ടാമ്പി.
0: ഉറപ്പായിട്ടും
1: എന്റെ സാറിനും കേട്ടോ.
0: ഓ സന്തോഷം, ഉറപ്പായിട്ടും.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു, താങ്ക് യു അൻസാരി.

ഇത്രയും നേരം ഹലോ പ്രിയത്തിനോട് ഒപ്പം ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റി. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങളിലായി കാത്തിരിക്കുകയാണ്. ഇനിയും വേറൊരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സത്യം
6: സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ,
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും ഡോക്ടർ ആനന്ദ് എ ജെ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
10: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്പുറം വരികൾ എഴുതി സോനു ശിശുപാൽ, സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കാലചക്രം.

ഇനി 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര പരിപാടിയിലൂടെ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരമ്മയെ സംബന്ധിച്ച് മാതൃത്വത്തിന്റെ ഏറ്റവും പവിത്രവും സുന്ദരവുമായ നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ. അത് തന്റെ കുഞ്ഞിന് ആദ്യമായി മുലയൂട്ടുന്ന നിമിഷങ്ങളാവും. മുലയൂട്ടുക എന്നത് ഓരോ അമ്മയ്ക്കും തന്റെ കുഞ്ഞിന് അമൃത് പകർന്നു നൽകുന്നതിന് തുല്യമാണ്. അമ്മയുടെ പാൽ എന്നത് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അത് കുഞ്ഞിന്റെ ആദ്യത്തെ വാക്സിനേഷനാണ്. കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് മുലപ്പാലിന്. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മുലയൂട്ടന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
2: നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. മുലയൂട്ടുക എന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായ നിമിഷങ്ങൾ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണല്ലോ ഇത്. സർ, ഒന്ന് ചോദിക്കട്ടെ, മുലയൂട്ടന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഈ അവസരത്തിൽ ഒന്ന് വിശദീകരിക്കാമോ?
3: നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്. അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് ഓക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഏത് ജീവനും ആയിക്കോട്ടെ, 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്: 1 വായു, 2 ജലം, 3 ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് കുഞ്ഞിന് വേണ്ടത് ജലമാണ്. 3ാമത് വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇപ്പം നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 മാസം ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരു

0: വിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്.
1: സർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
0: ആദ്യം നമ്മൾ യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവർ ഏണിംഗ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പം പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷെ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായിക്കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിന് മുലപ്പാൽ 6 മാസം കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഇതിന് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കാതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസുള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല് സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ 6 മാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റാണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ 6 മാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു 6 മാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിൻ്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന്ന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചിലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ടായിട്ട്, അതല്ല യഥാർത്ഥത്തിൽ. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിൻ്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിൻ്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിൻ്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതലെന്നുള്ള ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയും. അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത് ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്? മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിൻ്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ. 4.5 മാസം വരെ എടുക്കും അതിൻ്റെ മെച്ചൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും. ചെറിയ കുഞ്ഞു കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. ഒരു വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിനെ എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പം പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവും ഉണ്ട്, കംഗാരു. കംഗാരു മദർ, കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിൻ്റെ സൈസ്, പെരുവിരലിൻ്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതിൻ്റെ സഞ്ചിയിലിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചിയില്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം എന്നുള്ളത് മിനിമമാണ്. അത് 6 മാസം കഴിഞ്ഞും കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സ് വരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ ഒരു 3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി പോട്ട് എന്ന് പറയും. അതായത് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിനും കൊടുക്കാം. ഇതൊരു സപ്ലിമെൻ്റ് ആയിട്ടാണ് കാണേണ്ടത്. ഏതിനെ? മുലപ്പാലിനെ. ആ 1 വയസ്സ് കഴിഞ്ഞാൽ മുലപ്പാൽ ഒരു നോർമൽ ഭക്ഷണമായിട്ട് കാണരുത്. അത് ആഡ് ഓൺ ഫുഡായിട്ട് മാത്രമേ കാണാവൂ. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ 2 വയസ്സ് കഴിഞ്ഞിട്ടും മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എൻ്റെ എക്സ്പീരിയൻസും കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. എന്നാൽ 6 മാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിൻ്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും 6 മാസം വരെ ഉള്ള മുലപ്പാൽ ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്നേഹസാന്ദ്രമായ സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണി വരെ ഈ സംഗീത വിരുന്നിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496595321. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ അനീഷ് പി നായർ. കാതിലൊരു പാട്ടിന്റെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷാജി. എന്തുണ്ട് പെരുമ്പഴുതൂര് വിശേഷം?
1: പെരുമ്പഴുതൂര് അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല.
0: ഓണൊക്കെ എങ്ങനെയിരുന്നു? നന്നായിട്ട് പോയോ? വീട്ടിലാരൊക്കെയുള്ള ഷാജിയുടെ?
1: വീട്ടില് അച്ഛനുണ്ട്, രണ്ട് മക്കളുണ്ട്, ഞാനുണ്ട്, ഭാര്യയുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: എന്താണ്
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മക്കള് ഒരാള് പ്ലസ് ടു പഠിക്കുന്നു, ഒരാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: മക്കളുടെ പേര്?
1: മൂത്താളുടെ പേര് അനന്ത, രണ്ടാമത്തെ ആളുടെ പേര് അനുശ്രീ.
0: അനന്തയും അനുശ്രീയും ഒപ്പം കേൾക്കുന്നത് അനന്തപുരി FM-ഉം അല്ലേ?
1: അതെ.
0: ഒരുപാട് നാളായിട്ട് അനന്തപുരി FM കേൾക്കുന്ന ആളാണോ?
1: പരിപാടി സ്ഥിരം കേൾക്കുന്ന ആളാണ്, സ്ഥിരമായിട്ട് ഈ കാതിലൊരു പാട്ടിലേക്ക് വിളിക്കുന്ന ആളാണ്.
0: ആ ശരി. അപ്പൊ എങ്ങനെയാ, വല്ല ടെക്നിക്ക് ഉണ്ടോ ഈ കാതിലൊരു പാട്ടിലേക്ക് സ്ഥിരം കണക്ട് ചെയ്യാനായിട്ട്?
1: എന്താണ്
0: സ്ഥിരം ഇങ്ങനെ കിട്ടുന്നത്? എങ്ങനെയാണ്, എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലേ. നമുക്ക് ഒത്തിരി അനൗൺസ്മെന്റ് പോയപ്പോ തന്നെ ഒത്തിരി അത് ശരി. നമ്മുടെ 3 നമ്പേഴ്സിലും ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമ്മള് ലൈൻ ബിസി ആയിരിക്കും എപ്പോഴും അല്ലേ? എന്നാലും ശരി ശരി, ഭാഗ്യമുള്ള ആളാണ് ഷാജി. ശരി, ഇന്ന് ഏത് പാട്ടാ ഷാജിക്ക് കേൾക്കേണ്ടത്? ആണോ? ആ ശരി. ഇന്ന് ഏത് പാട്ടാ ഷാജിക്ക് കേൾക്കേണ്ടത്? നല്ലൊരു പാട്ടാണ്, ഒരു ഇൻട്രോ സോങ് പോലെ വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, ഒരുപാട് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ്. എസ് രമേശൻ നായരാണ് വരികൾ എഴുതിയിരിക്കുന്നത്, ഔസേപ്പച്ചന്റെ സംഗീതം. സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ? പുതിയ ഏതെങ്കിലും ഫിലിം കണ്ടിരുന്നോ? അതല്ല, പുതിയ ഏതെങ്കിലും സിനിമ കണ്ടിരുന്നോ?
1: പുതിയ സിനിമ കുറേ നാളുണ്ട്, തിയേറ്ററിൽ പോയി കാണാറില്ല, വീട്ടില് ഇത് കാണാനുള്ളൂ.
0: അപ്പൊ പാട്ടാണ് എപ്പോഴും കൂട്ടിനുള്ളത് അല്ലേ?
1: പാട്ട് രാവിലെ മുതല് കട 11 മണി വരെ അടയ്ക്കാന്, അപ്പൊ അതുവരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
0: നമ്മുടെ സുഭാഷിതം വരെ കേട്ടിട്ട് റേഡിയോ ഓഫ് ചെയ്യാറുള്ളൂ.
1: അതെ,
0: കേൾക്കണുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് വിളിച്ചതിൽ. നല്ലൊരു പാട്ട്, നല്ലൊരു എനർജി കിട്ടുന്ന പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും നല്ലൊരു മൂഡിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഏതായാലും ഈ പാട്ട് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പാട്ട് കേട്ടാലോ നമുക്ക്? ഓക്കെ ഷാജി, താങ്ക് യു ഫോർ കോളിംഗ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
4: ഹലോ, നമസ്കാരം സർ.
3: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
4: ഞാൻ വിമല തോമസ്.
3: ആ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലോ വിമല തോമസ് അല്ലേ? ഈ പേര് നല്ല പരിചിതമാണ് എനിക്ക്. ആണല്ലേ? ശരി, കാതലൊരു പാട്ടിലാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലേ? എന്താ, ഓണമൊക്കെ നന്നായിട്ട് പോയോ?
4: ഓണമൊക്കെ നന്നായിട്ട് പോയി. ഞാനൊരു കവിതയൊക്കെ എഴുതി.

0: അത് ശരി. ആ
1: എന്ത്
0: ഓണക്കവിതയാണോ എഴുതിയത്?
1: പൊന്നോണം പൂത്തുമ്പി എന്ന് പറഞ്ഞുകൊണ്ട്
0: ആ
1: കവിത
0: കവിത എഴുതി.
1: ഓണത്തിൽ.
0: ആ എന്നിട്ട് മക്കളൊക്കെ കേൾപ്പിച്ചോ കവിത എഴുതിയിട്ട്?
1: വാട്സപ്പിലൊക്കെ ഇട്ടു,
0: ആ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞോ?
1: വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്.
0: ശരി, എന്നാൽ കവിതയുടെ രണ്ടു വരി ഞങ്ങൾക്ക് കൂടി ഒന്ന് ചൊല്ലിത്തരൂ.
1: പൊന്നോണ പൂത്തുമ്പി പൂവാലൻ തുമ്പി ഒന്നിടി ഒന്നീ വരിയെ വന്നേപ്പോ ഇത്തിരി നേരം ഇരുന്നിടാമോ, എന്നാൽ ഞാൻ ഒത്തിരി കഥകൾ പറഞ്ഞിടാം. അത് ട്യൂണിൽ പറഞ്ഞു.
0: അത് ശരി, ഒത്തിരി കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണോ?
1: അതെ.
0: ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ അല്ലെ സമ്മാനിക്കുന്ന ഒരു ആഘോഷം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അത് കഥകളിലൂടെ പറയുമ്പോൾ മാധുര്യമേറും.
1: ഓണത്തിന്റെ വിശേഷങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാൻ കവിതയാണ്.
0: നൈസ് നൈസ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് ആകാശത്തേക്ക് ഒരു കിളിവാതിൽ എന്ന ചിത്രത്തിലെ പാൽമുരയായി
0: നല്ല പാട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, ചിത്രയുടെ സ്വരം അല്ലെ. എത്ര കേട്ടാലും മതി വരാത്ത പുതുമയുള്ള, എന്നാ പഴയ പാട്ടാണെങ്കിൽ കൂടിയും പഴമയുടെ പുതുമയുള്ള ഒരു മനോഹരമായ ഗാനം. ഒരുപാട് സന്തോഷം ഈ പാട്ട് ചോദിച്ചത് കേട്ടോ. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ, നമ്മുടെ പരിപാടികളൊക്കെ കേൾക്ക. ആ അപ്പോ എല്ലാവരോടും അന്വേഷണം പറയാ കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു. ശരി, സന്തോഷം വിളിച്ചല്ലേ. താങ്ക് യു ഫോർ കോളിംഗ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, കാതറിയൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ
3: സാർ, എന്റെ പേര്, ഹലോ,
2: ആ പറഞ്ഞോളൂ, കേൾക്കാം.
3: എന്റെ പേര് ഗിരീഷ്, ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്.
2: തൃശ്ശൂരിൽ നിന്നല്ലേ?
3: തൃശ്ശൂര് ചിത്തണ്ടെന്ന് പറയും, പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ജോലിസ്ഥലത്ത് നോക്കാം, കാരണം ശരി ഗുരുവായൂരടുത്ത്.
2: ഓ ശരി, ശരി. മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഗിരീഷ്.
3: ആ ഒരിക്കൽ നമ്മൾ സംസാരിച്ച പോലെ തോന്നുന്നു എനിക്ക്.
2: ഞാൻ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ കേൾക്കുന്നത്? നമ്മുടെ ട്രിവാൻഡ്രം പരിപാടികളാ കേൾക്കുന്നത് അല്ലേ, അനന്തപുരി എഫ് എം. ശരി, അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കും ഗിരീഷ്?
3: നമ്മളെ സമയ സാഹചര്യ സന്ദർഭമനുസരിച്ച് കേൾക്കാറുണ്ട്.
2: ഫോണിലൂടെയാണ് കേൾക്കുന്നത് അല്ലേ? ഫോണിലൂടെയാണ് കേൾക്കുന്നത്?
3: അതെ.
2: അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഗിരീഷിന് കേൾക്കേണ്ടത്?
3: എനിക്ക് കേൾക്കണ്ടേ, 1992 പ്രശാന്ത് സംവിധാനം ചെയ്ത ഒരു പടണ്ട്, ജഗദീഷ് ഒക്കെ അഭിനയിച്ച ഒരു പടമാണ് കള്ളൻ കപ്പലിൽ തന്നെ.
2: അതിലേത് പാട്ടാ?
3: ആർക്കി ദാമോദരേജി മോഹൻ സിത്താറയനും പകർന്ന അണിഞ്ഞുരാഗം, ദാസട്ടം പാടിയ പാട്ടാ.
2: അതെ അതെ, നല്ല പാട്ട്. എല്ലാം ക്രെഡിറ്റ്സ് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം ആരാ വരികൾ എഴുതിയത്, സംഗീതം ആരാണ് അല്ലെ, ആരായിരുന്നു സിനിമയുടെ ഡയറക്ടർ?
3: മോഹൻ സിക്കാരുടെ പാട്ടുകൾ നല്ലൊരു പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടും
2: കൂടിയാണ്. ജഗദീഷ്, സുചിത്ര, സിദ്ദിഖ് ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു.
3: അതെ,
2: വർഷം വരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുന്നല്ലോ.
3: 92 ഞാൻ കണ്ട പടം കൂടിയാണ്.
2: ഇഷ്ടമായ പടമാണോ അത്? സ്വർഗം ഒക്കെ അങ്ങനെ കുറെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടായിരുന്നു മനസ്സിൽ.
3: അതെ.
2: നല്ലൊരു പാട്ട്, അധികം കേൾക്കാത്തൊരു പാട്ട് കൂടിയാണ്. ഒരു സമയത്ത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഈ പാട്ട് ഞാനും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു പാട്ട് ചോദിച്ചു. അപ്പോ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഗിരീഷിന്റെ? എന്താണ് ഓണം കഴിഞ്ഞപ്പോ ഒരു അലസതയാണല്ലോ, എന്ത് പറ്റി?
3: ഓണം അങ്ങനെ ആഘോഷിച്ചില്ല സാറേ, നമുക്ക് എല്ലാ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പിന്നെ എന്തെങ്ങനെയൊക്കെ പോകുന്നു, പാട്ട് സംഗീതം ആശ്വാസമായിട്ട്.
2: നമ്മൾ അങ്ങനെയൊന്നും വിഷമിച്ചിരിക്കണ്ട, കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ പഴമക്കാര് പറയാറ്.
3: സാഹചര്യ സന്ദർഭം എല്ലാം ഒത്തു ഒരു ദിവസം സന്തോഷമാണെങ്കിൽ അടുത്ത ദിവസം വളരെ ദുഃഖം.
2: അതെല്ലാവരും അങ്ങനെയാണ്, ഏറ്റവും നമുക്ക് എപ്പോഴും സങ്കടമാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെയാണ്, വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ, അതാണ് ജീവിതം എന്ന് പറയുന്നത്. അതിലൊന്നും ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ, ജീവിതമല്ലേ, മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാവും, അങ്ങനെ സമാധാനിക്കും
3: കേട്ടോ.
2: ശരി, അപ്പൊ ഗിരീഷിന്റെ ഇഷ്ടഗാനം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
3: ഒന്ന് രണ്ട് പേര് പറഞ്ഞോട്ടെ.
2: വേഗം പറയൂ കേട്ടോ.
3: എന്റെ ഒരു സുഹൃത്തുണ്ട് സന്തോഷ് കുമാർ വട്ടിയൂർക്കാവ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കോവളത്തുള്ള കുഞ്ഞുമാഞ്ചേരൻ, കുഞ്ഞുമാഞ്ചേരനൊക്കെ, കിളിമാനൂർ രാജേഷ്, കോവളത്താണ് അശോകുമാർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി. പിന്നെ നേരത്തെ വിളിച്ച വിമല തോമസ്, അവർ എന്റെ ഒരു സുഹൃത്താണ്, അവർക്കും കൂടെ കാണട്ടെ.
2: ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം, യേശുദാസിന്റെ സ്വരമാധുരിയിൽ കേട്ടാലോ.
3: താങ്ക് യു, താങ്ക് യു സോ മച്,
2: താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ഹലോ, കാതൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ,
1: ആരാ വിളിക്കുന്നത്?
2: ജിജോ.
1: എവിടുന്നാ ജിജോ വിളിക്കുന്നത്?
2: കുന്നത്തുകാൽ എന്ന് പറയും, നെയ്യാറ്റിൻകര.
1: കുന്നത്തുകാൽ. ആ ഹാ ഹാ. നമുക്ക് വരുന്ന കൂടുതൽ കോളേഴ്സും ഈ പറഞ്ഞ പോലെ നെയ്യാറ്റിൻകര, ബാലരാമപുരം അങ്ങോട്ടുള്ള കോളേഴ്സാണ് കൂടുതലും കണക്ട് ആവുന്നത്. എന്താ, എന്തെങ്കിലും പ്രത്യേകിച്ച കാരണമുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും വിളിക്കുമ്പോഴും നെയ്യാറ്റിൻകര ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും കോള് കണക്ട് ആവുന്നത്. ശരി ജിജു, എന്താ ചെയ്യുന്നത്? എന്തോ ആ ഹാ ഹാ ഹാ, ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നത് അല്ലേ? ജിജു എന്ത് ചെയ്യുന്നു, പഠിക്കുവാണോ?
2: പഠിത്തം കഴിഞ്ഞു.

0: ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പോണില്ല കുറച്ച്
1: ദിവസമായിട്ട്. എന്താ പഠിച്ചേക്ക്, എന്താണ്?
0: ITC ഇലക്ട്രോണിക്സ്.
1: ശരി, ITC ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ പോവാണ്. ശരി, ഇന്ന് ജിജുവിക്ക് കേൾക്കുന്ന പാട്ട് ഏതാന്ന് പറയൂ.
0: എനിക്ക് വർണ്ണപ്പകത്തിലെ ദൂരെ മാമര കൊമ്പിൽ.
1: നല്ല പാട്ട്. ഇന്ന് എന്റെ മനസ്സറിഞ്ഞാണ് എല്ലാവരും പാട്ട് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ. വീട്ടിലാരൊക്കെയാ ഉള്ള ജിജുവിടെ?
0: വീട്ടിൽ അമ്മയും ചേച്ചിയുണ്ട്.
1: അമ്മയും ചേച്ചിയും അല്ലേ? അവരൊക്കെ റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണോ? എന്തോ എന്താ പറഞ്ഞ കേട്ടില്ല. ഓ അശ്ശരി അശ്ശരി. ഓക്കെ, അപ്പോ അമ്മയും ചേച്ചിയുമാണ് വീട്ടിലുള്ളത്.
0: യൂണിവേഴ്സലാണ് പഠിച്ചത്.
1: അവർക്ക് റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണോ അമ്മയും ചേച്ചിയൊക്കെ? കേൾക്കാണ്. അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട പാട്ടാണോ ജിജോ ചോദിച്ചേക്കുന്നത്? ശരി ശരി ശരി. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയേക്കുന്നത്. വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രയുടെ സ്വരം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് കേട്ടാലോ? അമ്മയ്ക്കും ചേച്ചിക്കും പപ്പയ്ക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം നമുക്ക്. എന്താ?
0: ശരി,
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, ശൈലജ. എന്തുണ്ട് ശൈലജ, വിശേഷങ്ങളൊക്കെ?
2: ഞങ്ങൾ രണ്ടു ഞാനും ഉണ്ട് വീട്ടില്.
1: സന്തോഷമായിട്ട് പോണോ? സന്തോഷമായിട്ട് പോകുന്നോ? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ശരി, അതിന്റെ ഒരു ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താ പറ്റിയ, വൈകിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലേ ശൈലജ? വൈകുന്നേരം ചായ ഒന്നും കുടിച്ചില്ലേ? എന്താണ് ഒരു
2: ക്ഷീണം?
1: അഞ്ചു മണി കഴിയും. കാതിലൊരു പാട്ട് കേട്ടതിന് ശേഷം മാത്രമേ ചായ കുടിക്കൂ അല്ലേ? നല്ല കാര്യം. അപ്പൊ ചായക്കാലം മധുരമുള്ള പാട്ട് ഇവിടെ പോകുമ്പോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചായ കുടിക്കുന്നത്? ഏത് പാട്ടാ കേൾക്കേണ്ടതെന്ന്? ആഹാ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ശൈലജ. കൃഷ്ണഭക്തയാണോ? കൃഷ്ണഭക്തയാണോ ശൈലജ? ആ ശരി, അതാണ് ഈ പാട്ട് ചോദിച്ചത്. ഇതായാലും നല്ലൊരു പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം. ചിത്ര പാടിയ പാട്ടല്ലേ? ഹസ്ബൻഡ് പേരെന്താണ്? അതെ, ബാലചന്ദ്രൻ. അപ്പൊ പുള്ളിക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം അല്ലേ? അപ്പൊ പാട്ട് കേട്ട് നീ ചായ ഉണ്ടാക്കോ. അഞ്ചു മണിക്ക് ചായ ഉണ്ടാക്കാനായിട്ട് കയറുള്ളൂ
2: അല്ലേ?
1: ശരി, അപ്പോ നമുക്ക് ഈ നല്ല പാട്ട് കേൾക്കാം. വിളിച്ചാൽ സന്തോഷം കേട്ടോ. ശരി.

0: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ധാരാ വിളിക്കുന്നത്. ഹലോ.
1: ഹലോ
0: ആ നമസ്കാരം, ധാരാ വിളിക്കുന്നത്.
1: ഞാൻ ജയലക്ഷ്മി വിക്രമൻ, മുട്ടടയിൽ നിന്ന്, തിരുവനന്തപുരം മുട്ടട.
0: ആ ജയലക്ഷ്മി വിക്രമൻ. ആ ഒരുപാട്
1: ഒരു സ്ഥിരം ശ്രോതാവാണ്.
0: ആ സ്ഥിരം ശ്രോതാവാണ്.
1: വിളിച്ചാലും കിട്ടൂല, പൂക്കോടെ പാട്ട് വെച്ച് തരൂല, പരാതിയേ ഉള്ളു എനിക്ക്.
0: അതാണ് സങ്കടം പറയാനാണോ ഇന്ന് വിളിച്ചത്? കാതലൊരു പാട്ടിൽ കിട്ടിയ സന്തോഷമല്ലേ നമുക്ക് കാണിക്കേണ്ടത്?
1: സന്തോഷമുണ്ട്, 4-5 കൊല്ലം കൂടിയിട്ടായിട്ട് കിട്ടുന്നത്.
0: അപ്പോ ഇന്ന് ഇന്ന് പോയൊരു ലോട്ടറി ഒക്കെ എടുക്കും, എന്തായാലും അടിക്കും.
1: ഞാൻ സ്ഥിരം റേഡിയോയുടെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കും അല്ലേ?
1: റിട്ടയർ ചെയ്തിട്ട് തന്നെ 10-15-16 കൊല്ലമായി.
0: എവിടെ വർക്ക് ചെയ്തിരുന്നേ?
1: അപ്പം ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു.
0: അപ്പൊ അന്ന് മുതൽ റേഡിയോ കൂട്ടുന്നുണ്ട് അല്ലേ?
1: ആ പാട്ടാണ് കൂട്ട്, ഒറ്റയ്ക്കേ ഉള്ളു, കുച്ചിമോ മാത്രമേ ഉള്ളു കൂട്ടിന്.
0: അപ്പോ നമ്മുടെ ആകാശവാണി അനന്തപുരി FM-ന്റെ പരിപാടികളാണ് കേൾക്കാറുള്ളത്?
1: അതെ അതെ, അത് തന്നെ മെയിൻ ആയിട്ടുള്ളത്. പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: അത് ശരി. അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കും?
1: എല്ലാ പരിപാടിയും കേൾക്കും. റെയർ ആയിട്ടുള്ള പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, പക്ഷെ അത് വെക്കാറില്ല.
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് കേൾക്കേണ്ടത് പിന്നെ
0: നല്ലൊരു പാട്ട്, യാത്രയായി തുടങ്ങുന്ന പാട്ട്. ആ നല്ല പാട്ട്,
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: കാവാലത്തിന്റെ വരികളാണ്, രവീന്ദ്രന്റെ സംഗീതമാണ്. ശരി ശരി ശരി. അപ്പോ കൊച്ചുമോനാണോ ഈ പാട്ട് സമർപ്പിക്കുന്നത്?
1: അതെ അതെ.
0: എന്താ കൊച്ചുമോന്റെ പേരെന്താണ്?
1: മോന്റെ പേര് വിഘ്നേഷ്.
0: വിഘ്നേഷ്. അപ്പോ ആ ശരി. അപ്പോ വിഘ്നേഷിനോട് പ്രത്യേക അന്വേഷണം പറയാ കാതിലൊരു പാട്ടിന്റെ. ആ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം. അപ്പോ സങ്കടമൊന്നും വിചാരിക്കണ്ട, ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴല്ലേ കിട്ടുന്നത്. നമ്മൾ ഒരുപാട് കോളേഴ്സ്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നതല്ലേ. അപ്പോ
1: ഓ
0: സാറില്ല, നമ്മുടെ റേഡിയോയുടെ ബലം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള ശ്രോതാക്കളല്ലേ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ സങ്കടം നമ്മൾ കേൾക്കാതിരിക്കുന്നത്? എന്തായാലും സന്തോഷം, നല്ലൊരു പാട്ട് നമുക്ക് കേട്ടാലോ ഒരുമിച്ച്.
1: ശരി.
0: താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, കാതിലൊരു പാട്ടാണ്.
1: ഹലോ,
0: ആ
1: സാറേ
0: ആരാ
1: ഞാൻ
0: വിളിക്കുന്നത്?
1: പാട്ട് ചോദിച്ചിരുന്നു. സാറേ, ഞാൻ ചോദിച്ച പാട്ടില്ല, അതിന് പകരം വേറൊരു പാട്ട് ചേരാന്ന് പറഞ്ഞ്.
0: ആരാ വിളിക്കുന്ന, പേര് പറയാമോ?
1: എന്റെ പേര് ഗിരിജ,
0: ഗിരിജ.
1: വഞ്ചിരുന്നാന്ന് വിളിക്കണം, ആലങ്കോട് വഞ്ചിരി.
0: ആലങ്കോട് വഞ്ചൂര് നിന്ന്. ആ ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഗിരിജ?
1: ഞാൻ ദാസേട്ടന്റെ ഒരു പഴയ പാട്ടാണ് ചോദിച്ചത്,
0: ആ
1: അപ്പൊ അതില്ല എന്ന് പറഞ്ഞ്.
0: ആ വേറെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇഷ്ടപ്പെട്ട ഈ പാട്ട് വെച്ചെന്നാ മതി.
0: ഏത് പാട്ടാണ്?
1: സിനിമ അറിഞ്ഞൂടാ പേര്.
0: യേശുദാസ് പാട്ട് ഇഷ്ടമുള്ള പാട്ട് വെച്ചാ മതിയോ?
1: ഓ ഓ
0: ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഗിരിജയുടെ?
1: ഓ ശരി.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാനും എന്റെ കൊച്ചു മോനും. മോള് ഒരു സ്ഥലത്ത് ജോലിക്ക് ഇരിക്കണേ, ആഴ്ചയിലൊക്കെ വരുള്ളൂ. ഓ,
0: മോന് സ്കൂളിൽ പഠിക്കുവാണോ? സ്കൂളിൽ പഠിക്കുവാണോ കൊച്ചുമോൻ?
1: കൊച്ചുമോൻ 10ാം ക്ലാസ്സില്.
0: പത്താം ക്ലാസ്സിൽ പഠിക്കും.
1: പനിയായിട്ട് കിടക്കണ. ഓ ഓ
0: അത് ശരി. അപ്പോ നമ്മുടെ ആകാശവാണിയിൽ പാട്ടൊക്കെ കേൾക്കാറുണ്ട് എപ്പോഴും അല്ലേ?
1: ഓ, ഞാൻ രാവിലെ റേഡിയോയ്ക്ക്, വൈകിട്ടൊരു രാത്രി ഉറങ്ങുന്നവരെ റേഡിയോ കേൾക്കുന്നത്,
0: ഫുൾ ടൈം പാട്ടാണ് കേൾക്കുന്നത്.
1: ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ എന്തായാലും വിളിച്ച ഉടനെ കിട്ടിയല്ലോ, കണക്ട് ആയി. നല്ലൊരു പാട്ട് കൊടുക്കാം നമുക്ക് എന്തായാലും. ഓക്കെ
1: ഓ, സോറി. ഓ
0: ഓക്കെ ഗിരിജ, താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ. ഓ.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. കാതിലൊരു പാട്ടാണ്, ഇതാരാ വിളിക്കുന്നത്?
1: ഞാൻ പാറശ്ശാല വത്സലം.
0: പാറശ്ശാലയിൽ നിന്ന്?
1: വത്സലം
0: വത്സലം. ശരി ശരി, ഏത് പാട്ടാ വത്സലത്തിന് കേൾക്കേണ്ടത്?
1: ഞാൻ ദേവദാരം പൂത്ത് മനസ്സിൻ താൽവരയിൽ.
0: പി സുശീല പാടിയ പാട്ട് അല്ലേ?
1: നല്ലൊരു സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചത്.
0: എന്താണ് മനസ്സിന് ഇത്ര സന്തോഷം?
1: മോയ് ഒരു 10 വർഷം കൊണ്ടൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ആണോ?
1: അതിപ്പോ റിലീസായി തിയേറ്ററിൽ ഓടി.
0: അതിന്റെ സന്തോഷമാണ്. ഏത് പടമാണ് ഇപ്പൊ തിയേറ്ററിൽ വന്നത്?
1: അരയനും അമരക്കാരനും.
0: ഓ, ഐശ്വര്യ ഐശ്വര്യ. നമ്മുടെ ഇന്ദ്രൻസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോ തിയേറ്ററിൽ പൊക്കോണ്ടിരിക്കുകയാണ് ആ സിനിമ.
1: ഒരാഴ്ച കൊണ്ട് തിയേറ്ററിൽ ഓടുന്ന സന്തോഷം വന്നപ്പോഴത്തേക്ക് ഒന്ന് വിളിച്ച് പിന്നെ ഈ പാട്ട് ചോദിക്കാന്ന് വിചാരിച്ചു.
0: ശരി, എന്തായാലും ഈ പാട്ട് പോലെ തന്നെ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ അല്ലേ ഈ സിനിമ പുറത്തിറങ്ങിയപ്പോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പൂവണിഞ്ഞിരിക്കുന്നത്. മകനാണോ സംവിധാനം ചെയ്തേക്കുന്നത്?
1: എന്തോ
0: മകനാണോ സംവിധാനം ചെയ്തിരിക്കുന്നത്?
1: കേട്ടില്ല.
0: മകന്റെ പേരെന്താണ്? മകന്റെ പേരെന്താണ്?
1: പടത്തിന്റെ പേരോ?
0: മകന്റെ പേരെന്താ? മകന്റെ പേര്? വിൽഫ്രണ്ട്. പുള്ളിയാണ് ഡയറക്ട് ചെയ്തേക്കുന്നത് അല്ലേ?
1: പുള്ളിയാണ് ഡയറക്ടർ.
0: എന്നിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടോ?
1: കണ്ടു.
0: എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാതിലൊരു പാട്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ള അപ്പോ?
1: വീട്ടില് ഡയറക്ടർ മോയ് വിൽഫ്രണ്ട്, അവന്റെ ഭാര്യ, 2 മക്കള്, പിന്നെ ഇളയ മോൻ വിജോയി, പിന്നെ ഒരു മോളുണ്ട്, മോളെ അയച്ചു, അവർക്ക് 2 കുട്ടികളുണ്ട്.
0: ശരി, അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു.
1: സന്തോഷമായിട്ടിരിക്കും, ഇപ്പോഴാണ് സന്തോഷം വന്നത്.
0: ശരി ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആ സന്തോഷം ഒന്നുകൂടി ഇരട്ടിയാവട്ടെ. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം ഈണം പകർന്ന്, പി സുശീല പാടിയ പാട്ട് എങ്ങനെ നീ മറക്കുമെന്ന ചിത്രം കേൾക്കാം. ഈ ഗാനം എനിക്ക് തോന്നുന്നു അവസാനത്തെ കോളറാണ് താങ്കളുടേത് കേട്ടോ.
1: അതെ.
0: ശരി, താങ്ക് യു ഫോർ കോളിംഗ്.
1: ശരി, ഓക്കെ ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, പി സുശീല പാടിയ ഗാനത്തോടെ ഇന്നത്തെ കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഒരുപാട് നല്ല ഗാനങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു, ഒരുപാട് സന്തോഷം. പരിപാടിയിൽ പങ്കെടുത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഏവർക്കും ശുഭസായാഹ്നം.

ആകാശവാണി, സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ വിശ്വസനീയ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിന്റെ വികസനത്തിന് വേണ്ടത് സമഗ്ര പരിഷ്കരണം.

കാര്യങ്ങളാണെന്നും അധികാരത്തിലേറി 120 ദിവസം കൊണ്ട് തന്നെ ഈ പ്രക്രിയയ്ക്ക് സർക്കാർ തുടക്കമിട്ടതായും മുഖ്യമന്ത്രി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് മൂലം കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. സ്വച്ഛത ഹി സേവ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാനും ഇന്ന് തുടക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി. തച്ചങ്കരിക്ക് 4 വർഷം തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഈ മാസം 26 നടക്കുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ. ഇതുവരെ വിറ്റഴിച്ചത് 76,85,650 ടിക്കറ്റുകൾ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ദിവസത്തിന്റെ തിരക്കുകൾ പതിയെ അകലുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ മനോഹരമായ ഒരു സഹനം കൂടെ ഈ വൈകുന്നേരത്തിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ പ്രിയ റേഡിയോ കൂട്ടുകാരൻ അനന്തപുരി FM.

വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന പ്രാസംഗികരെ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അത്തരത്തിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ടുള്ള ഒരു പാട്ടായാലോ? ഈ സന്ധ്യയിലെ ചലച്ചിത്ര ഗാനങ്ങൾ അതുപോലുള്ള ഒരു ഗാനവുമായി നമുക്ക് ആരംഭിക്കാം.

0: ജിസ് ജോയ് എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി, അൻവർ സാദത്ത് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സൺഡേ ഹോളിഡേ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ
6: 8590179986.
7: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
8: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
9: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
10: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ചടുലമായ സംഗീതത്തിനൊപ്പമുള്ള പാട്ട്, വ്യത്യസ്തമായ ആലാപനം, കൂടെ ഹിന്ദി വാക്കുകളും. ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വിജയ് യേശുദാസ്, സിയാ ഉൽ ഹക്ക്, ബിബി മാത്യു, ഹരിത ബാലകൃഷ്ണൻ. ഗാനരചന ഡോക്ടർ മധു വാസുദേവ്. സംഗീതം ഫോർ മ്യൂസിക്സ്. ചിത്രം ബ്രദേഴ്സ് ഡേ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെക്കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: കല്യാണത്തെ കുറിച്ച് ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂട്ടുകാർ കൂടെ ചേരുമ്പോഴോ കല്യാണം കളറായി കിടുവായി പൊളിയായി കൊലമാസമാകും. ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, രാശ്മിയും കുട്ടരും പാടിയ ഗാനം, ചിത്രം ചങ്ക്സ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ജാസി ഗിഫ്റ്റ്, റിമി ടോമി, അൻവർ സാദത്ത്, അഫ്സൽ, ഇവരുടെ പാട്ട് എല്ലാം തന്നെ നമുക്കിഷ്ടമാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടിയാലോ? മത്താപ്പൂ കത്തി മുത്തുകൾ പൊഴിയുന്നത് പോലാകും അല്ലേ? ചിത്രം ബൽറാം വെസ് താരാദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: ഇനി ഷൈലോക്ക് എന്ന ചിത്രത്തിലെ ഗാനം. മിക്കവാറും തമിഴ് പാട്ടുകളിൽ കേൾക്കാറുള്ള ഒരു നടപ്പും സിരിപ്പും തിമിറും കുരലും എല്ലാം ഈ പാട്ടിലുണ്ട്. വിവേകായുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, നാരായണി ഗോപൻ, നന്ദാജി ദേവൻ, ശ്വേത അശോക് എന്നിവർ പാടിയ ഗാനം.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു ഗാനം കേട്ടാലോ? ആ ശബ്ദം വിനീത് ശ്രീനിവാസിന്റെയും. കേൾക്കാൻ തന്നെ കൊതിയാകുന്നു അല്ലേ? മകന്റെ അച്ഛൻ എന്ന ചിത്രത്തിലെ ഗാനം, അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ആരുടെയെങ്കിലും പേര് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ അനവധിയുണ്ട് അല്ലേ? ദാ ഈ പാട്ട് കേൾക്കൂ. നിങ്ങളുടെ പേരാണോ ഇത്? ഗോൾ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, സംഗീത് ജോബ്, അജയ്, നിതീഷ് എന്നിവർ പാടിയ ഗാനം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

ശ്രേയാ ഘോഷാലിൻ്റെ ആലാപനം ഒരു തനി നാടൻ മലയാളി പാടുന്നത് പോലെ തന്നെയാണ്, ശരിയല്ലേ? നല്ല ഇമ്പമാർന്ന പതിഞ്ഞ താളത്തിലുള്ള പാട്ടായാലും ദാ ഇതുപോലുള്ള നാടൻ ഫീലുള്ള ഫോക്ക് മെലഡി ആയാലും ഉച്ചാരണത്തിൻ്റെ ഭംഗി കൂടുകയുള്ളൂ. ശ്രേയാ ഘോഷാലിനോടൊപ്പം യാസിൻ നിസാർ, ടിപ്പു എന്നിവർ പാടിയ ഗാനം ചിത്രം കസിൻസ്, ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട്.

0: കാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

0: കൈതപ്രം എഴുതി, ജയചന്ദ്രൻ സംഗീതം നൽകി, ഫ്രാങ്കോ ജോൾസ്ന എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വെള്ളി നക്ഷത്രം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വീണ്ടും 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നും വിലയും വിപണിയും നേടിത്തരുന്നവയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസൃതമായി മികച്ച വിളവ് ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്കെന്നും ലാഭകരമായി ചെയ്യാവുന്ന കൃഷികളിലൊന്നാണ്. ഇന്ന് നമുക്ക് പ്രധാന സുഗന്ധവ്യഞ്ജന ഇനങ്ങളിൽ ഒന്നായ മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നടീൽ രീതികളെയും

0: വിപണന സാധ്യതകളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാം. മഞ്ഞലിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതി ബി എസ് ആണ്. നമസ്കാരം സ്വാതി.
1: നമസ്കാരം.
0: ഏറെ ഔഷധ ഗുണവും രോഗപ്രതിരോധ ശേഷിയുമുള്ള മഞ്ഞലിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. ആമുഖമായി അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
1: തീർച്ചയായും. കുരുമുളകും ഇഞ്ചിയും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനം തന്നെയാണ് മഞ്ഞൾ. ഏകദേശം ഇന്ത്യയിൽ ശരാശരി 130,000 ഹെക്ടറോളം കൃഷിസ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. മഞ്ഞൾ കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. സൗന്ദര്യവർദ്ധക വസ്തുവായും വസ്ത്രങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഒരു വസ്തുവായും ഔഷധ സസ്യമായും ഒക്കെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നവയാണ്. കേരളീയരുടെ അടുക്കളയിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. കറികൾക്ക് നിറവും രുചിയും പകരുന്നതോടൊപ്പം ആരോഗ്യത്തിനും മഞ്ഞൾ ഗുണം ചെയ്യുന്നുണ്ട്. മഞ്ഞളിലെ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ ഉപയോഗിച്ച് ശുദ്ധമായ മഞ്ഞൾപ്പൊടി തയ്യാറാക്കാനും അത് വിപണിയിൽ വളരെ ലാഭം കർഷകർക്ക് ഉണ്ടാക്കിക്കൊടുക്കാനും പറ്റുന്നവയാണ്. കൂടാതെ അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ ഉപയോഗിക്കാവുന്നതുമാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, അതിന്റെ നടീൽ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
1: പൊതുവെ ആദ്യത്തെ വേനൽ മഴ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ മാസമാണ് മഞ്ഞൾ നടുന്നതിന് ഏറ്റവും അനുയോജ്യം. കീടരോഗബാധയില്ലാത്തതും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതുമായ വിത്താണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സാധാരണ കർഷകരിൽ നിന്നുമുള്ള വിത്തും നടീലിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കിട്ടുന്ന വിത്തിൽ മാലകൾ കുറവാണെങ്കിൽ നനഞ്ഞ വൈക്കോൽ കൊണ്ട് മൂടി നല്ലവണ്ണം മുളപ്പിച്ചെടുത്തതിന് ശേഷം നടുന്നതായിരിക്കും നല്ലത്. 1 മീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ ഉയരത്തിലും സൌകര്യപ്രദമായ നീളത്തിലും നമുക്ക് വാരങ്ങൾ തയ്യാറാക്കാം. വാരങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു 1.5 മീറ്റർ നീളമെങ്കിലും അകലം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നീർവാർച്ചയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. ഏകദേശം 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാരം നടാൻ 750 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നടീൽ വസ്തു നമുക്ക് വേണ്ടിവരും. ഹെക്ടർ 1-ന് 40 ടൺ എന്ന തോതിലാണ് കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമ്മൾ അടിവളമായി ചേർത്ത് കൊടുക്കേണ്ടത്. എടുത്ത വാരങ്ങളിൽ 25x25 സെന്റിമീറ്റർ അകലത്തിൽ ചെറുകുഴികളെടുത്ത് മഞ്ഞൾ വിത്ത് നടണം. നടുന്ന സമയത്ത് 25 ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ഓരോ കുഴിയിലും ഇട്ട ശേഷം മണ്ണുമായി നമുക്ക് കൂട്ടിക്കലർത്തണം. അതിനുശേഷം വിത്ത് നമുക്ക് കുഴിയിൽ നടാം. നല്ലതുപോലെ അഴുകിയ കാലിവെള്ളത്തിലോ കമ്പോസ്റ്റിലോ 1 ടണ്ണിന് 1 കിലോഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ കലർത്തിയതിനു ശേഷം 10 ഗ്രാം തോതിൽ ഓരോ കുഴിയിലും ഇട്ടതിനു ശേഷം കുഴി മൂടണം.
0: ഏതൊരു വിളയുടെയും വളർച്ചയുടെയും വിളവിന്റെയും അടിസ്ഥാനം അതിന്റെ വളപ്രയോഗമാണ്. ഇപ്പൊ മഞ്ഞളിന്റെ നടീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, തുടർന്നുള്ള വളപ്രയോഗം എങ്ങനെയാണ്?
1: മഞ്ഞൾ നട്ടതിനു ശേഷം ഹെക്ടർ 1-ന് 40 ടൺ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം. നട്ട ഉടനെ തന്നെ 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ പച്ചിലയോ കരിയിലോ ഉപയോഗിച്ച് നമുക്ക് വാരങ്ങളിൽ പുതയിടാം. മഴ സമയത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനും പുതയിടുന്നത് സഹായിക്കും. 50 ദിവസത്തിന് ശേഷം 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ വീണ്ടും പുതയിടണം. ഓരോ പുതയിടലിന് ശേഷവും വാരങ്ങളിൽ ചാണകക്കുഴമ്പ് ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും പോഷകലഭ്യത കൂടുകയും ചെയ്യും. കളകൾ വരുന്നതനുസരിച്ച് അവ നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്ത കളകളെ നമുക്ക് പുതയിടലിനായും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ജൈവകൃഷി അവലംബിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ഈ മഞ്ഞൾ നട്ട് എത്ര മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: നടുന്ന ഇനമനുസരിച്ചാണ് മഞ്ഞളിന്റെ വിളവെടുപ്പ്. ഇനമനുസരിച്ച് നമുക്ക് 7 മുതൽ 9 മാസം വരെയുള്ള കാലയളവിൽ മഞ്ഞൾ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും കരിഞ്ഞുണങ്ങിയാൽ മഞ്ഞൾ നമ്മൾക്ക് പറിച്ചെടുക്കാം. വിളവെടുത്ത ശേഷം മണ്ണും വേരും നീക്കി മഞ്ഞൾ സംഭരിച്ചു വെക്കാവുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞളിന്റെ നടിയിലും വളപ്രയോഗമൊക്കെ പറഞ്ഞല്ലോ, മഞ്ഞൾ നടുന്നതിനുള്ള മേൽത്തരം വിത്തുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ളത്?
1: കേരള കാർഷിക സർവകലാശാലയും ISR പ്രാദേശികമായി പുറത്തിറക്കിയ ചില വിത്തിനങ്ങളും നമുക്ക് ലഭ്യമാണ്. അവയിൽ ചിലതാണ് സുവർണ, സുഗുണ, പ്രതിഭ, സുദർശന, പ്രഭ, ആലപ്പി സുപ്രീം, കേദാരം, രംഗ, രശ്മി തുടങ്ങിയവ. ഇതുകൂടാതെ നമുക്ക് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന മുന്തിയനം വിത്തുകളും ഉപയോഗിക്കാവുന്നതാണ്.
0: അപ്പൊ ഈ നടീൽ വസ്തുക്കൾ കർഷകർക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്?
1: കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും സർക്കാർ അംഗീകൃതമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും വിവിധ ഫാമുകളിലും നമുക്ക് ഈ മുന്തിയനം വിത്തുകൾ ലഭിക്കുന്നതാണ്.
0: ഇപ്പൊ മഞ്ഞൾ കൃഷി നടത്തുന്ന ഒരു ചെറുകിട കർഷകൻ മഞ്ഞൾ

0: വിളവെടുത്തു കഴിഞ്ഞാൽ സംസ്കരണം നടത്തിയല്ലേ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സംസ്കരണ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
1: മഞ്ഞൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ യാതൊരു രാസവസ്തുക്കളും ചേർക്കാൻ പാടില്ല. ശുദ്ധജലമാണ് മഞ്ഞൾ തിളപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. ചെമ്പോ നാഗത്തകിടോ കൊണ്ടുള്ള പാത്രമോ മൺപാത്രമോ മഞ്ഞൾ തിളപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ മൂടുന്നതുവരെ വെള്ളമൊഴിച്ച് 45 മുതൽ 60 മിനിറ്റ് നേരം തിളപ്പിക്കണം. മഞ്ഞൾ പറിച്ചെടുത്ത ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വാട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ വേവിച്ചെടുത്ത മഞ്ഞൾ 5 മുതൽ 7 സെന്റിമീറ്റർ കനത്തിൽ സിമന്റ് തറയിൽ നിരത്തി വെയിലത്തുണക്കിയെടുക്കണം. രാത്രി സമയമാവുമ്പോൾ നമ്മളീ മഞ്ഞൾ കൂനകൂട്ടി വെക്കണം. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞൾ ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മഞ്ഞൾ പരുപരുത്തതും നിറം കുറഞ്ഞതുമായിരിക്കും. യന്ത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ അവയെ മിനുസപ്പെടുത്തിയെടുക്കാവുന്നതാണ്. മഞ്ഞൾ സംസ്കരിക്കുന്ന സമയത്ത് അവ വെയിലത്തുണക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ നമുക്കവയെ ഡ്രയർ വഴി ഉണക്കിയാൽ ഗുണമേന്മയുള്ള മഞ്ഞൾ ലഭിക്കുന്നതാണ്. 10 കിലോഗ്രാം പച്ചമഞ്ഞൾ സംസ്കരിക്കുമ്പോൾ ഏതാണ്ട് 2-2.5 കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ലഭിക്കുന്നത്.
0: പൊതുവേ ഈ മഞ്ഞൾ കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണോ?
1: തീർച്ചയായും ലാഭകരം തന്നെയാണ്. മഞ്ഞൾ നേരിട്ട് വിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് സംസ്കരിച്ച് മഞ്ഞൾ പൊടിയായി വിപണിയിൽ എത്തിക്കുന്നതാണ് കർഷകർക്ക് ലാഭകരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാഭം ഇരട്ടിയിലധികമാണ്.
0: നാം നിത്യേന ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും നടീലിനെയും സംസ്കരണത്തെയും കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നേരം ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞുതന്ന വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതിക്ക് നന്ദി. ഞാറ്റുവേലയിൽ ഇനി പഴമൊഴിച്ചെപ്പിൽ ഇന്ന് തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
2: ഏതോ ശുദ്ധ ഗ്രാമീണനായ ഒരു പഴവന്റെ മനസ്സിൽ ഉരുവം കൊണ്ട അർത്ഥസമ്പുഷ്ടവും അതേസമയം കൃഷിയോടും ഭക്ഷണത്തോടും അലിഞ്ഞു ചേർന്നതുമായ ഒരു നാട്ടുപഴമൊഴിയാണിത്. തവിടും ചക്കരയും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം എന്ന രുചിദായകവും പോഷകപ്രധാനവുമായ ഒരു പലഹാരത്തെ നടുവിൽ നിർത്തിയാണ് ഈ പഴമൊഴി സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്പുകുമ്പളത്തും വില്ലി ചേപ്പാട്ടും എയ്യാനുള്ളവൻ അയ്യന്തോളും എന്ന പഴഞ്ചൊല്ലിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ചൊല്ലാണിത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാവുകയും അത് സമയത്ത് നടക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നത്. ഒന്നൊത്തുവരുമ്പോൾ മറ്റൊന്നൊക്കാതെ വരിക എന്ന് സാരം. ഉരലിൽ നെല്ലുകുത്തിയെടുക്കുമ്പോൾ അതിന്റെ തവിട് നമുക്ക് വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് ചുവന്ന അരിയുള്ള പഴയ നാടൻ നെല്ലിനങ്ങളുടെ തവിടിന് സവിശേഷമായ നിറവും മണവും രുചിയുമാണുള്ളത്. മാത്രമല്ല ഈ തവിട് ഏറെ പോഷക സമ്പുഷ്ടവുമാണ്. ധാതുക്കളാലും ജീവകങ്ങളാലും വളരെയേറെ സമ്പന്നം. ഇതിൽ നിന്നാണ് ഔഷധ സമാനമായ തവിടെണ്ണ നിർമ്മിച്ചെടുക്കുന്നതും. സ്മൃതിഗന്ധികൾ പൂക്കുന്ന ബാല്യകാലത്തിന്റെ രുചിപ്പെരുമയിൽ ഈ തവിടും ചക്കര അഥവാ കരിപ്പെട്ടിയും ലേശം തേങ്ങാ ചിരകിയതും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം കഴിച്ചത് ഇന്നും നാവിൻ തുമ്പിലെ പകരം വയ്ക്കാനില്ലാത്ത സ്വാദായി ബാക്കി നിൽക്കുകയാണ്. ഈ തവിടപ്പമാണ് ഇവിടെ പഴമൊഴിയിലെ പരാമർശവും. നാടൻ നെല്ലിന്റെ തവിട് കിട്ടുമ്പോൾ ചക്കര അഥവാ കരിപ്പെട്ടി ഉണ്ടാകില്ല. ഇത് രണ്ടും കൂടി ഒത്തുവരുമ്പോൾ അത് യഥാവിധി ഉപയോഗപ്പെടുത്തി തവിടപ്പമുണ്ടാക്കി കഴിക്കുവാൻ ആളുണ്ടാകില്ല. തവിടും ചക്കരയും എന്നത് പ്രതീകങ്ങളായി മാത്രം കണ്ടാൽ മതി. നമ്മുടെ നിത്യജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങളോട് ചേർത്ത് വയ്ക്കാവുന്ന ഇങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. കൃഷിയുടെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ് ഈ പഴമൊഴി. ഏതൊരു കൃഷിയുടെ കാര്യത്തിലും ആദ്യം വേണ്ടത് 3 മായാണ്: മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് 3 ഉണ്ടാവുക എന്നതാണ് കൃഷിയോട് മമതയുള്ള ഏതൊരാൾക്കും ആദ്യം ഉണ്ടാവേണ്ടത്. ആവശ്യത്തിന് കൃഷിയോഗ്യമായ സ്ഥലമുണ്ട്, ജലസേചന സൗകര്യമുണ്ട്, വിൽപ്പനയ്ക്കുള്ള സംവിധാനവുമുണ്ട്. എല്ലാമുണ്ടെങ്കിലും മണ്ണിലേക്കിറങ്ങുവാനുള്ള മനസ്സും ഒരു തൈ നട്ടു നനച്ചു വളർത്തുവാനുള്ള മനോഭാവവുമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത്

0: മലയാളി സമൂഹത്തിന് കൃഷിയോട് ഹൃദയപക്ഷം ചേർന്ന താല്പര്യമുണ്ടെങ്കിലേ ഏത് കാർഷിക പദ്ധതിയും മണ്ണിൽ വേരൂടൂ. എന്നാൽ അധ്വാനിക്കുവാനും മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുവാനും മനസ്സും മനോഭാവവുമുള്ള ഒരാളിനെ സംബന്ധിച്ച് സ്വന്തമായി കൃഷി ചെയ്യുവാൻ ഭൂമിയില്ലാത്ത അവസ്ഥയുണ്ടായാലോ? അപ്പോഴും ഈ പഴഞ്ചൊല്ല് പ്രസക്തം തന്നെ. എല്ലാം കൂടി ഒത്തുവന്നാലേ വിചാരിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യവും നടക്കൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പഴമൊഴിയുടെ സാരാംശം. അരിനാഴിയേ ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്നു വേണം എന്ന പ്രയോഗവും ഇതിനോട് ചേർത്ത് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. പോയ കാലത്തിൻ്റെ ഗ്രാമീണ ശാലീനതയുള്ള ഹൃദ്യവും സരളവും താളാത്മകവുമായ ഇത്തരം പഴമൊഴികൾ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് ഏറെക്കുറെ അന്യമാവുകയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പഴമൊഴികൾ കേൾക്കാനുള്ള സാധ്യതയും നന്നേ കുറഞ്ഞിരിക്കുന്നു. ഈ പഴമൊഴികളുടെയൊക്കെ വേരുതേടിപ്പോയാൽ ഈ വിധ പഴമൊഴികളുടെയൊക്കെ ഞാറ്റടി കൃഷിയും കൃഷിയോട് ചേർന്ന ജീവിതവുമായിരുന്നു എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കങ്ങളും വിലയിരുത്തലും അവശ്യം ആവശ്യമാണെന്ന ഉദ്ബോധനം കൂടിയാണ് ഈ പഴമൊഴി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുൻകൂട്ടിയുള്ള ആലോചനയും ആസൂത്രണവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പ്രവർത്തികളാകട്ടെ അതിനതിൻ്റെതായ അപാകതകൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ പഴഞ്ചൊല്ല് നമ്മളോട് പറയുന്നുണ്ട്. ഈ പഴമൊഴിയെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് ഇതിൻ്റെ പദവിന്യാസവും പ്രാസവും തന്നെയാണ്. മനോഹരമായ ഒരു കവിതാശകലം പോലെ ബിംബസൃഷ്ടിയിലൂടെയും ഏതൊരാളിൻ്റെയും മനസ്സിൽ അർത്ഥതലങ്ങളേറെയുള്ള ഈ പഴമൊഴി മായാതെ മറയാതെ നിൽക്കും.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത്, തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വയോജന പരിചരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വയോജന പരിചരണ കോഴ്സുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരള റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് മൂലം കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. അപകട മരണത്തിനും അപകടത്തിൽ അംഗവൈകല്യം സംഭവിക്കുമ്പോഴുമാണ് നിലവിൽ ഇൻഷുറൻസ് ഉള്ളത്. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും.

മെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇന്ന് തുടക്കം. ഈ മാസം 27 പരമ്പരയിലെ ആദ്യ മത്സരം. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസിന് 8 മണിക്ക്.

ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, അക്വാപോണിക്സ്, അറിയേണ്ടതെല്ലാം, ഡോക്ടർ അൻസാർ സിപിയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ടി ആർ സുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിദ് ഭാരഗറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത്, 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 നമസ്തേ ആനന്ദപുരി. ഇതിൽ ഉഷമലരി എം ഗോവിന്ദൻ എഴുതിയ മൌലികം എന്ന കവിത ആലാപനം നന്ദ ഹരികുമാർ, ഉദയഗീതം സ്വലാഹ് റഹ്മാൻ, നിസാർ, അസ്ന എന്നിവർ പാടിയത്, പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ ആനന്ദപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലെന്ന്. 7:15 ആരണ്യകം, ആയരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം, സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 144 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ മലമേൽ പാറ, 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, അമിത രക്തസമ്മർദ്ദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും, ഡോക്ടർ ആനന്ദ് എ ജെ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ, 1:00 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശ ഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 മഴവില്ല്, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജയശ്രീ എസുമായി അഭിമുഖം, 9:00 ഗസൽ, 9:30 സംഗീതസുധ, മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത്,

പതിനൊന്ന് അഞ്ച് മുതൽ വിവിധ് ഭാരതിയറിലെ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പ്രിയ ശ്രോതാക്കളെ, ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം എങ്ങനെ നീ മറക്കും.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
5: കന്മദം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് സന്ധ്യാഗീതത്തിന്റെ സമയം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
2: ഭാരത് കി ക്വാർട്ടർലി GDP റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹൈ.
1: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600 ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40 ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30 മന്ത്രി

0: പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ് ഇ ബി. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിൽ 74,314 നിഫ്റ്റി 53 പോയിന്റ് ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ കെഎസ്ആർടിസിയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി സി പി ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും കെഎസ്ആർടിസിയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗതമന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, സി എസ് ആർ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടി വീണ്ടും നാളെ വൈകുന്നേരം 6:20.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
4: വയലും വേടും.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വിത്തിന്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ അത് വളക്കൂറുള്ള മണ്ണിൽ തന്നെ വീഴണം. പാറപ്പുറത്ത് വീണാൽ അത് നശിച്ചു പോകും. അതുപോലെ നിങ്ങളുടെ കഴിവിനെയും നന്മയെയും അംഗീകരിക്കുന്ന മനുഷ്യരുടെ കൂടെ മാത്രം നിൽക്കുക. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇനി പരിപാടിയിൽ അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. ഡോക്ടർ അൻസർ സീപ്പി നടത്തുന്ന പ്രഭാഷണം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി

0: ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിൽ പുതിയ സാധ്യതകൾ തേടേണ്ടത് അനിവാര്യമാണ്. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് ചെയ്യാൻ കഴിയുമോ? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്നതിനൊപ്പം മത്സ്യങ്ങളെയും വളർത്തിയെടുക്കാൻ സാധിക്കുമോ? ഇതിന് ഉത്തരം നൽകുന്ന ഒരു നൂതന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. വീട്ടുമുറ്റത്തോ ടെറസിലോ ചെറിയൊരു യൂണിറ്റായി തുടങ്ങാൻ കഴിയുന്ന ഈ കൃഷിരീതി ഇന്ന് യുവാക്കളുടെയും നഗര കർഷകരുടെയും ഏറെ ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ എന്താണ് അക്വാപോണിക്സ്? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ വിളകൾ വളർത്താം? എത്രമാത്രം ചെലവ് വരും? അക്വാപോണിക്സ് വരുമാനം കണ്ടെത്താൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങൾ നമുക്കിനി വിശദമായി അറിയാം. അക്വാപോണിക്സ് അറിയേണ്ടതല്ല. ഇതേക്കുറിച്ച് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി സംസാരിക്കുന്നു.
3: അക്വാപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഈ അക്വോ ആൻഡ് പോനോസ് എന്നുള്ള ഒരു രണ്ട് വാക്ക് എന്നാണ്. അതായത് അക്വാകൾച്ചറും അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി കൃഷിയും ഒന്നിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു രീതി, അതാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത മത്സ്യകൃഷി പ്ലസ് പച്ചക്കറി കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റീസർക്കുലേറ്ററി സിസ്റ്റമാണ്. അതായത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം. കൂടാതെ നമുക്കതൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നും കൂടി പറയാം. അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മത്സ്യങ്ങളുടെ വിസർജ്യത്തിൽ നിന്നും ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സസ്യത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കിട്ടുന്ന നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം വീണ്ടും മത്സ്യകൃഷി ചെയ്യുന്ന ടാങ്കിലേക്ക് വീഴുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അക്വാപോണിക്സ് കൃഷി രീതിയിലൂടെ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും ഇത് വാട്ടർ എത്രത്തോളം നമുക്ക് യൂസേജ് ചെയ്യാം, വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ഒരു രീതിയായിട്ടാണ് അക്വാപോണിക്സിനെ കാണുന്നത്. അതായത് പല വിവിധ രൂപത്തിലും നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകൃഷി അല്ലെങ്കിൽ മറ്റു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു നേരം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക, പിന്നെ അടുത്ത നേരം വീണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കുക, അങ്ങനെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അത്. മത്സ്യകൃഷിയിലാണെങ്കിലും നമ്മൾ വെള്ളം ഒരു ടാങ്കിൽ വെള്ളം നിറക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കേടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ അടിയിലുള്ള വെള്ളം വലിച്ചു കളഞ്ഞ് മാറ്റിക്കളയുന്നൊരു സിസ്റ്റം, അതാണ് അതിൽ വരുന്നത്. സാധാരണ ട്രഡീഷനിൽ വരുന്നത് എർത്തൻ ബോണ്ടുകളിലാണെങ്കിൽ പ്രധാനമായിട്ടും ആ മത്സ്യകൃഷി നടത്തുന്ന ആ വെള്ളം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എയറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അക്വാപോണിക്സിൽ ഈ പറഞ്ഞമാതിരി ഒരു സമ്മേഴ്സിബിൾ മോട്ടർ ഉണ്ടാവും. ആ സമ്മേഴ്സിബിൾ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സ്യക്കുളങ്ങളിലെ ടാങ്കിലെ വെള്ളം നമ്മൾ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്യാണ്. ആ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷം ആ പച്ചക്കറി ബെഡുകളിൽ പച്ചക്കറികൾ നിറച്ചിരിക്കും. ആ പച്ചക്കറി ബെഡുകളിൽ ആ നിറച്ച പച്ചക്കറി തൈകളുടെ വേരുകൾ, ഇതിലുള്ള അടങ്ങിയ അമോണിയയുടെ കണ്ടന്റ്, അതുപോലെ മത്സ്യങ്ങൾക്ക് ഹാംഫുള്ളായിട്ടുള്ള അമോണിയ പോലെയുള്ള അതിലുള്ള കണ്ടന്റ് എല്ലാം മാറ്റി തിരിച്ച് നല്ല രീതിയിലുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം തിരിച്ചു വീഴുന്ന രൂപത്തിലാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കുക, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുക. കൺട്രോൾഡ് കണ്ടീഷനാണ് ഇവിടെ. അതായത് ഒരു നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്ന രീതിയല്ലാണ്ട് നമ്മൾ ഈ സമ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് ചില ആൾക്കാർ ടൈമർ വെക്കും, ചില ആളുകൾ ഫുൾ ടൈം ഈ സമ്മേഴ്സിബിൾ പമ്പിലൂടെ ഓണാക്കി വെള്ളം ഫിൽട്ടർ ബെഡിലോട്ട് വരികയും അത് പിന്നീട് മത്സ്യത്താങ്കിലേക്ക് വരുന്നതും ചെയ്യുന്ന രൂപത്തിലേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യും. ചിലത് ടൈമർ വെച്ച് ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യും, പിന്നെ 1.5 മണിക്കൂർ ഓഫ് ആവും. അങ്ങനെയും ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ അക്വാപോണിക്സ്. രീതിയിലുള്ള അക്വാപോണിക്സ് മെത്തേഡുകളുണ്ട്. അതായത് ചിലത് നമുക്ക് ഒരു ടാങ്ക് എടുക്കുകയും ആ ടാങ്കിൻ്റെ താഴെ മത്സ്യകൃഷിയുടെ ടാങ്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പച്ചക്കറി ബെഡ്, അപ്പോൾ ടാങ്കിൽ നിന്ന് നേരെ പച്ചക്കറി ബെഡിലോട്ട് പമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്ന ഒരു രൂപത്തിലുള്ള സിമ്പിളായിട്ടുള്ള സിസ്റ്റം, അത് നേരെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും വരുന്ന

രൂപത്തിലുള്ളത്. പിന്നെ ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക് എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ നാരോ ചാനൽ കൂടിയെല്ലാം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം PVC പോലുള്ള പൈപ്പിൽ ചെറിയ പോട്ടുകളിൽ ചെടികൾ വെക്കുകയും ആ പോട്ടുകളിൽ ചെടി ഇങ്ങനെ നിൽക്കുകയും അതിലൂടെ ഈ വെള്ളം നമ്മൾ മോട്ടർ വഴി പമ്പ് ചെയ്ത് തിരിച്ച് നമ്മളെ കുളത്തിലേക്ക് വരുന്ന മറ്റൊരു രീതിയാണ് ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക്ക് പോലുള്ള. പിന്നെ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടാങ്കിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന തെർമോകോൾ വാസ് പോലുള്ള വസ്തുക്കൾ വെക്കുകയും അതിൻ്റെ അകത്ത് നമ്മളൊരു പോട്ട് വെച്ച് ആ പോട്ട് വെച്ച് അതിൽ ചെടി ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ ഡീപ്പ് വാട്ടർ കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ആയിട്ട് അക്വാപോണിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പം വെള്ളം പാരലാണ് ഒരു ഇതിൻ്റെ മുകളിൽ അക്വാ കൾച്ചർ ഫിഷിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ ബെഡാണ് അത് നേരെ പാരലാണെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് തട്ടുതട്ടായിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ആ ക്രോപ്പിൽ കൂടെ നമ്മൾ വെള്ളം പാസേജ് ചെയ്തിട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ അക്വാപോണിക്സ് രീതിയും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇതെല്ലാം കൂടാതെ ഹൈബ്രിഡ് അക്വാപോണിക്സ് രീതികളുണ്ട്. അതായത് NFT അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ന്യൂട്രിയം ഫിലിം ടെക്നിക്സും അതുപോലെ തന്നെ മറ്റു മെത്തേഡുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഹൈബ്രിഡ് മെത്തേഡുകളും നിലവിൽ നമുക്ക് അക്വാപോണിക്സ് കൃഷി രീതികളിൽ അവലംബിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ ചെയ്യുന്ന സമയത്ത് നോർമലി ഈ പദ്ധതികളെല്ലാം സർക്കാരിൻ്റെ മറ്റും ഏജൻസികളിലൂടെ വന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സെന്റിൽ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 3 സെന്റിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിളാണ് കൂടുതലായിട്ട് വളരുന്നതായിട്ട് കണ്ടത്. ലെറ്റ്യൂസ്, അതുപോലെ തന്നെ മിൻ്റ്, മല്ലിയില, അതുപോലെ പുതിനയുടെ ഇല, അങ്ങനെയുള്ള കൂടുതലും കൂടുതൽ ചെയ്യാം. ചീര ചെയ്യാറുണ്ട്, വെണ്ട ചെയ്യാറുണ്ട്, ബാക്കിയെല്ലാം ചെയ്യാം. പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത് ലീഫി വെജിറ്റബിൾസാണ്. ഈ ലീഫി വെജിറ്റബിൾസ് കൂടാതെ പച്ചക്കറികളിൽ നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ പച്ചക്കറികളും ഉദാഹരണത്തിന് തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. 1-2 കർഷകർ അവരുടെ കൃഷിയിടത്തിൽ ആരോ റൂട്ട് അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞളെല്ലാം കൃഷി ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അക്വാപോണിക് കൃഷി രീതിയിലൂടെ കൃഷി ചെയ്യാം. ഇതിൽ നമ്മൾ പലവിധ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പല്ലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ മെറ്റലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെറ്റൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിയ മെറ്റലും 3/4 ഇഞ്ചിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള മെറ്റലുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ മത്സ്യ ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ് കൂടിയിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഹോള് വരുന്ന രീതിയിൽ, ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ, സർഫസ് ഏരിയ കിട്ടുന്ന രൂപത്തിൽ വലിയ കല്ലുകളല്ല, ഭയങ്കര വലിയ അല്ല, 2.5 ഇഞ്ച് മെറ്റലിലാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൃഷി രീതികളും പോലെ തന്നെയാണോ ഇതിലുള്ള കൃഷി രീതിയും. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലുള്ള എണ്ണം, നമുക്കൊരു സെൻറ്റിൽ 40,000 ലിറ്റർ വെള്ളമുള്ള ടാങ്കല്ലാണെങ്കിൽ അതിൽ നമുക്ക് ഇതിൽ കൃഷി ചെയ്യാവുന്ന മത്സ്യങ്ങളുടെ എണ്ണം മറ്റു സാധാരണ ട്രഡീഷണൽ കുളത്തിലെല്ലാം കൃഷി ചെയ്യുന്ന മത്സ്യത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൽ നമുക്കൊരു ഒരു സെൻറ്റ് കുളത്തിൽ ഒരു 40,000 ലിറ്റർ എല്ലാം വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് നമുക്ക് എയറേഷനും മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 800 മുതൽ 1200 വരെ മത്സ്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാപ്പിയ കൃഷി ചെയ്യാം, വരാൽ കൃഷി ചെയ്യാം, അനാബസ് കൃഷി ചെയ്യാം, വാള കൃഷി ചെയ്യാം. ഇതൊക്കെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഈ കാർപ്പ് മത്സ്യങ്ങൾ അതുപോലെ തന്നെ കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ വളർച്ച കുറവും കാര്യങ്ങളൊക്കെ പൊതുവേ ഉള്ളതാണ്. പടുതാത്തിലെല്ലാം ഈ കാർപ്പ് മത്സ്യങ്ങൾ അത്രത്തോളം ചെറിയ സിസ്റ്റത്തിലെല്ലാം സമയത്ത് അത്രത്തോളം വളർച്ച തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് പോകണം.
അതിൽ ടെമ്പറേച്ചർ നമുക്ക് പൊതുവെ എല്ലാം അതിൻ്റെ പോലെ 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസും ഡിസോൾവ് ഓക്സിജൻ്റെ അളവ് 4 മുതൽ 6 PPM, pH വന്നിട്ട് 7 to 8 ആൽക്കലൈൻ ടി ഏകദേശം 120 മുതൽ 150 PPM, അമോണിയ less than 0.05 PPM,

0: റേറ്റ് ലെസ് ദാൻ 5 PPM, നൈട്രൈറ്റ് 0.05 PPM ലെവലിലാണ് നമ്മളിതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ കോമ്പണൻ്റ് എന്തിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ കോമണായിട്ട് നമുക്കറിയാം, പ്രധാനമായിട്ടും വേണ്ടത് ഫിഷ് ടാങ്ക് വേണം, അതിനേതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ മറ്റേ രണ്ടാമത്തെ കോമ്പണൻ്റായ ഫിൽട്ടർ മീഡിയയായ വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രോ ബെഡ് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള വാട്ടർ പമ്പ് സബ്മെർസിബിളാണോ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ആവശ്യമാണ്. പിന്നെ മെക്കാനിക്കൽ ഫിൽട്ടർ, ഇത് നമ്മൾ ഈ ഫിൽട്ടർ അതായത് മത്സ്യ കുളങ്ങളിലെ ടാങ്കിൽ നിന്നും ഡയറക്റ്റായിട്ട് നേരെ ബെഡിലോട്ടല്ല അടിക്കുന്നത്, അതിൻ്റെ മുമ്പേ ഒരു മെക്കാനിക്കൽ ഫിൽട്ടറൊക്കെ വെച്ച് അതിൽ മാക്സിമം വേസ്റ്റ് സോളിഡ് വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഫിൽട്ടർ ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഫിൽട്ടർ ബെഡിലോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പിന്നെ അതിന് തന്നെ ഔട്ട് ഫ്ലോ പൈപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഔട്ട്ലെറ്റ് വാൾവ്, അതായത് നമുക്ക് ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കുറക്കാനും മറ്റും നമ്മൾ ഔട്ട്ലെറ്റ് വാൾവ്. പിന്നെ ഇലക്ട്രിസിറ്റി അതൊരു വലിയ ഘടകമാണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയിലല്ല, കുറച്ചും കൂടി കൂടുതൽ കൃഷി നമ്പർ മത്സ്യങ്ങളുടെ എണ്ണം കൃഷിയിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ അധിക സമയത്തും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളുടെ മത്സ്യങ്ങൾ വിളവെടുക്കാൻ പാകത്തിലാവുന്ന സമയത്തായിരിക്കാം ചില സന്ദർഭങ്ങളിൽ കറണ്ടിൻ്റെ പോക്ക്, ആ സമയത്ത് ആൾട്ടർനേറ്റ് നമുക്ക് എയറേഷൻ എല്ലാം നിൽക്കും. അപ്പോൾ എയറേഷൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എയറേറ്റർ എല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അത് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം ഇട്ടിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 250 അല്ലാണെങ്കിലും കുറേ നേരം കറണ്ടൊന്നും ഇല്ലെങ്കിലും അവർ പിടിച്ചു നിന്നോളും. സബ്മെർസിബിൾ ബെഡ് മോട്ടർ നല്ലതായി പ്രവർത്തിക്കുന്നതിലാണ് പിടിച്ചു നിന്നോളും, അല്ലെങ്കിൽ ഒരു ചെറിയ എയറേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മത്സ്യ കൃഷിയിൽ വരും. അക്വാപോണിക്സ് കൃഷിയിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞു, പ്രധാനമായിട്ടും പറഞ്ഞ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ മത്സ്യങ്ങളിൽ ഇപ്പോൾ തിലാപ്പിയാണ്. തിലാപ്പിയ നമുക്ക് 5 മുതൽ 6 മാസം വരെ അതിൻ്റെ ഉള്ളിൽ ഹാർവസ്റ്റ് ചെയ്യാം. വരാലാണെങ്കിൽ 8 മുതൽ 12 മാസത്തിനുള്ളിൽ എല്ലാം ഹാർവസ്റ്റ് ചെയ്യാം. ചില ആളുകൾ നേരത്തെ എല്ലാം ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലുപ്പം ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് പൊതുവെ 500 ഗ്രാം എല്ലാം കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 500 ഗ്രാം മതിയെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 6 മാസം 7 മാസം കൂടുമ്പം തന്നെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. ആവറേജ് ആണ്. ഒരിക്കലും ഒരു മത്സ്യകൃഷിയിൽ 600 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാം 500 ഗ്രാം വരുന്നുള്ള ഒരു സംഗതിയല്ല. അതിലൊരു ആവറേജ് ചില മത്സ്യങ്ങൾക്കുള്ള വളർച്ച കുറവായിരിക്കും. അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ അത്യാവശ്യം വ്യാവസായിക രീതിയിലെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ് അതിൻ്റെ മോട്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ. പൊതുവെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇതും പുറത്തും മറ്റും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളി ഹൗസ് പോലെ ഗ്രീൻ ഹൗസ് പോലെ അല്ലേ ഷീറ്റിട്ടിട്ടാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. ഇതിൽ നിന്ന് പുറത്തുള്ള ഇൻ്ററപ്ഷനെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വെള്ളം മഴ പെയ്തിട്ട് നേരിട്ട് വീഴുന്നതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെയിൻ ഷെൽട്ടറെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ അക്വാപോണിക്സ് കൃഷി രീതിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ ബെഡ് ഉണ്ടാക്കുന്നതിനെല്ലാം കൂടുതലായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും, പ്ലംബിങ് വർക്ക് വരും, ഫിൽട്ടർ യൂണിറ്റ് വരും. അപ്പോൾ അതിനെല്ലാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെയധികം കുറക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ അത് മാത്രമല്ല പച്ചക്കറികൾ നമ്മളെ ആവശ്യത്തിനും അത്യാവശ്യം നമുക്ക് പുറത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മളുടെ ഈ അക്വാപോണിക്സ് കൃഷി ഇടത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. സാലഡ്, കുക്കുംബറെല്ലാം അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂടുതലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറിയിൽ നിന്നുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുന്നതാണ്.
1: പാരിസ്ഥിതികമായ നിരവധി ആശങ്കകളും ജൈവ ഭക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അക്വാപോണിക്സ് ഒരു ബദൽ കാർഷിക രീതിയായി കർഷകർ ഉപയോഗിച്ചു വരുന്നു. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറികളും മത്സ്യവും അക്വാപോണിക്സ് കൃഷിയിലൂടെ ലഭ്യമാകുന്നു എന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സിപി ആണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9849

0: 6 2 0 3 6 4 5.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 രൂപ മുതൽ 6,300 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: നെൽപ്പാടങ്ങളിൽ ഓലച്ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓലച്ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓലച്ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കൻ കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണം എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 gram 1 liter വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 gram സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂടാനും തെങ്ങൊന്നിന് 500 gram വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 meter താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപ്പാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 packet 5 gram വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക്

0: താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിങ്? ഉത്തരം: ഉയർന്ന ഉൽപാദനശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 വരെ മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് ക്രൗൺ ബഡ്ഡിങ്. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: യേശുദാസും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ബീന, ബിച്ചു തിരുമലയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: താളവട്ടം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയിരിക്കുന്നു. ഗാനരചന പന്തളം സുധാകരൻ, സംഗീതം രഘുകുമാർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: കൈതപ്രം എഴുതി, ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ജോളി അബ്രഹാമും ചേർന്ന് പാടിയ ഗാനം ചിത്രം ചമയം.

കാരുത്തക്കിളി നാട്ടിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട സിമൃതത്തെ കാരുത്തക്കിളി നാട്ടിളി മുക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി

പുകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം പകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത്.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് കാലാവസ്ഥാ റഡാർ ശൃംഖലയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ഡോപ്ലർ റഡാറുകളുടെ എണ്ണം 14 നിന്ന് 51 ഉയർന്നതായും കേന്ദ്രമന്ത്രി. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ 2ാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2ാം ഘട്ടത്തിൽ പദ്ധതി ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സംസ്ഥാനത്തെ അവശേഷിക്കുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കും തൊഴിൽ സൌഹൃദ നയത്തിനും സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിനായി സമഗ്ര വനിതാ നയം രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി. ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള പുതുതലമുറ മിസൈൽ വെസലുകളുടെ സ്റ്റീൽ കട്ട് ചടങ്ങ് കൊച്ചിൻ കപ്പൽശാലയിൽ ഇന്ന് നടന്നു. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആൺകുട്ടികൾക്കും ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്കും ഇഷ്ടപ്രകാരം തലമുടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിന്റെ പേരിൽ കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കരുതെന്നും കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM-ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് 101

മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിന് വേണ്ടി ജോൾസ്നെയും ബാലുവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സന്തോഷ് വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. യേശുദാസും ചിത്രം ചേർന്ന് പാടിയത്. രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇനി മിന്നലെ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: കൈതപ്രം എഴുതി കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം തിളക്കം.

കെ ജെ ജോയ് സംഗീതം പകർന്ന ഒരു ഗാനം അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല.

വൺ മാൻ ഷോ എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും മനോയും ചേർന്ന് പാടിയിരിക്കുന്നു. കൈതപ്രത്തിന്റെ രചന സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്, ചിത്രം പ്രവാചകൻ. ഇനി മിൻസാര കനവ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ഹരിഹരനും സാധന സർഗവും ചേർന്ന് പാടിയിരിക്കുന്നു. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ടി ആർ സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ടി എസ് ബാബു, മൃദംഗം കുമാരനെല്ലൂർ വി രാജാമണി. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച ചേടേ ബുദ്ധി എന്നാരംഭിക്കുന്നു രാഗം അഠാണ ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ആർ സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ടി എസ് ബാബു, മൃദംഗം കുമാരനെല്ലൂർ വി രാജാമണി. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അക്ഷയ ലിംഗ വിഭോ എന്നാരംഭിക്കുന്നു രാഗം ശങ്കരാഭരണം മിശ്രചാപ്പ് താളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ടി ആർ സുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ടി എസ് ബാബു. മൃദംഗം കുമാരനെല്ലൂർ വി രാജാമണി.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നിശാസുരഭിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

നിശാസുരഭിയിലെ അവസാന ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ. യൂസഫലി കേച്ചേരിയുടെ വരികൾ. രവി ബോംബെയുടെ സംഗീതം.

0: നിശാസുരഭി ഇനി നാളെ രാത്രി 10:30. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം.
1: ഇന്ന് വിശ്വകർമ്മ ജയന്തിയാണ്. ആരാണ് വിശ്വകർമാവ്? ഭാരതീയമായ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും സുപ്രധാനമായ സ്ഥാനം വഹിച്ച് വിരാജിക്കുന്ന ഒരു ശ്രേഷ്ഠ സങ്കല്പജനാണ് വിശ്വകർമാവ്. ദേവലോകത്തിലെ ആസ്ഥാന ശില്പിയായിട്ടാണ് ഇദ്ദേഹത്തെ ഗണിച്ചു പോരുന്നത്. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായതിൻ്റെയൊക്കെ ആവിഷ്കർത്താവാണ് വിശ്വകർമാവ് എന്ന് പറയാം. സർവ്വതിൻ്റെയും സ്രഷ്ടാവ് എന്ന് പറഞ്ഞാലും അധികമാവില്ല. ലോകത്തിൻ്റെ സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ രൂപകൽപ്പനകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ആകർഷണീയമായ ശില്പസൗന്ദര്യം നൽകി സാക്ഷാത്കരിക്കുന്ന കർമ്മമാണ് വിശ്വകർമാവിൻ്റേത്. ദൈവികത്വമാർന്ന ഒരു മഹർഷിയുടെ രൂപത്തിലാണ് വിശ്വകർമാവിനെ ആരാധിക്കുന്നത്. വിശ്വകർമാവ് എന്നതിന് ബ്രഹ്മാവ് എന്നൊരു പര്യായവും ഉണ്ട്. സവിശേഷമായ മറ്റൊരറിവുള്ളത് ഇതാണ്: ബ്രഹ്മാവ് കുംഭകർണന് സമ്മാനിച്ചതും കുംഭകർണനിൽ നിന്ന് സഹോദരൻ രാവണൻ അപഹരിച്ചതും സീതയെ കട്ടുകൊണ്ടുപോകാൻ രാവണൻ ഉപയോഗിച്ചതുമായ പ്രശസ്തമായ പുഷ്പക വിമാനം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. രാവണവധം കഴിഞ്ഞ ശേഷം രാമലക്ഷ്മണന്മാർ ഇതിൽ കയറിയാണ് അയോധ്യയിലെത്തിയത്. അങ്ങനെ രാമായണമെന്ന സർഗസമ്പന്നമായ ഇതിഹാസത്തിൻ്റെ പുരോഗതിയിൽ മുഖ്യ പങ്കുവഹിച്ച പുഷ്പക വിമാനത്തിലൂടെ വിശ്വകർമാവും അനിഷേധ്യമായ ഒരു സ്ഥാനം വഹിക്കുന്നു. രാമായണത്തിൽ തന്നെ മറ്റൊരിടത്ത് വിശ്വകർമാവിൻ്റെ മഹിമാതിരേകം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. വനവാസത്തിന് യാത്ര തിരിച്ച ശ്രീരാമനെ മടക്കിക്കൊണ്ടുവരുന്നതിന് പുറപ്പെട്ട ഭരതനെ ഭരദ്വാജ മഹർഷി തൻ്റെ ആശ്രമത്തിൽ സ്വീകരിച്ച് സത്കരിക്കുന്നു. ഈ സുമുഹൂർത്തത്തിൽ വിശ്വകർമാവിൻ്റെ മഹനീയ സാന്നിധ്യവും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെ ഭരദ്വാജൻ ക്ഷണിച്ചു വരുത്തുന്നു. ഇനി ലങ്ക നിർമ്മിച്ചത് വിശ്വകർമാവാണെന്ന് ഉത്തര രാമായണത്തിൽ പറയുന്നു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ത്രികൂടാചലത്തിൻ്റെ മുകളിൽ പണിത അതിവിശാലമായ ആ അത്ഭുത നഗരം പിൽക്കാലത്ത് രാവണൻ്റെ അധീനതയിലായി. ദേവലോകത്തിലെ അതിസുന്ദരിമാരായ അപ്സര സ്ത്രീകളിൽ ഒരുവളാണ് തിലോത്തമ. വിശ്വകർമാവാണ് തിലോത്തമയെ സൃഷ്ടിച്ചത്. ലോകത്തിലുള്ള സകല ചരാചരങ്ങളിൽ നിന്നും സുന്ദരമായ എല്ലാ വസ്തുക്കളെയും ശേഖരിച്ച് അവയുടെ സാരാംശം കൊണ്ടാണത്രേ തിലോത്തമയെ സൃഷ്ടിച്ചത്. പാണ്ഡവരാജധാനിയായ ഇന്ദ്രപ്രസ്ഥം പണിത മയൻ വിശ്വകർമാവിൻ്റെ ഒരവതാരമായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്. വിശ്വകർമാവ് ഒരിക്കൽ സൂര്യനെപ്പോലും കടഞ്ഞു എന്ന് പുരാണ പരാമർശമുണ്ട്. സംഭവം ഇതാണ്: സൂര്യൻ്റെ പത്നിയായ സപ്ന വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. ഭർത്താവായ സൂര്യൻ്റെ ചൂട് അസഹ്യമാണെന്ന് സപ്ന അച്ഛനോട് പരാതിപ്പെട്ടു. വിശ്വകർമാവ് എന്ന പിതാവ് സൂര്യനെ തൻ്റെ ഉരകല്ലിൽ കയറ്റി വച്ച് കടഞ്ഞു സൂര്യൻ്റെ തേജസ് കുറയ്ക്കുന്നതിന് വേണ്ടി. പക്ഷേ ആ തേജസ്സിൻ്റെ എട്ടിലൊരംശം കുറയ്ക്കാനേ ആ വിശ്വശില്പിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ കടഞ്ഞെടുത്ത സൂര്യൻ്റെ എട്ടിലൊന്ന് തേജസ് കൊണ്ടാണ് വൈഷ്ണവചക്രം, തൃശൂലം, പുഷ്പക വിമാനം, സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന ആയുധം എന്നിവ നിർമ്മിച്ചത്. എന്തു തന്നെയായാലും പ്രപഞ്ച സ്രഷ്ടാവിനോളം മഹത്വമാർന്ന ഒരു ദേവൻ തന്നെയാണ് വിശ്വകർമാവ്. അർത്ഥസമ്പുഷ്ടമായ ഒരു സങ്കല്പശില്പി, ആരാധ്യനായ ഒരു വിശ്വശില്പി.
0: കരിപ്പൂരി ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ ഭാരതീയ റിലേ തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: चले तो दिल पे चले कटारी
1: है मीठी छुरी।

छोटी सी मुलाकात प्यार बन गई,

തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ തക് ദിൻ